പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

ശ്രദ്ധിക്കണേ, ഉപദേശരൂപേണ താക്കീതുപോലെ കരുതലായി ജാഗ്രതയ്ക്ക് വേണ്ടി പറയുന്ന വാക്കാണിത്. ശ്രദ്ധിക്കണേ. അതെ, ശ്രദ്ധ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉണ്ടാകണം. ഒരു നിമിഷത്തെ ശ്രദ്ധ കുറവുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കാം. അല്പം കൂടുതൽ ശ്രദ്ധിച്ചതുകൊണ്ട് നേട്ടങ്ങളും ഉണ്ടാകാം. ശ്രദ്ധയ്ക്ക് മറ്റൊരു തലം കൂടിയുണ്ട്, നാം ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരണം, ഫോക്കസ്. നാം ജീവിത വിജയത്തിനായി ഓടി നടന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നു. ചിലത് തുടങ്ങും, ചിലത് തുടരില്ല, ചിലത് പാതി വഴിയിൽ മുടങ്ങും, ചിലത് തുടങ്ങുക പോലുമില്ല, വിജയിക്കുന്നില്ല എന്ന പരാതിയും. എന്നാൽ ഒരു കാര്യം നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ആ പ്രവൃത്തി ശീലമാകും. ആ ശീലം നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാകും. ഏതൊരു പ്രവൃത്തിയിലും വിജയിക്കണമെങ്കിൽ ചെയ്യുന്ന കാര്യം സ്ഥിരോത്സാഹത്തോടെ തുടർച്ചയായി ചെയ്യുക. ഒരു ദിനം അതിൽ വിദഗ്ധരും പ്രതിഭയുമായിത്തീരും. ലോകമറിയും, നിങ്ങളുടെ കയ്യൊപ്പ് അവിടെ ചാർത്തപ്പെടും. ഉറപ്പ്.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

ശിവന്യ ചോല, തുടർന്ന് ചരിത്രപദം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം എന്നിവ കേൾക്കാം. 6:30 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 12-ാം ദിവസമായ ഇന്ന് ആരണ്യകാണ്ഡത്തിലെ ഖരവധം എന്ന ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് വത്സല ടീച്ചർ പാടിക്കുന്ന് കയരളം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 നാലമ്പല ദർശനം, ഇതിൽ എളയാവൂർ ഭരതക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനശാല, ഇതിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാവപ്പെട്ടവരുടെ വേശ്യ എന്ന കഥാസമാഹാരത്തിലെ മിസിസ് ജി പിയുടെ സ്വർണപ്പല്ലുകൾ എന്ന കഥ കേൾക്കാം. അവതരണം സ്നേഹ വലിയ പുരയിൽ. 8:00 സ്മൃതിഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 നാലമ്പല ദർശനം, എളയാവൂർ ഭരതക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കാം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിരിനേരം, ഇതിൽ മലബാർ വെഡ്ഡിംഗ് എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 8:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കവിത 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ആലപിക്കുന്നത് ശിവന്യ K.P. ചോല.

0: അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ശിവന്യ കെ പി ചോല. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാവുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
2: ഇന്ന് ജൂലൈ 28, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 28 വർഷത്തിലെ 209-ാം ദിനമാണ്. ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായും ലോക ഹെപ്പറ്റൈറ്റിസ് ബോധവൽക്കരണ ദിനമായും ആചരിക്കുന്നത്. ജൂലൈ 28 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1821 പെറു സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1914 ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചു. 1957 ജപ്പാനിലെ ഇസഹായിയിൽ ശക്തിയായ മഴയിൽ 992 പേർ കൊല്ലപ്പെട്ടു. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ആരംഭിച്ചു. 1958 നാസ രൂപീകരണം സംബന്ധിച്ച നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് ആക്ട് US അംഗീകരിച്ചു. 1976 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂചലനം ഉത്തര ചൈനയിൽ സംഭവിച്ചു. 2.5 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. 1997 ആസാമിലെ ദിബ്രു സൈലോവ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നു. 2005 ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി നടത്തുന്ന സായുധ വിപ്ലവം അവസാനിപ്പിച്ചു. ഹൂക്സ് നിയമം കണ്ടുപിടിച്ച റോബർട്ട് ഹൂക്കിന്റെ ജന്മദിനവും ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടുപിടിച്ച ഓട്ടോ ഹാൻഡെ ചരമദിനവും ജൂലൈ 28
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. ഒരാൾ മറ്റൊരാളുടെ ന്യൂനത മറച്ചു വെച്ചാൽ അന്തിനാളിൽ ദൈവം അവൻ്റെ ന്യൂനതയും മറച്ചുവെക്കും. മുഹമ്മദ് നബി.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101577. മറ്റൊരു നമ്പർ 9496666646.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: നമസ്കാരം. സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം. പരീക്ഷാ ക്രമക്കേടിനെതിരെ ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടിയില്ലെന്ന കേന്ദ്രത്തിന്റെ ഉറപ്പ് പാഴായെന്ന് റിപ്പോർട്ടുകൾ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപക പോലീസ് നടപടി. ബീഹാറിലും ബംഗാളിലും അസമിലുമായി 100-ലേറെ പേരെ പോലീസ് പിടികൂടി. വാക്കുപാലിക്കാൻ കേന്ദ്രം തയ്യാറായില്ലെങ്കിൽ വീണ്ടും സമരം ചെയ്യാൻ നിർബന്ധിതരാകുമെന്ന് CJP മുന്നറിയിപ്പ് നൽകി. വിദ്യാർത്ഥികളെ കൈവിടില്ലെന്നും നിയമസഹായം നൽകാനായി അഭിഭാഷക ശൃംഖല രൂപവൽക്കരിക്കുന്നതായും CJP വക്താവ് സൗരവ് ദാസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ കേസെടുത്തിരിക്കുന്നത് ബീഹാറിലാണെന്ന് CJP നിയമകാര്യ വക്താവ് അഡ്വക്കേറ്റ് രത്നസിംഗ് പറഞ്ഞു. രാപ്പകൽ സമരം നിർത്തിയപ്പോൾ പ്രതിഷേധക്കാരുടെ പേരിൽ കേസെടുക്കില്ലെന്നും നിലവിലുള്ള കേസുകൾ പിൻവലിക്കുമെന്നും ജീവനൊടുക്കിയ നീറ്റ് വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. പ്രക്ഷോഭത്തിന്റെ പേരിൽ പോലീസ് അതിക്രമവും ലാത്തിച്ചാർജും ന്യായീകരിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം നിഷേധിക്കാനാവില്ലെന്നും ജനാധിപത്യ നടപടികളിൽ സ്വയമൊരു അച്ചടക്കം പാലിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. CJP നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളും ചോദ്യക്കടലാസ് ചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് പൊതുപരീക്ഷാ ഭേദഗതി ബിൽ തിങ്കളാഴ്ച അവതരിപ്പിച്ചത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായും പ്രതിരോധ മേഖലയുമായും ബന്ധപ്പെട്ടതെന്ന് കരുതുന്ന ഏകദേശം 31 GB ഡാറ്റ ചോർന്നതായി സംശയം. ഇത് ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായാണ് തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അലിബൈ ഗ്ലോബൽ ത്രെട്ട് ഇന്റലിജൻസ് ഗ്രൂപ്പ് എന്ന സ്ഥാപനം കണ്ടെത്തിയത്. $8,000 വിൽപ്പനയ്ക്ക് വെച്ച ഡാറ്റയുടെ സാമ്പിൾ പേജും ഡാർക്ക് വെബിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. നിയമവിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ ലോ കോളേജുകളിലും നേരിട്ട് പരിശോധന നടത്താൻ സർവകലാശാലകൾക്ക് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകി. അക്കാദമിക നിലവാരത്തെ ബാധിക്കുന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സായാഹ്ന വീക്കെൻഡ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള ലോ കോഴ്സുകൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജന്തർ മന്ദിറിലെ CJP പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സമരക്കാർ നടത്തിയ മോശം പ്രയോഗങ്ങളടങ്ങിയ പോസ്റ്റുകളും വീഡിയോകളും നീക്കണമെന്ന് സാമൂഹിക മാധ്യമങ്ങളോട് ഡൽഹി പോലീസ്. പ്രധാനപ്പെട്ട 3 സാമൂഹിക മാധ്യമങ്ങൾക്ക് ഉള്ളടക്കം നീക്കാൻ നോട്ടീസ് നൽകിയെന്നും അവ നീക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. 6 വർഷം വരെ പഴക്കമുള്ള BS6 സ്വകാര്യ വാഹനങ്ങളുടെ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷത്തിൽ നിന്ന് 3 വർഷമായി ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. 6നും 10 വർഷത്തിനും ഇടയിൽ പഴക്കമുള്ള BS6 വാഹനങ്ങൾ ഓരോ വർഷവും 10 വർഷത്തിന് മുകളിലുള്ളവ 6 മാസത്തിലും പുതുക്കണമെന്നും റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയം കരട് വിജ്ഞാപനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന 20% എഥനോൾ കലർന്ന E20 പെട്രോളിനെതിരെ രംഗത്തിറങ്ങാൻ ആം ആദ്മി പാർട്ടി. ബന്ധപ്പെട്ട കക്ഷികളെ പങ്കെടുപ്പിച്ച് August 1 ഡൽഹിയിൽ സമ്മേളനം പ്രഖ്യാപിച്ചു. ഉദ്യോഗസ്ഥരുടെ പേരുകളിൽ അടക്കം പിഴവുകൾ സംഭവിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരുടെയും DYSP മാരുടെയും സ്ഥലം മാറ്റ ഉത്തരവിൽ ഭേദഗതി വരുത്തി ആഭ്യന്തരവകുപ്പ്. ശനിയാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിലാണ് മാറ്റം. തിങ്കളാഴ്ച രാത്രിയാണ് തിരുത്തിയ ഉത്തരവ് ഇറങ്ങിയത്. ക്രിസ്തുമതത്തിലേക്ക് മാറിയ വ്യക്തിയെ പട്ടികജാതിയായി കണക്കാക്കാനാവില്ലെന്ന വിധിക്കെതിരായ പുനഃപരിശോധന ഹർജി സുപ്രീംകോടതി തള്ളി. ഹിന്ദു, സിഖ്, ബുദ്ധമതങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമേ പട്ടികജാതി പദവിയുണ്ടാകൂവെന്ന് March 24 സുപ്രീംകോടതി വിധിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ EVM ഹാക്കിംഗ് തടയാനെന്ന പേരിൽ ഉദുമ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകൻ പണം തട്ടിയെന്ന പരാതി ഗൗരവത്തോടെ അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗുരുവായൂർ ദേവസ്വം

ത്തിന്റെ കീഴിലുള്ള പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനകളുടെ ക്ഷേമവും പരിപാലനവും ഉറപ്പാക്കാൻ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. ലോകമെമ്പാടും ആരാധകരുള്ള ജാപ്പനീസ് കുറ്റാന്വേഷണ നോവലിസ്റ്റ് കെയ്ഗോ ഹിഗാഷിനോ അന്തരിച്ചു. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസുമായി ബന്ധപ്പെട്ട സസ്പെൻഷനെതിരെ ADGP MR അജിത്കുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കും. ഇന്ന് ഹർജി ഫയൽ ചെയ്യുമെന്നാണ് സൂചന. ശബരിമല ദ്വാരപാലക ശില്പ സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം A അജിത്കുമാർ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരുവുനായകളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകി ഉത്തരവ്. സുപ്രീംകോടതി May 19 ഇറക്കിയ ഉത്തരവിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നായകളെ ദയാവധം ചെയ്യാമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ ഉള്ളത്. നിയമാനുസൃതമായി ദയാവധം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. ബീഹാറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ AK-47 തോക്കുപയോഗിച്ച പോലീസ് കോൺസ്റ്റബിളിനെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ യുവാവ് മരിച്ചത് പോലീസ് മർദ്ദനത്തെ തുടർന്നെന്ന് ആരോപണം. അമേരിക്കൻ പൗരരെ ലക്ഷ്യമിട്ട് വ്യാജ ലോൺ ആപ്പുകൾ വഴി കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ അന്താരാഷ്ട്ര സൈബർ സംഘത്തെ സിറ്റി ഡാൻസാഫും ഭീകരവിരുദ്ധ സേനയും ചേർന്ന് പിടികൂടി. 100 കോടിയോളം രൂപ സംഘം തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. അമേരിക്കൻ ശൈലിയിൽ സംസാരിച്ച് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ വാഗ്ദാനം ചെയ്യുകയും പ്രോസസിംഗ് ഫീസ് ഇനത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ലക്ഷക്കണക്കിന് ഡോളർ തട്ടിയെടുത്ത ശേഷം ഫോൺ കോളുകളും അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്യുകയുമായിരുന്നു ശൈലി. സംഘത്തിന് അമേരിക്കയിൽ സഹായം ലഭിച്ചിട്ടുണ്ടോയെന്ന് അന്വേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം ശ്രീകാര്യം പോങ്ങുമൂട് പ്രവർത്തിക്കുന്ന തട്ടിപ്പ് കേന്ദ്രത്തിലാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ പരിശോധന നടത്തിയത്. 18 ഉത്തരേന്ത്യക്കാരെ കസ്റ്റഡിയിലെടുത്തു. അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസിൽ തുടരന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം രൂപവത്കരിച്ചു. വഴിപാട് വിവരങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും സുതാര്യത ഉറപ്പാക്കുന്ന സമഗ്രമായ ഡിജിറ്റൽ മാനേജ്മെന്റ് സംവിധാനം ഗുരുവായൂർ ദേവസ്വത്തിൽ അനിവാര്യമാണെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് രാസലഹരി മാഫിയ ശൃംഖലകളുടെയും കള്ളക്കടത്തിന്റെയും ഉറവിടം തകർക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദിനാർക്കോ ഹണ്ട് വിജയത്തിലേക്കെന്ന് റിപ്പോർട്ടുകൾ. പദ്ധതി ആരംഭിച്ച് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ലഹരി ഉപയോഗിക്കുന്നതിലേക്ക് പുതിയ ആളുകൾ എത്തുന്നത് ഇല്ലാതായതായി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. പുതിയ 115 Glock 19X കൈത്തോക്കുകൾ വാങ്ങാനൊരുങ്ങി കേരള പോലീസ്. 1,19,35,000 രൂപ ചെലവിട്ടാണ് ഇത്രയും തോക്കുകൾ വാങ്ങുക. ഗ്ലോക്ക് നിർമ്മിക്കുന്ന സെമി ഓട്ടോമാറ്റിക് വിഭാഗത്തിൽ വരുന്ന കൈത്തോക്കുകളാണ് Glock 19X. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ August 8 ആരംഭിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് മെഗാ ട്രേഡ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. എറണാകുളത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക മാധ്യമത്തിലൂടെ സ്ത്രീത്വത്തെ അവഹേളിച്ചെന്നാരോപിച്ച് നടി ലക്ഷ്മിപ്രിയ, യൂട്യൂബ് ചാനൽ ഉടമ സുകുമാർ, അവതാരകൻ സുരേഷ് എന്നിവർക്കെതിരെ നടി അൻസിബ ഹസൻ നൽകിയ ഹർജിയിൽ മാനനഷ്ടത്തിന് കേസെടുക്കാമെന്ന് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ 22 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതോടെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക സ്തംഭനം. ഏറ്റവും അധികം കടാശ്വാസ അപേക്ഷകൾ ബാക്കിയുള്ള ഇടുക്കിയിൽ ഇന്നു മുതൽ 3 ദിവസം കമ്മീഷൻ നടത്താനിരുന്ന സിറ്റിംഗ് മാറ്റിവെച്ചു. 26,000 അപേക്ഷകളാണ് ഇടുക്കി ജില്ലയിൽ പരിഗണന കാത്തിരിക്കുന്നത്. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 1st കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി MK റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തുടങ്ങി. സംസ്ഥാനത്ത് ഇന്നലെ സ്വർണവിലയിൽ പവന് 680 രൂപയുടെ വർധന. പവന് 1,06,960 രൂപയിലായിരുന്നു വ്യാപാരം. യോഗ്യതയെ ചൊല്ലി 2 വർഷമായി നിലച്ച TTI പ്രിൻസിപ്പൽ നിയമനം ഈ വർഷം പുനരാരംഭിച്ചു. ഹൈസ്കൂൾ അധ്യാപകരുടെ സീനിയോറിറ്റി പട്ടികയിൽ നിന്നാണ് നിയമനം നടത്തിയത്. കണ്ണൂർ നഗരത്തിലെത്തുന്ന IT പ്രൊഫഷണലുകൾക്കും മറ്റും സ്വസ്ഥമായി ജോലി ചെയ്യാൻ സ്ഥലമൊരുക്കാൻ കോർപ്പറേഷൻ. മുനീശ്വരൻ കോവിലിന് മുൻവശത്തുള്ള സ്ഥലത്താണ് ഇതിനായി കെട്ടിടം ഒരുങ്ങുക. സിറ്റി കോർണർ എന്ന പേരിൽ ഒരുങ്ങുന്ന കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. ലാപ്ടോപ്പും മറ്റും ഉപയോഗിക്കാനും ചാർജ് ചെയ്യാനുമുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും. അടുത്ത അധ്യയന വർഷം മുതൽ നിർമ്മിത ബുദ്ധി ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുമെന്ന്

മന്ത്രി എൻ ഷംസുദ്ദീൻ. പാനൂർ ഉപജില്ലയിലെ കടവത്തൂർ പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു ബ്ലോക്കിന്റെ ഉദ്ഘാടനവും വിജയോത്സവവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഭിന്നശേഷി വിദ്യാലയങ്ങൾക്ക് എയ്ഡഡ് പദവി നൽകുന്നത് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ എൽ എസ് എസ് യു എസ് എസ് വിജയികളായ

0: മട്ടന്നൂർ തലശ്ശേരി റോഡിൽ 25 വർഷം മുൻപ് സ്വകാര്യ വ്യക്തി നിർമ്മിച്ച കെട്ടിടത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുകയാണെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. പ്രശ്നം പരിഹരിക്കാൻ നിരവധി തവണ കെട്ടിട ഉടമകളെയും അവിടുത്തെ സ്ഥാപന ഉടമകളെയും ബന്ധപ്പെട്ടെങ്കിലും അവർ താൽപ്പര്യമെടുത്തില്ല. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഒഴിവാക്കാനാണ് കെട്ടിട ഉടമകളെയും വ്യാപാരികളെയും വിളിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത്. ഇനിയും ആവശ്യമായ നടപടിയെടുത്തില്ലെങ്കിൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദാക്കേണ്ട സാഹചര്യമുണ്ടാകും. ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടു. US നഗരമായ സിയാറ്റിലിൽ ഭക്ഷ്യമേളയ്ക്കിടെ ഉണ്ടായ വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. 2 വയസ്സുകാരൻ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ആഗോള എണ്ണ നീക്കത്തിലെ തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും തങ്ങൾക്കാണെന്ന് ഇറാൻ. പ്രശസ്ത ബ്രിട്ടീഷ് ഹാസ്യനടനും വൈൽഡ് ലൈഫ് പരിപാടികളുടെ അവതാരകനുമായ ബിൽ ഓഡി അന്തരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക് മത്സരങ്ങൾ തുടങ്ങിയതോടെ ഭാരത് ദഹനത്തിൽ ജ്ഞാനേശ്വരി യാദവ്, ബിന്ദ്യാറാണി ദേവി എന്നിവരിലൂടെ ഇന്ത്യ തിങ്കളാഴ്ച മെഡൽ വേട്ട തുടർന്നു. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattandur.

രാമകഥ ഗാനലയം പന്ത്രണ്ടാം ദിവസമായ ഇന്ന് അധ്യാത്മ രാമായണം ആരണ്യകാണ്ഡത്തിലെ ഖരവധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു വത്സല ടീച്ചർ പാടിക്കുന്നു.

കുലഗുരുവായ വസിഷ്ഠ മഹർഷി ഭരതനോട് അഭിഷിക്തനാകുവാനും രാജ്യഭാരമേൽക്കുവാനും ആവശ്യപ്പെട്ടു. എന്നാൽ ഭരതൻ ജ്യേഷ്ഠന്റെ കൂടെ വനത്തിലേക്ക് പോവുകയാണെന്ന് തീരുമാനമാണ് അറിയിച്ചത്. ഭരതനും അയോധ്യാനിവാസികളും കൂടി ശ്രീരാമന്റെ അരികിലേക്ക് യാത്ര പുറപ്പെട്ടു. ഭരതൻ വരുന്നത് കണ്ട ഗുഹൻ ശ്രീരാമനെ ദ്രോഹിക്കുവാനായിരിക്കുമെന്ന് കരുതി സൈന്യത്തെ സജ്ജമാക്കി. രാമമന്ത്രം ഉരുവിട്ട് ഭരതൻ വരുന്നത് കണ്ട ഗുഹന്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറി. ഭരതന്റെ ആഗമനോദ്ദേശം അറിയിക്കുകയും ശ്രീരാമന്റെ അരികിലേക്ക് കൊണ്ടുപോകാമെന്ന് ഗുഹൻ ഏൽക്കുകയും ചെയ്തു. ചിത്രകൂടത്തിലെത്തിയ ഭരതൻ രാമനെ കാണുവാനുള്ള അത്യുത്കണ്ഠയോടുകൂടി മുന്നോട്ടു നീങ്ങി. ശത്രുഘ്നോടും സുമന്ത്രനോടും ഗുഹനോടും കൂടി മഹർഷിമാരുടെ ആശ്രമങ്ങളിലെല്ലാം തിരഞ്ഞ് മടങ്ങി വന്നു. രാമചന്ദ്രാശ്രമം കാണാതെ ഋഷിമാരോടും ലക്ഷ്മണനോടും സീതയോടും കൂടി രഘുനാഥൻ എവിടെയിരിക്കുന്നുവെന്ന് ചോദിച്ചു. അടുത്തുള്ള പർവ്വതത്തിന്റെ പിന്നിലായി ഗംഗയുടെ വടക്കേ തീരത്തായി രമ്യവും ശോഭയാർന്നതും ഫലം നിറഞ്ഞതുമായ രാമചന്ദ്രാശ്രമം മുനിമാർ കാണിച്ചുകൊടുത്തു. അവിടെ ശ്രീരാമചന്ദ്രനും സീതാദേവിയെയും ലക്ഷ്മണനെയും അവർ കണ്ടു. ജ്യേഷ്ഠനെ കണ്ട് ഭരതൻ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്തു. എല്ലാവരെയും യഥാവിധി ഇരുത്തിയ ശേഷം ശ്രീരാമൻ വസിഷ്ഠനോട് ചോദിച്ചു, ദുഃഖിതനായ എന്റെ പിതാവ് കുശലിയായി ഇരിക്കുന്നില്ലേ? അതിന് വസിഷ്ഠന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഹേ രഘുനന്ദന, ഭവാന്റെ വിയോഗത്താൽ സംതപ്ത ഹൃദയനായ അദ്ദേഹം ഭവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് സ്വർഗഗതി പ്രാപിച്ചു. ഗുരുവചനം കേട്ട ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി ഹതോസ്മി എന്ന് പറഞ്ഞ് രോദനം ചെയ്തുകൊണ്ട് നിലം പതിച്ചു. അപ്പോൾ മറ്റു മാതാക്കളും പൊട്ടിക്കരഞ്ഞു. തുടർന്ന് അവർ മന്ദാകിനിയിൽ സ്നാനം ചെയ്ത് ശുദ്ധി വരുത്തിയ ശേഷം ജലകാംക്ഷിയായ ദശരഥന് ജലാഞ്ജലി അർപ്പിച്ചു. ലക്ഷ്മണസമേതനായ ശ്രീരാമൻ പിതാവിന് പിണ്ഡവും സമർപ്പിച്ചു. പിറ്റേ ദിവസം എല്ലാവരും മന്ദാകിനിയിൽ സ്നാനം ചെയ്ത് ആശ്രമത്തിൽ തിരിച്ചെത്തിയ ശേഷം ഭരതൻ ശ്രീരാമനെ വന്ദിച്ച് ഇങ്ങനെ പറഞ്ഞു, ഹേ രാമചന്ദ്ര, ഭവാൻ സ്വന്തം അഭിഷേകം അനുഷ്ഠിച്ച് പൈതൃകമായ രാജ്യത്തെ പരിപാലിച്ചാലും അങ്ങ് ജ്യേഷ്ഠനാകിയാൽ എനിക്ക് പിതൃതുല്യനാണ്. രാമചന്ദ്രനാകട്ടെ ഈറനണിഞ്ഞ കണ്ണുകളോടുകൂടി സ്നേഹപൂർവം അനുജനോട് അരുളി ചെയ്തു, അനുജ, ഞാൻ പറയുന്നത് കേൾക്കുക. നീ പറഞ്ഞതെല്ലാം ശരി തന്നെ. എന്നാൽ എന്നോട് അച്ഛൻ ആജ്ഞാപിച്ചിരിക്കുന്നത് 14 സംവത്സരം ദണ്ഡകാരുണ്യത്തിൽ വസിച്ച ശേഷം അയോധ്യയിലേക്ക് തിരിച്ചു ചെല്ലുവാനാണ്. ഇപ്പോൾ രാജ്യം നിനക്കാണ്. അതിനാൽ നമുക്ക് പ്രയത്നിച്ചെങ്കിലും പിതൃവാക്യം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. പിതൃവാക്യം ലംഘിച്ച് യാതൊരുവൻ പ്രവർത്തിക്കുന്നുവോ അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൃതതുല്യനാണ്. ഭരതൻ പറഞ്ഞു, എങ്കിൽ ഞാനും കൂടെ വന്ന് ലക്ഷ്മണനെ പോലെ ജ്യേഷ്ഠനെ സേവിക്കും. അപ്പോൾ വസിഷ്ഠൻ ഭരതനെ വിളിച്ച് രഹസ്യമായി ഇങ്ങനെ പറഞ്ഞു, ഹേവൽ

മൂസാ, ഞാൻ പറയുന്ന പരമരഹസ്യമായ വിവരം കേൾക്കുക. പണ്ട് ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട് ശ്രീനാരായണൻ രാവണവധാർത്ഥം ദശരഥപുത്രനായ ശ്രീരാമനായി അവതാരം ചെയ്തിരിക്കുകയാണ്. യോഗമായയാകട്ടെ, ജനകപുത്രിയായ സീതയായി ജനിച്ചിരിക്കുന്നു. ആദിശേഷൻ ലക്ഷ്മണനായി പിറന്ന് സദാ രാമനെ അനുഗമിക്കുകയാണ്. രാവണവധത്തിനായിട്ടാണ് അവർ വനത്തിലേക്ക് ഗമിച്ചിട്ടുള്ളത്. കൈകേയിയുടെ വരയാചനം ദേവകൃതമാണ്. ഭവാൻ അയോധ്യയിലേക്ക് തിരിച്ചു പോവുക. ഗുരുവാക്യം കേട്ട് വിസ്മയാന്വിതനായ ഭരതൻ ശ്രീരാമന്റെ സമീപത്തേക്ക് ചെന്ന്, ഹേ രാജേന്ദ്ര, പൂജ്യങ്ങളായ ഭവൽപാദുകങ്ങൾ എനിക്ക് തന്നാലും അങ്ങ് മടങ്ങിയെത്തും വരെ ഞാൻ അവയെ സേവിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ദിവ്യങ്ങളായ രാമപാദുകങ്ങൾ ഏറ്റുവാങ്ങി. ഭരതനും മന്ത്രിമാരും വസിഷ്ഠനും മാതൃജനങ്ങളുമെല്ലാം രാമനെ ചിന്തിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് യാത്രയായി. പുരവാസികളെയും ദേശവാസികളെയും അയോധ്യയിൽ അധിവസിപ്പിച്ച ശേഷം നന്ദിഗ്രാമത്തിലേക്ക് പോയി. അവിടെ സിംഹാസനത്തിൽ ഭക്തിപുരസരം രാമപാദുകങ്ങൾ സ്ഥാപിച്ച് അവയെ നിത്യവും പൂജിച്ചു പോന്നു. ശത്രുഘ്നൻ ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ദിനങ്ങൾ കഴിച്ചുകൂട്ടി. മുനിഗണങ്ങളാൽ ആവൃതനായ ശ്രീരാമനാകട്ടെ സീതാലക്ഷ്മണ സമേതനായി കുറച്ചുകാലം ചിത്രകൂടത്തിൽ താമസിച്ചു. അവിടെ തന്നെ താമസിച്ചാൽ തന്നെ കാണാൻ നഗരവാസികൾ സദാ വന്നുകൊണ്ടിരിക്കുമെന്ന് ശങ്കിച്ച് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തീരുമാനിച്ചു.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര, നെല്ലൂന്നി.
5: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
4: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ് ഫോസ്, ഹുട്ടിക്, വോക്സ് ലാനിറ്റ്.
5: ഫോൺ 9496420880 8111 933 600. CM വിസ്താര,
4: CM വിസ്താര, നെല്ലൂന്നി.
3: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ, നിയർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്,

മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ, നിയർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9645996295. ഇനി 6:45 പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തിരാജ് സ്ഥാപനകൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിനിയിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F-57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വികസിത് ഭാരത് 2047 ലക്ഷ്യമാക്കി സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടതും സാങ്കേതികമായി പ്രാപ്തവുമായ സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രധാന ചുവടുവെപ്പാണ് പദ്ധതികളെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും സുസ്ഥിര വരുമാന സ്രോതസ്സുകളിലൂടെയും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഗ്രാമീണ ഭരണവും വികസനവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തദ്ദേശീയ സ്വത്തുക്കളും അവസരങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ വരുമാനദായക പദ്ധതികളാക്കി മാറ്റാൻ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം സഹായിക്കും. നികുതി പിരിവ്, പണമടയ്ക്കൽ, പഞ്ചായത്ത് വരുമാനത്തിന്റെ നിരീക്ഷണം എന്നിവ കൂടുതൽ സുതാര്യവും തടസ്സരഹിതവുമാക്കാൻ സമർത്ഥ പോർട്ടൽ സൌകര്യമൊരുക്കും. ചടങ്ങിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് മാതൃകാ സ്വയം വരുമാന സ്രോതസ് ചട്ടങ്ങളും മന്ത്രി പ്രകാശനം ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗഭരത് ഝാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇരുവരുടെയും ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും ശുഭാപ്തി വിശ്വാസവും രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവമായ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് ടീമിന് മോദി ആശംസകൾ നേർന്നു. 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കളിപ്പാട്ട മേഖലയെ പിന്തുണയ്ക്കാൻ കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വ്യവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പ് സംഘടിപ്പിച്ച കളിപ്പാട്ട മേഖലയിലെ പങ്കാളികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള ശൃംഖലയുമായി ബന്ധിപ്പിക്കുക, ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുക, ബിസിനസ് സുഗമമാക്കുക എന്നിവയ്ക്ക് ടാക്സ് ഫോഴ്സ് ഊന്നൽ നൽകും. ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് പുരോഗതിയുടെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിങ്യിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമഗ്രമായ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചതായി ചൈനയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദുരൈസ്വാമിയും പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും കോടതി പരിഗണിക്കും. NDA പ്രതിവാര തന്ത്ര രൂപീകരണം

0: യോഗമായ മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിലാണ് പതിവായി മംഗൾ ചേരാറുള്ളത്. ഈ മാസം 21-നായിരുന്നു അവസാനമായി യോഗം ചേർന്നത്. ലഹരി മാഫിയയുമായി ചർച്ചയ്ക്കില്ലെന്നും മാഫിയയുടെ ഉന്മൂലനമാണ് ലക്ഷ്യമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കാസർകോട് ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ജാഗരൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന അതിർത്തികളിൽ തൂഫാൻ സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും ലഹരി മാഫിയയിൽ പ്രവർത്തിക്കുന്നവരെ കാപ്പ ചുമത്തുമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. 4 പ്രത്യേകതരം കിറ്റുകളാണ് ഇന്ന് കൈമാറുക. ആദ്യത്തേത് പിടിച്ചെടുക്കുന്ന നിരോധിത വസ്തുക്കളിൽ വിവിധ മയക്കുമരുന്നുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കെറ്റാമിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി പ്രത്യേകമായി വികസിപ്പിച്ചതാണ് രണ്ടാമത്തെ കിറ്റ്. മൂന്നാമത്തേത് മയക്കുമരുന്നുകളുടെ അനധികൃത നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രീ കൾസർ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ്. ഇതോടൊപ്പം ഉമിനീർ അധിഷ്ഠിതമായ 18-1 മൾട്ടി ഡ്രഗ് ട്രാപ്പിഡ്സ് ടെസ്റ്റ് കിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്തമാസം 8-ന് തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ AAY ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം അടുത്തമാസം 10-ന് ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രജു കൂടിയക്കോട്.
1: ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഓണക്കാല മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഇതിനായി 165,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ എത്തിക്കും. ഓണം പ്രമാണിച്ച് മുൻഗണനേതര വിഭാഗത്തിന് പ്രത്യേക അരി വിതരണം അടുത്ത മാസം ആരംഭിക്കും. നീലക്കാർഡുകാർക്ക് 3 കിലോ അരി 10.90 രൂപ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8.70 രൂപ നിരക്കിലും നൽകും. AAY കാർഡുകാർക്കായുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉത്രാടം ദിനമായ ഓഗസ്റ്റ് 25-നകം പൂർത്തിയാക്കും. 16 ഇനങ്ങൾ അടങ്ങിയതാണ് സൗജന്യ കിറ്റ്. സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിനായി 53 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷം 3 ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും 11 ജില്ലകളിൽ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. കാലുകൾക്ക് വൈകല്യമോ കുറവുകളോ ഉള്ളവരോ പേശീബലം കുറഞ്ഞവരോ പങ്കെടുക്കുന്ന വിഭാഗമാണ് F57. 9.81 മീറ്റർ എന്ന സീസണിലെ മികച്ച പ്രകടനത്തോടെ പാരാ അത്ലറ്റിക്സിൽ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും ഷർമിള സ്വന്തമാക്കി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈലിക്ക് വെങ്കലം ലഭിച്ചു. പുരുഷന്മാരുടെ 79 കിലോ ഭാരോദ്വഹനത്തിൽ വല്ലൂരി അജയ് ബാബു വെള്ളി മെഡൽ നേടി. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ആയി. 2 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നില. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ച ഷാർക്ക് അവെയർ മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും മന്ത്രി VE അബ്ദുൾ ഗഫൂർ എറണാകുളത്ത് പ്രകാശനം ചെയ്തു. സംരക്ഷിത പട്ടികയിലെ സ്രാവ്, തിരണ്ടി മത്സ്യ ഇനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും പുറത്തിറക്കിയത്. പ്രധാനമന്ത്രിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജ ശ്രീനായർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷാപ്രകാശ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതവും സമയബന്ധിതവുമായ സഹായം ലഭ്യമാക്കുന്നതിന് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രത്യേക പോക്കറ്റ് കാർഡ് പുറത്തിറക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ഏത് അടിയന്തര സാഹചര്യത്തിലും സഹായം തേടാൻ ആവശ്യമായ വിവരങ്ങൾ എപ്പോഴും കൈവശം സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പോക്കറ്റ് കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്നേഹിത സേവനങ്ങൾ, സ്ത്രീ ശിശു സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, മറ്റ് അത്യാവശ്യ എമർജൻസി കോൺടാക്ട് നമ്പറുകൾ എന്നിവ പോക്കറ്റ് കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതല പ്രകാശനം സിറ്റി പോലീസ് കമ്മീഷണർ വി വിജയ ഭാരതി റെഡ്ഡി നിർവഹിച്ചു. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: കൊല്ലം കുണ്ടറയിൽ കഴിഞ്ഞ മാസം 16 പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ച സംഭവത്തിൽ കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൌരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. സിയാദിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം മലപ്പുറം കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വിശദ പരിശോധന തുടങ്ങി. മലപ്പുറം ആർടിഒ യൂസഫ്, താനൂർ ഡിവൈഎസ്പി സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവായ് ചിങ്യുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: नीट प्रकरणे छात्राणां विरोध प्रदर्शनावधौ कथितारक्षकैः कृतानि कार्याणि अधिकृत्य विपक्षदलानां कोलाहलात् ह्यः संसदः उभे सदने लोकसभा राज्यसभा च स्थगिते अभवताम्. लोकसभायां ह्यः सार्वजनिक परीक्षा अनुचित साधन निवारण संशोधन विधेयकं 26/26 इति प्रस्तुतम्. एतस्य विधेयकस्य उद्देश्यं सार्वजनिक परीक्षा अनुचित साधन निवारण अधिनियमः 26/24 इत्येतस्मिन् संशोधनमस्ति. डॉ. जितेन्द्र सिंहः एतत् विधेयकं सदने प्रस्तुतवान्. अस्मिन् विधेयके अनेकानि महत्वपूर्णानि प्रावधानानि सन्ति. तेषु दोषसिद्धानां कृते अधिकतमः 10 कारावासः, 10 कोटि रूप्यक पर्यन्तः अर्थदण्डः तथा दोषसिद्धानां सम्पत्त्यधिग्रहणञ्च सम्मिलितमस्ति. प्रकरणानां शीघ्रनिस्तारणं सुनिश्चितुं प्रत्येकस्य राज्यस्य केन्द्रशासित प्रदेशस्य च प्रशासनाय विशेषद्रुत न्यायालयानां स्थापनं विधेयके अनिवार्यरूपेण विहितम्. एतदपि विधीयते यत् अपराधस्य सूचना आरक्षकस्थानके अभिलिखितदिनाङ्कात् 2 मासाभ्यन्तरे अन्वेषणं सम्पन्नं भवेत् तथा च आरोपपत्रप्रस्तुतेः 3 मासाभ्यन्तरे न्यायनिर्णयः सम्पन्नः भवेत्. प्रधानमन्त्री नरेन्द्रमोदी ह्यः स्कैरूट् एरोस्पेस् इत्यस्य पवनचन्दना नागाभरतडाका इत्येताभ्यां सह संवादम् अकरोत्. सामाजिक संचार पटले प्रकाशिते एकस्मिन् सन्देशे प्रधानमन्त्री अवदत् यत् वार्तालापे विक्रम 1 इत्यस्य सफलता विशेषतया चर्चिता. अन्येष्वपि कतिपयेषु रोचक विषयेषु चर्चा जाता. प्रधानमन्त्री तयोः जीवनयात्रां भावि योजनाश्च श्रुत्वा हर्षम् अभिव्यक्तवान्. तेनोक्तं यत् तयोः ऊर्जा, महत्वाकांक्षा, सकारात्मक दृष्टिश्च भारतस्य निज अन्तरिक्ष परितन्त्रस्य सजीव भावनां प्रतिबिम्बयति. प्रधानमन्त्री स्कैरूट् एरोस्पेस् इत्यस्य समूहस्य सर्वेभ्यः सदस्येभ्यः शुभकामनाः अपि प्रेषितवान्. उत्तरप्रदेश प्रशासनेन उच्चतम न्यायालयः संसूचितः यत् अयोध्यास्थितस्य राममन्दिर न्यासाय प्राप्तदानराशेः कथितदुरुपयोगस्य अन्वेषणार्थं लखनऊ परिक्षेत्रस्य आरक्षक महानिरीक्षकस्य किरण एस इत्यस्य अध्यक्षतायां 4-सदस्यात्मकं विशेषान्वेषण दलं निर्मितम्. अस्मिन् दले एकः आरक्षक उपमहानिरीक्षकः, एकः वरिष्ठाराक्षक अधीक्षकः, एकक्ष अपर आरक्षकाधीक्षकः अपि भविष्यन्ति। उच्चतम न्यायालयेन राज्य प्रशासनं निर्देशितं यत् विशेषान्वेषण दले पञ्चम सदस्य रूपेण न्यायिक लेखा परीक्षकः अपि नियोज्यताम्। एतद्दलं द्विसाप्ताहभ्यन्तरे स्व प्रथम स्थिति प्रतिवेदनं न्यायालये समर्पयिष्यति। न्यायपीठं राममन्दिरदानराशेः कथित दुरुपयोगस्य तथा न्यासस्य वित्तीय लेखानां केन्द्रीयान्वेषण विभागेन अन्वेषणार्थं प्रस्तुताः याचनाः शृणोति स्म। एतन्मध्ये उत्तरप्रदेशस्य विशेष न्यायालयेन कथित राममन्दिर दान चौर्य प्रकरणे सर्वेषाम् अष्टाभियुक्तानां न्यायिकाभिरक्षायाः अवधिः 14 दिनानि यावत् वर्धितः। भारतीय भारोत्तोलिका ज्ञानेश्वरी यादवः ह्यः ग्लास्गो नगरे आयोजितेषु राष्ट्रमण्डल क्रीडासु महिलानां 53 किलोग्राम भारवर्गे रजत पदकं प्राप्तवती। राष्ट्रपति पदासीना द्रौपदी मुर्मुः, उपराष्ट्रपतिः सीपी राधाकृष्णन् तथा प्रधानमन्त्री नरेन्द्र मोदी च ज्ञानेश्वरी यादवं रजत पदक प्राप्त्यर्थम् अभिनन्दितवन्तः। अधुना भारतस्य पदक तालिकायां एकं स्वर्ण पदकं, 3 रजत पदकानि, 1 कांस्य पदकं च एवं आहत्य 5 पदकानि सन्ति। इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കണ്ണൂർ സിഡിറ്റിന്റെ താഴെ ചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന DCA, ഡാറ്റ എൻട്രി, DTP, MS ഓഫീസ്, അക്കൗണ്ടിംഗ്, ടാലി എന്നീ കോഴ്സുകൾ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9947763222. നമ്പർ ഒരിക്കൽ കൂടി 9947763222. കണ്ണൂർ ജില്ലാ പ്രവാസി പരാതി പരിഹാര കമ്മിറ്റിയിൽ ഓഗസ്റ്റ് 5 വരെ പ്രവാസികൾക്ക് പരാതികളും അപേക്ഷകളും നൽകാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0497270001. നമ്പർ ഒരിക്കൽ കൂടി 0497270001. SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് പ്രോഗ്രാമിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 31. 6 കോഴ്സ് വിദൂര വിദ്യാഭ്യാസമായാണ് നടത്തുന്നത്. യോഗ്യത +2. പ്രായപരിധിയില്ല. സ്കൂൾ അധ്യാപകർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവർക്ക് മുൻഗണന. app.src.in/registerലൂടെ അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് 6882880280 അല്ലെങ്കിൽ 8921272179. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം പൊളിറ്റിക്കൽ സയൻസ് സീനിയർ അഭിമുഖം ഓഗസ്റ്റ് 10 രാവിലെ 10:30 നടക്കും. വിശദവിവരങ്ങൾക്ക് 9741878900. നമ്പർ ഒരിക്കൽ കൂടി 9741878900. പേരാവൂർ മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് എന്നീ വിഭാഗങ്ങളിലേക്കുള്ള അഭിമുഖം ഈ മാസം 30 രാവിലെ 11:00 നടക്കും. മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഒഴിവുള്ള ഗസ്റ്റ് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കും. PSC അംഗീകരിച്ച യോഗ്യതയുള്ളവർ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങൾ, അവയുടെ പകർപ്പ്, ബയോഡാറ്റ, പാൻ കാർഡ് എന്നിവ സഹിതം ഇന്ന് രാവിലെ 10:00 പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 0492471530. നമ്പർ ഒരിക്കൽ കൂടി 0492471530. തൊഴിൽ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. പുനർനിർമ്മിച്ച LIC മട്ടന്നൂർ ബ്രാഞ്ച് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:00 സോണൽ മാനേജർ കെ മുരളീധരൻ നിർവഹിക്കും. വരുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി കല്യാശ്ശേരി CRC നേതൃത്വത്തിൽ സെപ്റ്റംബർ 6 കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ഉത്തരമേഖല കൈകുട്ടിക്കളി മത്സരം നടത്തുന്നു. മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് ക്യാഷ് പ്രൈസും ഉപഹാരവും നൽകും. ടീമുകൾ 500 രൂപ പ്രവേശന ഫീസ് സഹിതം ഈ മാസം 30-ാം തീയതിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9496571959 അല്ലെങ്കിൽ 9847015684. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ചാല ഭഗവതി ക്ഷേത്രത്തിൽ UP ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി 3-ാം തീയതി രാമായണം പ്രശ്നോത്തരി നടത്തും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9847-39-37-99. നമ്പർ ഒരിക്കൽ കൂടി 9847-39-37-99. പ്രൊഫസർ AP സുബേർ വിവർത്തനം ചെയ്ത ഉർദു സാഹിത്യ സംസ്കൃതി പുരാവൃത്തം എന്ന ഗ്രന്ഥം നാളെ ബ്രണ്ണൻ കോളേജിൽ പ്രകാശിപ്പിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മാത്തമാറ്റിക്സ് സെമിനാർ ഹാളിൽ കാലിക്കറ്റ് സർവകലാശാല ഉർദു PG വിഭാഗം തലവൻ ഡോക്ടർ KV നകുലൻ പ്രകാശിപ്പിക്കും. ഉർദു പണ്ഡിതൻ ഷംസു റഹ്മാൻ ഫാറൂഖിയുടെ ഗ്രന്ഥത്തിന്റെ മലയാള വിവർത്തനമാണിത്. കണ്ണൂർ ആർട്ട് ഓഫ് ലിവിംഗ് ഹാപ്പിനെസ് പ്രോഗ്രാം ഇന്ന് തുടങ്ങി 31-ാം തീയതി വരെ വൈകിട്ട് 6 മണിക്ക് കുന്നാവ് ജലദുർഗ ക്ഷേത്രത്തിന് സമീപത്തെ വൃന്ദാവനത്തിൽ നടക്കും. യോഗ, ധ്യാനം, പ്രാണായാമം, സുദർശനക്രിയ എന്നിവ അടങ്ങിയതാണ് പരിപാടി. വിശദവിവരങ്ങൾക്ക് 9048142623. നമ്പർ ഒരിക്കൽ കൂടി 9048142623. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
6: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ജനകീയം.

പാരായണ പുണ്യത്തോടൊപ്പം രാമായണ കഥാസന്ദർഭങ്ങൾ അനുസ്മരിക്കുന്ന നാലമ്പലങ്ങളിലേക്ക് തീർത്ഥാടനവും ഈ കാലത്ത് നടക്കുന്നു. വടക്കൻ കേരളത്തിൽ രാമായണ കഥയിലെ ദശരഥപുത്രന്മാരുടെ പേരിലുള്ള നാലു ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടകർ യാത്ര ചെയ്യുകയാണ്. നീർവേലി ശ്രീരാമക്ഷേത്രം, എളയാവൂർ ഭരതക്ഷേത്രം, പെരിഞ്ചേരി ലക്ഷ്മണക്ഷേത്രം, പായം ശത്രുഘ്ന ക്ഷേത്രം. നാലമ്പലങ്ങളിലേക്ക് ജനകീയത്തിന്റെ മൈക്രോഫോണുമായി ഞങ്ങളും

0: എളയാവൂർ ഭരതക്ഷേത്രം ട്രസ്റ്റി ബോർഡ് മെമ്പർ ശ്രീ ടി കെ വേണുഗോപാൽ.
1: നമ്മുടെ ഉത്തരമലബാറിലെ അറിയപ്പെടുന്ന പറഞ്ഞാൽ ഏക ഭരതക്ഷേത്രം തന്നെയാണ് നമ്മളിവിടെയുള്ള എളയാവൂരുള്ള ഭരതക്ഷേത്രം. മറ്റു ഇവിടെ എവിടെയും പറയുന്ന കേട്ടിട്ടില്ല. ഈ ഭാഗത്ത് ജപമാലയോടുകൂടി താമസ ഭാഗത്തിലുള്ള ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയാണ് എളയാവൂർ ക്ഷേത്രത്തിലുള്ളത്. അതുകൂടാതെ കണ്ട് ക്ഷേത്രത്തിനകത്ത് ചുറ്റമ്പലത്തിനുള്ളിൽ കന്നിമൂലയിൽ ഗണപതി ഭഗവാന്റെ സാന്നിധ്യം അവിടെ പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് നാലമ്പലത്തിന് പുറത്ത് കന്നിമൂലയിൽ ആദിപരാശക്തിയായ ഭഗവതി അമ്മയുടെ സ്ഥാനമാണ്. അത് ഇവിടുത്തെ പ്രധാന ദേവതയാണ്. ആ ദേവതയുടെ തിടമ്പും ഭരതസ്വാമിയുടെ തിടമ്പും കൂടിയാണ് ഉത്സവ കാലത്ത് തിടമ്പു നൃത്തം തുടങ്ങുന്നത്. അതുപോലെ ഈ നാലമ്പലത്തില് ഈ ഭരതസ്വാമിയുടെ ഇവിടുത്തെ പ്രധാന ഒരു വഴിപാട് കേശാദിപാദം താമരമാല യാത്രയാണ്. ഭഗവാന്റെ ഒരു പ്രധാന വഴിപാടായിട്ട് ഭക്തര് സമർപ്പിക്കുന്ന അതാണ്. അതുപോലെ ഭഗവതി അമ്മയുടെ അവിടെ ഉച്ചപൂജ, മുരുസി, നരമാല എന്നീ പ്രാർത്ഥനകളും ഭക്തർ ധാരാളമായിട്ട് നടത്താറുണ്ട്. അതുപോലെ വായുകോണിൽ മഹാവിഷ്ണുവിന്റെ ശ്രീകോവിലാണ്. ഈശാന കോണിൽ ശ്രീകൃഷ്ണന്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഉള്ളത്. മീനമാസത്തിൽ മകീര നാൾ മുതൽ പൂരം വരെയാണ് ഇനി ഉത്സവം തുടങ്ങുക. 7 നാളുകളിലാണ്. മുൻപ് 4 ദിവസമായിരുന്നു ഉത്സവം ഉണ്ടായിരുന്നത്. പൂരം നാളിൽ അവസാനിക്കുന്ന രീതി നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠയും നടത്തിയതിനാൽ ഇനി അങ്ങോട്ട് 7 ദിവസം ഉത്സവമാണ് ഉണ്ടാവുക. ഇത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. ട്രസ്റ്റി ബോർഡിന്റെ കൂടെ ദേശകമ്മിറ്റിയും കൂടിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്തിപ്പോരുന്നത്. പിന്നെ ഇവിടുത്തെ ആചാര വിധികൾ, കർമ്മങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ തന്ത്രിമാരായ ബ്രഹ്മശ്രീ കരമനല്ലൂർ നമ്പൂതിരിപ്പാടും കാട്ടുമാടൻ ഈശാന നമ്പൂതിരിപ്പാടിന്റെയും മേൽനോട്ടത്തിലാണ് എല്ലാ കർമ്മങ്ങളും നടത്തി വരുന്നത്. അതുപോലെ നവരാത്രി കാലത്ത് ഇവിടെ വളരെ വിശേഷമാണ്. നവരാത്രി കാലത്ത് ഈ കലാസാഹിത്യങ്ങളിലുള്ള അരങ്ങേറ്റം, നൃത്തരൂപത്തിലുള്ളത്, സംഗീതം തുടങ്ങിയവയൊക്കെ നമ്മൾ ഈ തിരുവോത്സവത്തിൽ നടത്താറുണ്ട്. അതുപോലെ അഷ്ടമി രോഹിണി സമയത്ത് കൃഷ്ണ ഭഗവാനെടുത്ത പ്രത്യേക ആഘോഷങ്ങളാണ് ഉണ്ടാകാറുള്ളത്. വ്യാപാരം തൂക്കുന്ന പ്രത്യേക വഴിപാടാണ് അഷ്ടമി രോഹിണി ഉത്സവ കാലത്തൊക്കെ. പിന്നെ ഇവിടെ എത്തുന്ന ആൾക്കാർക്ക് വരാൻ വേണ്ടി ഇപ്പോൾ മട്ടന്നൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ മുണ്ടയാട് പോൾട്രി ഫാമിൻ്റെ അടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മുണ്ടയാട് പോൾട്രി ഫാമിൻ്റെ അടുത്ത് 2 കിലോമീറ്റർ ഇടത് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെത്താം. തലശ്ശേരി ഭാഗത്ത് വരുന്ന കൂട്ടർക്കാണെങ്കിൽ താഴെച്ചുവയിൽ നിന്ന് 3 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ എളയാവൂർ ക്ഷേത്രത്തിലെ മെയിൻ റോഡാണ്. നല്ല റോഡും സൗകര്യങ്ങളൊക്കെയാണ്. താഴെച്ചുവയിൽ നിന്ന് എളയാവൂർ അമ്പലം റോഡുണ്ട്. പോൾട്രി ഫാമിൻ്റെ അടുത്തേക്കാണ് ആ റോഡ്, ബൈപ്പാസ് പോലെ റോഡാണ്. ഈ റോഡ് സൈഡിലാണ് ഈ അമ്പലം വരുക. താഴെച്ചുവയിൽ നിന്ന് ആയിക്കഴിഞ്ഞാലും മുണ്ടയാട് നായിക്കഴിഞ്ഞാലും ഈ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ

0: ഇവിടെ നിന്നാണെങ്കിൽ 2 കിലോമീറ്റർ വരും, താഴത്തു നിന്നാൽ 3 കിലോമീറ്റർ വരും. വളരെ സൗകര്യമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഈ നാലമ്പല ദർശനമായി വരുന്ന ഇവിടെ എത്തുന്ന ഭക്തർക്ക് നമ്മളിവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പരമാവധി നമ്മളെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഊട്ടുപരിയുണ്ട് ഇവിടെ ക്ഷേത്രത്തിൽ തന്നെ. ഊട്ടുപരികൾ വെച്ച് 1 മണിവരെ തന്നെ പ്രഭാത ഭക്ഷണം ഉപ്മാവും ചായയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പായത്ത് ഉച്ചഭക്ഷണം ഏർപ്പെടുത്തിയതുകൊണ്ടാണ് നമ്മളിവിടുന്ന് പ്രഭാത ഭക്ഷണം എന്ന നിലയിൽ ഉപ്മാവും ചായയൊക്കെ കൊടുക്കുന്നത്.
1: നാലമ്പലങ്ങൾ തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടോ?
0: നാലമ്പലങ്ങൾ തമ്മിൽ ഇപ്പോൾ നമ്മളൊരു കോർഡിനേഷൻ ഉണ്ട്. കാരണം ഈ നാലമ്പലത്തിന്റെ ഈ മറ്റ് 3 ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളും കൂടി നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്തു. കാരണം എത്തുന്ന ഭക്തരെ നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ നീർവേലിയിൽ നിന്ന് ആദ്യം നീർവേലിയാണല്ലോ പോവുക, ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ. അപ്പൊ അവിടുന്ന് ഉള്ള ഒരു ഇത്ര ആൾക്കാർ നിങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നന്നായിട്ട് ഇവിടെ അതിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഞായറാഴ്ച പോലുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 4 ക്ഷേത്രങ്ങളായി വിളിച്ചു പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
1: ഭക്തജനങ്ങളുടെ വരവ് കൂടുതലാണോ എങ്ങനെയാണ്?
0: ദിവസം നല്ല ഒരുപാട് ഭക്തജനങ്ങളാണ് എത്തിച്ചത്. കാസർഗോഡ്, കോഴിക്കോട്, പിന്നെ നമ്മുടെ കണ്ണൂർ ജില്ലകളിൽ നിന്നും ധാരാളം ആൾക്കാർ. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഈ തൊട്ടടുത്തു നിന്ന് മാത്രമല്ല, അങ്ങ് വളരെ കണ്ണൂർ ജില്ലേന്റെ എന്തെന്നൊക്കെ അതിർത്തി നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ, പയ്യന്നൂർ ആ ഭാഗത്തൊക്കെ, നീലേശ്വരം ഭാഗത്തൊക്കെ ഒരുപാട് പേര് ഇന്നുണ്ട്.
1: മലബാർ മേഖലയില് നാലമ്പലങ്ങള് കുറച്ച് വർഷങ്ങളായിട്ടല്ലേ കുറച്ചും കൂടി പ്രചാരത്തിൽ വന്നത്?
0: അതെ, പ്രചാരത്തിൽ വന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മുന്നേ ഇവിടെ വിഷ്ണു ഭഗവാന്റെ ഒരു ആരാധനയാണ്. വിഷ്ണുവിന്റെ അംശ അവതാരമാണല്ലോ ഈ ഭരതൻ.
1: അപ്പൊ
0: പിന്നീട് അങ്ങോട്ടാണ് ഈ പ്രതിഷ്ഠയില് ജപമാലയും കൊണ്ട് കൂടിയിട്ടുള്ള ഇത് കണ്ടത് കൊണ്ട് അതിനെപ്പറ്റി പ്രശ്നചിന്ത ചെയ്തപ്പോ ഇത് താപസ ഭാവത്തിലുള്ള ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയാണ് എന്ന് അറിയാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ഇത് ഭരതക്ഷേത്രമായിട്ട് ശരിക്കും അറിയപ്പെട്ടു തുടങ്ങിയത്. വിഷ്ണു ഭഗവാന്റെ ഇവിടെ വേറെ തന്നെ പ്രത്യേക ഒരു സ്ഥാനം ഇവിടെ ഉണ്ട്. വായുകോണിലായിട്ട് വിഷ്ണു ഭഗവാന്റെ സ്ഥാനമുണ്ട്. പിന്നെ നാഗസ്ഥാനമുണ്ട്. നാഗത്തിന്റെ തന്നെ പാമ്പുമേക്കാട് ശ്രീധരൻ തിരുമേനി വന്നിട്ട് അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് നാഗപ്രതിഷ്ഠാകർമ്മങ്ങൾ ചെയ്യാറുള്ളത്. ശരിക്കും 3 തന്ത്രിമാരാണ് ഇതിന്റെ ഒരു മേൽനോട്ടം വഹിക്കുന്നത് എന്ന് തന്നെ പറയാം.
1: വാർഷിക ഉത്സവത്തിന് പുറമെ കർക്കിടക മാസത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ പുറമെയുള്ള ഭക്തന്മാർ അവിടെ തീർത്ഥാടകരെത്തിച്ചേരും.
0: അതെ, കർക്കിടക മാസം 1-30 ദിവസം വരുന്ന പരിപാടികളാണല്ലോ. ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ മാസ ആചരണത്തിന്റെ ഭാഗമായിട്ട് പരിപാടികളാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്സവ ദിവസങ്ങളിൽ നിന്ന് ഞാൻ പറയുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ആൾക്കാരുണ്ടാവുക.
1: ഈ കർക്കിടക മാസത്തിലെ തീർത്ഥാടകരെ സ്വീകരിക്കാനും അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാനൊക്കെ ക്ഷേത്ര സമിതി പ്രവർത്തകർ കൂടാതെ നാട്ടുകാരുടെ ഒക്കെ സഹായം കിട്ടുന്നുണ്ടോ, എങ്ങനെയാണത്?
0: ഓ, ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് എല്ലാവരും. അത് കാരണം ഞാൻ പറഞ്ഞ ദേവസ്വം ബോർഡും ദേശ കമ്മിറ്റിയും പിന്നെ ഇവിടെ മാതൃസമിതി ഉണ്ട് സഹോദരിമാരുടെ ഒരു കൂട്ടായ്മ വേണ്ടി, അവരുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകുന്നത്.
1: കണ്ണൂർ ജില്ലക്ക് പുറത്തൊക്കെ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള അറിയിപ്പ് കൊടുക്കാൻ ജനങ്ങൾക്കുള്ള ഒരു വിവരം കൊടുക്കേണ്ടത്?
0: കണ്ണൂർ ജില്ലക്ക് പുറത്ത് ഇപ്പോൾ നമ്മൾ പരമാവധി അത് പത്രങ്ങൾ മുഖേനയും ചാനലുകൾ മുഖേനയൊക്കെ.
1: മലബാർ മേഖലയിൽ മറ്റൊരു ഭരത ക്ഷേത്രം ഇല്ലല്ലേ?
0: മലബാർ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു ഭരതക്ഷേത്രം ഇപ്പൊ ഇതായിട്ടേ കാണുന്നുണ്ട്. നമ്മൾ പണ്ട് മുൻപേ കേട്ടത് കൂടൽമാണിക്ക സ്വാമി ക്ഷേത്രമാണ് ഭരതക്ഷേത്രമായിട്ട് കേട്ടത്.
1: അപ്പോ
0: മലബാർ മേഖലയിൽ ഇപ്പം നമ്മുടെ ഈ കണ്ണൂർ ഇളയാവൂര് ഭരതക്ഷേത്രമാണ് ഉള്ളത്. പിന്നീട് ഇപ്പോ ഇതിനിടെ പത്രങ്ങളിലൊക്കെ കണ്ടു കോട്ടയം ഭാഗത്തും ഉണ്ട് എന്നുള്ളത്. അതിപ്പോ നമ്മുടെ ശബരിമലയുടെ പോലെ ശാസ്ത്ര ക്ഷേത്രങ്ങളും ഒരുപാടുണ്ടല്ലോ, എന്നാലും ശബരിമലയാണല്ലോ പ്രാധാന്യം കൂടുതൽ.
1: അതുപോലെ രാമായണ പാരായണം, അതുപോലെ രാമായണമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടികൾ ഈ മാസങ്ങളിൽ?
0: ഉണ്ട്. എല്ലാ ദിവസവും രാമായണ മാസം തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം രാമായണ പാരായണം. രാമായണ പാരായണം അത് കൂടാതെ കണ്ട് ഇപ്പോൾ കൂടുതൽ ഭക്തരെത്തുന്ന ദിവസം, അതായത് ഞായറാഴ്ചകളിൽ, അതുപോലെ അവധിവസങ്ങളൊക്കെയാണല്ലോ കൂടുതൽ ആൾക്കാർ വരുന്നത്. അത്തരം ദിവസങ്ങൾ നമ്മൾ രാമായണ മാസവുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. രാമായണം എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള, മനുഷ്യനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കാറ്റലോഗ് പോലെയുള്ള സംഭവമാണ് മനസ്സിലാകുന്നത്. നമുക്കത് കേട്ട് നോക്കുമ്പോൾ രാമായണം ഒരു കഥയായി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൂട്ട് ഒരു കഥാരൂപത്തിൽ അങ്ങ് വായിച്ചു പോകാൻ ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ഇത്തരം ആചാര്യന്മാരെ പ്രഭാഷണങ്ങളിലൂടെ എന്താക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രന്ഥത്തെ, രാമായണ മാസം അതുപോലുള്ള സംഗതികൾ നമ്മളെ മനുഷ്യരെ കൂടുതൽ മുന്നോട്ട് എല്ലാ വിഷമങ്ങളും അകറ്റി നയിക്കാനുള്ള ഒരു പ്രധാന ഘടകം തന്നെയാണ്.
1: ഈ നാലമ്പല ദർശന പുണ്യം, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: നാലമ്പല ദർശന പുണ്യം 4 ദേവന്മാരെ ശ്രീരാമനും ഒരുമിച്ച് കാണുകയില്ലേ, 4 ദേവനെയും ഒരുമിച്ച് ദർശിക്കില്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞാല് ഇപ്പം ഭരതസ്വാമി എന്ന് പറഞ്ഞാൽ ത്യാഗത്തിന്റെ പ്രതീകമാണ്, ശ്രീരാമസ്വാമി എന്ന് പറഞ്ഞാൽ കർമ്മയോഗിയാണ്. മനുഷ്യജീവിതത്തിൽ വരുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് രാമായണത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ രാമായണം സർവരി സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു മഹാകാവ്യമാണ്. ഭരതസ്വാമി, ശ്രീരാമൻ, അത് ജ്യേഷ്ഠ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ, അച്ഛനമ്മമാർ, അങ്ങനെ സർവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രജകളിൽ, അങ്ങനെയുള്ള ഒരു മഹത് ഗ്രന്ഥമാണല്ലോ രാമായണം. അപ്പൊ ഈ നാലമ്പല ദർശന പുണ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മോക്ഷത്തിന് പ്രാപ്തമാക്കുന്ന ഒന്നാണ്. ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭരതസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.

0: നാലമ്പല വിശേഷങ്ങളിൽ ഇന്ന് എളയാവൂർ ഭരതക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ഈ വിശേഷങ്ങൾ നമ്മോട് പങ്കുവച്ചത് എളയാവൂർ ഭരതക്ഷേത്രം ട്രസ്റ്റി ബോർഡ് മെമ്പർ ശ്രീ ടി കെ വേണുഗോപാൽ.
1: ജനകീയം.

0: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വേണോ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതിയിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻകറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക്സ് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കുന്നു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സംസ്ഥാന സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായി അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ന്യൂഡൽഹിയിൽ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സാമ്പത്തിക ശേഷിയും സാങ്കേതിക കരുത്തുമുള്ള സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിൽ ഇവ നിർണായകമാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ 4 പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു. ലക്നൌ റേഞ്ച് IG കിരൺ S ആയിരിക്കും സംഘത്തിന്റെ തലവൻ. ഇതിനു പുറമെ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും മുതിർന്ന SPയും സംഘത്തിലുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ഹുവാ ചിനിയുങ്ങുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. വ്യാപാരം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണവും ഇരു നേതാക്കളും വിലയിരുത്തി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരുവരും ചർച്ചയിൽ ഊന്നൽ നൽകിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദൊരൈസ്വാമിയും സന്നിഹിതനായിരുന്നു. കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% ആക്കുന്നതിനുമായി

0: സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കളിപ്പാട്ട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് DPIIT ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള ആദ്യഘട്ട എന്യൂമറേഷൻ ഈ മാസം 30 അവസാനിക്കും. കണ്ണൂർ ജില്ലയിൽ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: തളിപ്പറമ്പ്, ആന്തൂർ, ശ്രീകണ്ഠപുരം, കൂത്തുപറമ്പ്, പാനൂർ, മട്ടന്നൂർ നഗരസഭകളിലും കണ്ണൂർ കന്റോൺമെന്റിലും 100% വിവരശേഖരണം പൂർത്തിയായിട്ടുണ്ട്. തലശ്ശേരി, ഇരിട്ടി, പയ്യന്നൂർ നഗരസഭകളിൽ 95% പൂർത്തിയായി. നിലവിൽ വീടുകളുമായും അനുബന്ധ സൌകര്യങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. ജില്ലയെ 4,823 HLB തിരിച്ചാണ് എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശരാശരി 700 മുതൽ 800 വരെ ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഒരു HLB.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തുന്നതിന് എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ജനങ്ങൾ ഔദ്യോഗികവും വിശ്വസനീയവുമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് വിതരണം ഇന്ന് നടക്കും. മന്ത്രി M. Liju തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ കൈമാറുന്നത്. MDMA, കൊക്കൈൻ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മയക്കുമരുന്നുകളുടെ സമീപകാല ഉപയോഗം അതിവേഗത്തിൽ കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. ഇന്നലെ രാത്രിയിൽ മഞ്ഞ ജാഗ്രതയിലായിരുന്ന വയനാട്, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ല. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ ഒറ്റപ്പെട്ട മഴ തുടരും. ബുധനാഴ്ച 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയും SMS, വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. അംഗീകൃത ആപ്പുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ APK ഫയലുകൾ ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ cybercrime.gov.in എന്ന പോർട്ടൽ വഴിയോ പരാതി നൽകേണ്ടതാണ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം A. അജികുമാർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള വാറണ്ട് പുറപ്പെടുവിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം. ഇതോടെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഗെയിംസിന്റെ 5-ാം ദിനം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ഉയർന്നു. വിശദാംശങ്ങളിലേക്ക്.
4: വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻകറാണ് സ്വർണം നേടിയത്. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ കോമൺവെൽത്ത് സ്വർണ നേട്ടമാണിത്. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈല വെങ്കലവും നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോഗ്രാം വിഭാഗത്തിൽ ബിന്ദ്യാറാണി ദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാജ്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി. വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം തന്നെയാകും

ഇരു നേതാക്കളും പ്രധാനമായും ചർച്ച ചെയ്യുക. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻഗറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്വാഗതം. കേൾക്കാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മിസിസ് ജി പിയുടെ സ്വർണപ്പല്ലുകൾ, അവതരണം സ്നേഹ വലിയപുരയിൽ.
2: മിസ്സിസ് ജി പിയുടെ രണ്ട് സ്വർണപ്പല്ലുകൾ കളവ് പോയിരിക്കുന്നു എന്ന ദുഃഖവാർത്ത ഞാനിപ്പോൾ കേട്ടേയുള്ളൂ. എന്നാലും അത് ആ മഹതിയുടെ വായ്ക്കകത്ത് നിന്ന് ആരാണ് മോഷ്ടിച്ചത്? കുറേ നാൾ മുമ്പ് ഒരു വാച്ച് കളവ് പോയി, ഞാനാണത് കട്ടതെന്ന് ആ മഹിളാരത്ന തീരുമാനിച്ചു. അതിൻ്റെ കഥ എങ്ങനെയാണെന്നോ, അവരുടെ ഇളയ കുട്ടിക്ക് പനി വന്നു. അതിനെ രാപ്പകൽ ശുശ്രൂഷിക്കാൻ ഒരു നേഴ്സിനെ ഏർപ്പെടുത്തി. തങ്കമ്മ എന്നാണ് ആ നേഴ്സിൻ്റെ പേര്. തങ്കമ്മയും ഞാനുമായി അല്പം ഇഷ്ടമായി സംസാരിച്ചു. എന്നെ തങ്കമ്മയ്ക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണെന്ന് എന്തോ ഒരു തെറ്റിദ്ധാരണ. ഏതായാലും ഞങ്ങൾ ഒരു ദിവസം അല്പം തമാശ പറഞ്ഞു ചിരിച്ചു. ഞങ്ങളുടെ ചിരി കേട്ട് മിസ്സിസ് ജി പി വാതിൽക്കൽ വന്ന് അകത്തേക്ക് തല കാണിച്ചു. എന്താണ്, എന്താണിത്? അല്പം ഈർഷയോടെ സ്വർണപ്പല്ലകൾ കാണിച്ചുകൊണ്ട് ചോദിച്ചു. കുട്ടിക്ക് മരുന്ന് കൊടുത്തോ? തങ്കമ്മ പറഞ്ഞു, മരുന്ന് കൊടുക്കാൻ സമയമായില്ല. മിസ്സിസ് ജി പി കുട്ടിയുടെ അരികത്ത് വന്ന് പുതപ്പിൻ്റെ തുമ്പ് ശകലം വലിച്ച് കഴുത്തിലിട്ടും മൂത്രമൊഴിക്കുന്ന പാത്രം കട്ടിലിൻ്റെ അടിയിലേക്ക് ശകലം കൂടി നീക്കിയും മേശപ്പുറത്ത് നിന്ന് ഒരു കുപ്പി മറ്റു കുപ്പികളോടും കുറച്ചുകൂടി അടുപ്പിച്ചും തങ്കമ്മ ശരിക്കും ഡ്യൂട്ടി നിർവഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി. തങ്കമ്മയുടെ മുഖം ശകലമിരുണ്ടു. മിസ്സിസ് ജി പി ഒരു ന്യായാധിപയെ പോലെ പറയുകയാണ്, കുട്ടി സുഖക്കേടായി കിടക്കുമ്പോൾ ഈ ചിരിയും തമാശയും മറ്റും അത്ര നല്ലതല്ല. എന്തുകൊണ്ട് എന്ന് എനിക്ക് ചോദിക്കാൻ തോന്നി. എന്തെന്നാൽ ആ സമയത്തും ആ വീട്ടിൽ സുഖക്കേടായി കിടക്കുന്ന കുട്ടിയുടെ ജ്യേഷ്ഠത്തികളുടെ ചിരിയും ബഹളവും കേട്ടിരുന്നു. പിന്നെ എപ്പോഴും ഏതെങ്കിലും ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കാതിരിക്കില്ല. പോരെങ്കിൽ മിസ്സിസ് ജി പി തന്നെ അതേ മുറിയിൽ ഇരുന്നു കൊണ്ട് 1000 തവണ തമാശ പറയുകയും ഞങ്ങൾ ചിരിച്ചതിനേക്കാൾ ഉച്ചത്തിൽ കുക്കു കുക്കു കുക്കു കു എന്ന് ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് സുഖക്കേടുണ്ട്, ഇതിനേക്കാൾ മൂർധന്യ തീർച്ചയായും. അപ്പോഴൊന്നും ചിരിച്ചതിൽ കുറ്റമില്ല, പക്ഷെ ഞാനൊന്നും ചോദിച്ചില്ല. ചോദിക്കാൻ എനിക്കെന്താ അവകാശം? എനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ ശ്രീ ജി പിയുടെ സ്നേഹിതനാണ്. എന്നിരുന്നാലും 4-5 കൊല്ലത്തെ പരിചയം ഞങ്ങൾ തങ്ങളിലുണ്ട്. ഞാൻ അവർ താമസിച്ചിടത്ത് നിത്യമെന്നോണം പോയിക്കൊണ്ടിരുന്നു. അത് ശ്രീ ജി പിയുമായുള്ള അടുപ്പം മൂലമാണ്. ഈ മുറിയിലെ നിശബ്ദത എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ മുറി പൂട്ടി തെരുവീഥികളിൽ ഇറങ്ങിയിട്ട് പട്ടണങ്ങളിൽ അങ്ങനെ അലയും. വല്ല കടകളിലോ ജോലി സ്ഥലങ്ങളിലോ ഉള്ള അപൂർവം ചില സ്നേഹിതന്മാരെ കാണുന്നതിന് തറപ്പെട്ടില്ലെങ്കിൽ വായനശാലകളിൽ കുറേ സമയം ചെന്നിരിക്കും. അവിടെ വളരെ കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ. വായിക്കാൻ പറ്റിയതൊക്കെ വായിച്ചു കഴിഞ്ഞു. അവിടെയും അധിക സമയം ഇരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ അവിടെ നിന്നിറങ്ങി ഞാൻ ശ്രീ ജി പിയുടെ വീട്ടിൽ ചെല്ലും. എന്തെന്നാൽ അദ്ദേഹം എന്നിൽ സഹതാപം പ്രദർശിപ്പിക്കുകയും എൻ്റെ സാഹിത്യ സംരംഭങ്ങളെ പ്രശംസിച്ച് പറയുകയും ചെയ്തിട്ടുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹവുമായി പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് നല്ല നിശ്ചയമില്ല. എങ്ങനെയായാലും അതൊരു യാദൃശ്ചിക സംഭവമാണ്. കരുതിക്കൂട്ടി ഞാൻ ആരുമായും പരിചയപ്പെടാറില്ല. എന്നിരുന്നാലും ഞാൻ ശ്രീ ജി പിയിൽ പലപ്പോഴും ലയിച്ചിട്ടുണ്ട്. എന്തെന്നാൽ അദ്ദേഹം എനിക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞിട്ടുള്ള മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട ചിന്തകനാണ്. ഞങ്ങൾ എല്ലാ വിഷയങ്ങളെപ്പറ്റിയും സംസാരിക്കും. അദ്ദേഹത്തിന് സ്വന്തമായുള്ള 1000 ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ പ്രത്യേകമായി വായിക്കേണ്ടവയെ പ്രത്യേകമായി എനിക്ക് എടുത്തു തരികയും ആ ഗ്രന്ഥശാല തന്നെ ഇഷ്ടംപോലെ എനിക്ക് ഉപയോഗിക്കുന്നതിന് അനുമതി തരികയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ആത്മാവിൽ പൂണ്ടുകയറുവാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് അദ്ദേഹം പലകുറി സന്ദർഭവശാൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് ശ്രമിച്ചിട്ടുമില്ല. എൻ്റെ ആത്മാവിൽ ആരെങ്കിലും പൂണ്ടുകയറുക എനിക്കും ഹിതമല്ല. എങ്കിലും ഞങ്ങൾ തമ്മിൽ മാനസികമായ വലിയ ഒരടുപ്പമുണ്ട്. അത് അദ്ദേഹത്തിനും എനിക്കും അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. തന്മൂലം പൊതുജന മധ്യേ അദ്ദേഹത്തിന് പറയുവാൻ തൽക്കാലത്തെ അദ്ദേഹത്തിന് നില അനുവദിക്കാത്ത പല സംഗതികളും എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് മതങ്ങളിൽ ഒന്നിലും വിശ്വാസമില്ല. മതങ്ങളൊക്കെയും മനുഷ്യസ്നേഹികളായ ഓരോ വ്യക്തികളുടെ സ്വന്തം സൃഷ്ടികളാണ്. അവയൊക്കെയും ആരംഭത്തിൽ നിന്നിടത്ത് തന്നെ നിൽക്കുന്നു, പഴയ വീടുകൾ പോലെ. എന്നാൽ മാനുഷസഞ്ചയം അതിൽ നിന്നൊക്കെ പുരോഗമിച്ചു പോയി. ലോകത്തിന് ഒരു സമൂല പരിവർത്തനം ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായത് ലൈംഗികമായതാണ്. വിവാഹബന്ധമില്ലാത്ത ഒരു സമുദായ സ്ഥിതിയിൽ ലോകം എത്തിച്ചേരുക തന്നെ വേണം. എങ്കിലേ ശുദ്ധവും സുന്ദരവുമായ ജീവിത രീതി കൈവരുള്ളൂ. ഇത് നടപ്പുള്ള കാര്യമാണോ? എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതൊക്കെ അനേകായിരം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തതിൻ്റെയും അനേക വർഷത്തെ ചിന്തയുടെയും ഫലമായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ ഹൃദയത്തിലേക്ക് എത്തി നോക്കുവാൻ ആ ചെറിയ സ്ത്രീക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. പരിധികളില്ലാത്ത ആകാശത്തിൽ വളരെ ഉയരത്തിൽ വിഹരിച്ചിരുന്ന പക്ഷിശ്രേഷ്ഠൻ്റെ അരികത്തിൽ നിൽക്കുന്ന ഒരു അടക്കാ കുരുവെ പോലെയാണ് ഭാര്യ. ഞാൻ ഒരു വലിയ ഒരാളുടെ ഭാര്യയാണ് എന്ന് മിസ്സിസ് ജി പി ഭാവിക്കുന്നുണ്ട്. എങ്കിലും ഭർത്താവിൻ്റെ മേൽ അധികാരം ചെലുത്തുവാൻ ആ കൊച്ചു സ്ത്രീ ശ്രമിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെയും അവർ പരാജിതയായിട്ടുമുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ കൊടുത്ത പ്രേമലേഖനങ്ങളൊക്കെ തിരികെ കൊണ്ടുവരാൻ പറയുകയാണ് ഞാൻ ആദ്യമായി ചെയ്തത്. അതൊരു കെട്ടുണ്ടായിരുന്നു. ഒക്കെ ഞാൻ തീരിട്ട് കത്തിച്ചു കളഞ്ഞു. അങ്ങനെ ശ്രീ ജി പി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ലഭിച്ച ജീവിതസഖി തനിക്ക് ചേർന്നവളല്ല എന്ന് ഓരോ പുരുഷനും ദുഃഖിക്കുന്നില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചുറ്റും വിവാഹങ്ങൾ നടക്കുന്നു, കുട്ടികളുണ്ടാവുന്നു, ഗൃഹങ്ങൾ പുലരുന്നു. അങ്ങനെ ജീവിതം പുരോഗമിക്കുന്നുമുണ്ട്. ഇന്ന് ഈ ദാമ്പത്യ ജീവിതങ്ങളിലൊക്കെ പരാജയത്തിലാണ്. എങ്കിലും അദ്ദേഹത്തിന് 6-7 കുട്ടികളുണ്ടായി. സ്ത്രീയും പുരുഷനും ഇണചേരുന്നത് തമ്മിൽ വിശ്വാസമോ തമ്മിൽ സ്നേഹമോ തമ്മിൽ മാനസികമായ അടുപ്പമോ കൊണ്ടല്ല, ജീവിതത്തിൻ്റെ കഠിനമായ ഒരാവശ്യം കൊണ്ട്. അത്തരത്തിലുള്ള ഒരു നിലയിലാണോ ആ വലിയ മനുഷ്യനും ആ കൊച്ചു സ്ത്രീയും തമ്മിലുള്ളത്? ഞാൻ ആലോചിച്ചു, ശ്രീ ജി പിക്ക് എന്നോടുള്ള ബഹുമാനവും എന്നിൽ വിശ്വാസവുമുണ്ട്. വലിയ സംഖ്യകൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് അദ്ദേഹം എൻ്റെ പക്കൽ തന്നയച്ചിട്ടുണ്ട്. എനിക്ക് ശരിയെന്നും അദ്ദേഹത്തിന് ഉത്കർഷത്തിന് നല്ലതെന്നും തോന്നിയിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറയുകയും അത് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചില അപൂർവ സന്ദർഭങ്ങളിൽ മിസ്സിസ് ജി പി രഹസ്യമേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ സംഗതി ഇപ്രകാരം വേണമെന്ന് പറയണം, അല്ലെങ്കിൽ അത് അദ്ദേഹത്തെ ഓർമ്മിക്കരുത്. അതിൽ നിന്നൊക്കെ മിസ്സിസ് ജി പിക്ക് എന്നോട് ബഹുമാനമോ എന്നിൽ സ്നേഹമോ ഉണ്ടെന്ന് ഞാൻ അനുമാനിച്ചിട്ടില്ല. സുഖക്കേടായി കിടക്കുന്ന കുട്ടിയുടെ ജ്യേഷ്ഠൻ അടുത്ത വീട്ടിലെ വക്കീലിൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടിയുമായി കളിച്ചിരുന്നു. വക്കീലിൻ്റെ കൊച്ചുമകൻ പിതാവിൻ്റെ വലിയ വിലയുള്ള റിസ്റ്റ് വാച്ച് എടുത്ത് ശ്രീ ജി പിയുടെ മകന് കൊടുത്തു. അവർ രണ്ടുപേരും കൂടി അത് മണ്ണിലിട്ടും അതിൻ്റെ റിസ്റ്റ് പൊട്ടിച്ചും മറ്റും കേട് വരുത്തി കളഞ്ഞു. ശ്രീ ജി പിയുടെ മകൻ അതുമായി വീട്ടിൽ വന്നു. അന്ന് സന്ധ്യ മയങ്ങിയ സമയത്ത് ശ്രീ ജി പിയോട് ഒരു ചെറിയ സംഖ്യ കടം വാങ്ങിക്കുന്നതിനും ഇടയ്ക്ക് തങ്കമെന്ന് കാണുന്നതിനും ഞാൻ അവിടെ കയറി ചെന്നു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പറഞ്ഞു, എൻ്റെ ഒരു വാച്ചുണ്ട്, 4 രൂപ തന്ന് തരാം. എനിക്ക് നിൻ്റെ കളിവാച്ച് വേണ്ട മോനെ, കാശില്ല എന്ന് പറഞ്ഞിട്ട് മുകളിൽ ചെന്ന് ശ്രീ ജി പിയെ കണ്ട് രൂപ വാങ്ങി തങ്കമ്മയോട് വർത്തമാനം പറഞ്ഞ് ഞാൻ പോന്നു. പിറ്റേ ദിവസമാണ് വക്കീൽ അറിഞ്ഞത് വാച്ച് ജി പിയുടെ മകന് കൊണ്ടുപോയെന്ന്. വക്കീലിൻ്റെ ഭാര്യ മിസ്സസ് ജി പിയുടെ അടുത്ത് വന്നു. മിസ്സസ് ജി പി മകനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, അത് 4 രൂപയ്ക്ക് എനിക്ക് വിറ്റു എന്ന്. ഈ സംഭവങ്ങളൊന്നും അറിയാതെ ഞാൻ കുറേ സ്നേഹിതന്മാരുമായി വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് വഴിവക്കത്തുള്ള ഒരു മാളികയിൽ ഇരിക്കുകയായിരുന്നു. മിസ്സസ് ജി പിയുടെ വേലക്കാരൻ അവിടെ കയറി വന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞു, അവൻ 12 തവണ എൻ്റെ മുറിയിൽ ചെന്നു, പട്ടണത്തിലൊക്കെ നോക്കി. അത്യാവശ്യ കാര്യം പ്രമാണിച്ച് മിസ്സസ് ജി പി എന്നെ വിളിക്കുന്നു. കഥ ഒന്നും അറിയാത്ത ഞാൻ ചെന്നു. വക്കീലിൻ്റെ വീട്ടിലെ വേലക്കാരും ആ മനുഷ്യൻ്റെ ഭാര്യയും മുതിർന്ന പെൺമക്കളും മതിലിലൂടെ എത്തി നോക്കുന്നു. ശ്രീ ജി പി അക്ഷോഭ്യനായി കസാലയിൽ ചാരിക്കിടന്നുകൊണ്ട് പുസ്തകം വായിക്കുന്നു. തങ്കമ്മ വ്യസനത്തോടെ എന്നെ നോക്കുന്നു. ഞാൻ ചെന്നപ്പോൾ ശ്രീ ജി പി പതിവുള്ളതുപോലെ എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരി തൂവി.

0: പോലീസ് ജി പി വാതിക്കൽ നിന്നു. അടുത്തു തന്നെ പ്രായമായ പെൺമക്കളും വേലക്കാരിയും. എന്നെ കണ്ടപ്പോൾ മിസ്സസ് ജി പി ഏറ്റവും പരുഷമായ സ്വരത്തിൽ ഏറ്റവും അധികാരപൂർവ്വം ചോദിക്കുകയാണ്, നിങ്ങൾ 4 രൂപയ്ക്ക് ഇവനോട് വാങ്ങിച്ചു കൊണ്ടുപോയ വാച്ച് എവിടെ? അതിന് ഒരുപാട് രൂപ വിലയുണ്ട്. ആർക്കാണ് നിങ്ങൾ വിറ്റത്? ഞാനത് കണ്ടോ എന്നല്ല, ഞാനത് ഒന്നും അറിയാത്ത കുഞ്ഞിൻ്റെ പക്കൽ നിന്ന് 4 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വിറ്റിരിക്കുന്നു. ഞാൻ പറഞ്ഞു, വാച്ച് ഞാൻ കണ്ടു, ഇരുളിൽ കുട്ടി എന്നെ കാണിച്ചു, കളി വാച്ചാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനത് വാങ്ങിച്ചു കൊണ്ടുപോയില്ല. പിന്നെ വാച്ച് എവിടെ? ആ സ്ത്രീ വിറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞാനെങ്ങനെ അറിയും? പക്ഷെ ഭാഗ്യത്തിന് പായൻ്റെ അടിയിലോ തലയണ കീഴിലോ എവിടെ നിന്നോ അവർക്ക് വാച്ച് കിട്ടി. എന്നാൽ അത് സംബന്ധമായിട്ട് അവർ പിന്നീടൊന്നും പറഞ്ഞില്ല. ഞാൻ സാധാരണയായി വാച്ചും മറ്റും വില കൂടിയ സാധനങ്ങൾ മോഷ്ടിക്കുന്ന പതിവാണ്. അത് എവിടെ വിറ്റു എന്ന് ആളുകൾ ചോദിക്കുന്നത് പതിവാണ്. വെറും സാധാരണ സംഭവത്തിൽ എന്താണുള്ളത് എന്ന മട്ടിൽ ആ ശ്രീമതി അത് പാടെ മറന്നു കളഞ്ഞു. തങ്കമ്മ പറഞ്ഞു, ഇനി സ്വർണ്ണപ്പല്ല് പോയാൽ നിങ്ങളെ സംശയിക്കും. ഞാൻ ചോദിച്ചു, അത് അവരുടെ വായൽക്കാരെ എടുക്കാൻ സാധിക്കുമോ? രാത്രി ഊരി വെക്കാറില്ല. ഞാൻ ചോദിച്ചു, ചിലപ്പോൾ അത് അവർ വിഴുങ്ങിപ്പോയെങ്കിലോ? തങ്കമ്മ ചിരിച്ചു, ഞാനും ചിരിച്ചു. ഞങ്ങളുടെ ചിരി കേട്ട് മിസ്സസ് ജി പി ആ 2 സ്വർണ്ണപ്പല്ലും കാണിച്ച് ചോദിച്ചു, എന്താണ് എന്താണ്? ഞങ്ങളൊന്നും പറഞ്ഞില്ല. ദാ ഇപ്പോൾ സ്വർണ്ണപ്പല്ല് കാണാതായിരിക്കുന്നു. അത്ഭുതം! വേലക്കാരൻ എന്നെ അന്വേഷിച്ച് ഓടി നടക്കുന്നുണ്ടായിരിക്കണം. മിസ്സസ് ജി പി എന്നെ കണ്ടാൽ ഉടനെ ചോദിക്കും, എൻ്റെ വളരെ വളരെ വില കൂടിയ ആ സ്വർണ്ണപ്പല്ലുകൾ നിങ്ങൾ എടുത്തു കൊണ്ടുപോയി ആർക്ക് വിറ്റു? കുശാൽ.
1: വായനശാലയിൽ ഇപ്പോൾ കേട്ടത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥ മിസ്സസ് ജി പിയുടെ സ്വർണ്ണപ്പല്ലുകൾ, അവതരിപ്പിച്ചത് സ്നേഹ വലിയപുരയിൽ. മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരിയെക്കുറിച്ച് 2 വാക്ക്. സ്ത്രീ മനസ്സിലെ തീവ്രമായ പ്രണയവും വിരഹവും അടയാളപ്പെടുത്തുന്ന മികച്ച ഒരു രചനയാണ് നഷ്ടപ്പെട്ട നീലാംബരി. കൗമാരകാലത്ത് തനിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രണയവും സംഗീതവും തേടി വർഷങ്ങൾക്ക് ശേഷം മധുരയിലേക്കെത്തുന്ന ഡോക്ടർ സുഭദ്രാദേവിയുടെ കഥയാണ് ഇത്. ശസ്ത്രക്രിയാ വിദഗ്ധയായ സുഭദ്ര തൻ്റെ സംഗീത ഗുരുവായ ശാസ്ത്രികളോട് അനുഭവിച്ച അടക്കി പിടിച്ച പ്രണയത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത്. ഭർത്താവും കുടുംബവും ഒത്ത് ജീവിച്ചെങ്കിലും ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയാത്ത ആ പ്രണയത്തിന്റെ ചൂടും നീലാംബരി രാഗത്തിന്റെ മാധുര്യവും അവൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഒടുവിൽ 33 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ പഴയ ഗുരുവിനെ കാണാൻ എത്തുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ഭൗതികമായ ഉടമസ്ഥതയ്ക്കപ്പുറം ഒരു മനുഷ്യന്റെ ശബ്ദത്തെയും സാന്നിധ്യത്തെയും ആത്മാവ് കൊണ്ട് സ്നേഹിച്ച ഒരു സ്ത്രീയുടെ വിഹ്വലതകളാണ് കഥയുടെ കാതൽ. അപൂർണതയിലും വലിയ സൗന്ദര്യമുള്ള നീലാംബരി രാഗം പോലെയാണ് സുഭദ്രയുടെ പ്രണയവും ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ പാതി വഴിയിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാവിധ സ്നേഹത്തിന്റെയും പ്രതീകമാണ് ഈ രാഗം. സങ്കീർണമായ വാക്കുകളില്ലാതെ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് നേരിട്ടിറങ്ങുന്ന ലളിതവും ഹൃദ്യവുമായ വാചകങ്ങളാണ് മാധവിക്കുട്ടി ഈ കഥയിൽ ഉപയോഗിച്ചിരുന്നത്. പുരുഷാധിപത്യ സമൂഹത്തിന്റെ അതിരുകൾക്കും സദാചാര നിയമങ്ങൾക്കും അപ്പുറം നിന്ന് തന്റെ ഉള്ളിലെ വികാരങ്ങളെ ഭയമില്ലാതെ തുറന്നു പറയുന്ന സ്ത്രീരൂപത്തെ നമുക്കിവിടെ കാണാം. വായനശാല.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്.

0: വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ഗ്രോവ്സ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

0: ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്. സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446-9033-345. മറ്റൊരു നമ്പർ 9495-532-542.
1: തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30. തിരികെ ജീവിതത്തിലേക്ക്.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
5: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558-1535.
5: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
1: മധുര ഗീതങ്ങൾ,
6: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ഏവർക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ഗാനങ്ങളിലെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു മധുരമുണരും. അത്തരമൊരു വാക്കാണ് പൈങ്കിളി. പ്രണയവും നിഷ്കളങ്കതയും വാത്സല്യവും പ്രകൃതിയുടെ സൗന്ദര്യവും ഒത്തുചേരുന്ന ഈ പദം അനേകം ഗാനങ്ങളിൽ മനോഹരമായി വിരിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ പൈങ്കിളി എന്ന പദം ഉൾക്കൊള്ളുന്ന ഗാനങ്ങളിലൂടെ നിങ്ങളെ ഒരു സംഗീത യാത്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ഗാനം ഏതാണെന്നറിയണ്ടേ? ആദ്യ ഗാനം അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് പി ലീല. പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ രാഘവൻ മാഷാണ് ഈണം നൽകിയത്. 1963 അമ്മയെ കാണാൻ എന്ന ചിത്രം പുറത്തിറങ്ങിയത്. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വി അബ്ദുള്ള, പി ഭാസ്കരൻ എന്നിവരാണ്. സത്യൻ, മധു, അംബിക സുകുമാരൻ, അടൂർ ഭാസി, പി ജെ ആന്റണി, ബഹദൂർ, കുതിരവട്ടം പപ്പു, കോട്ടയം ചെല്ലപ്പൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 11 ഗാനങ്ങളാണ് ഉള്ളത്. അതിൽ നമുക്ക് കേൾക്കാം കഥകഥ പൈങ്കിളിയും എന്ന് തുടങ്ങുന്ന ഗാനം.

1970 പുറത്തിറങ്ങിയ കാക്കത്തമ്പുരാട്ടി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ മാഷാണ് ഈണം നൽകിയത്. പ്രേംനസീർ, മധു, ജയഭാരതി, ശാരദ, അടൂർ ഭാസി, കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, എസ് ജാനകി. പഞ്ചവർണ പൈങ്കിളികൾ എന്ന് തുടങ്ങുന്ന വരികൾ

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ പൈങ്കിളി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം അമ്പിളി രാജശേഖർ പാടിയതാണ്. ചിത്രം സൂര്യവംശം. രചന വയലാർ രാമവർമ്മ, സംഗീതം MK അർജുനൻ മാഷ്. AB രാജ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് KC ജോയ്, സി ദാസ് എന്നിവരാണ്. പ്രേംനസീർ, ജയൻ, ജയഭാരതി, MG സോമൻ, അടൂർ ഭാസി, തിക്കുറിശി സുകുമാരൻ നായർ, ജോസ് പ്രകാശ്, ബഹദൂർ, N ഗോവിന്ദൻ കുട്ടി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1975 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

അടുത്ത ഗാനം 1983 പുറത്തിറങ്ങിയ കൊലക്കൊമ്പൻ എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് ജെ എം രാജു, എൻ ലതിക, സി ഒ ആൻഡോ എന്നിവരാണ്. എ ഡി രാജിന്റെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ലീല രാജനാണ്. മോഹൻലാൽ, എം ജി സോമൻ, ടി ജി രവി, മാള അരവിന്ദൻ, മണവാളൻ ജോസഫ്, സി ഐ പോൾ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം പൂങ്കിളി പൈങ്കിളി എന്ന് തുടങ്ങുന്ന ഗാനം.

എൻ പി സുരേഷ് സംവിധാനം ചെയ്ത് ഗുരുമൂവി മേക്കേഴ്സ് നിർമ്മിച്ച ചിത്രമാണ് പ്രഭാതം ചുവന്ന തെരുവിൽ. 1989 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ജഗദീഷ് ശ്രീകുമാർ, രതീഷ്, ഇന്നസെന്റ്, ടി ജി രവി, മാള അരവിന്ദൻ, ജനാർദ്ദനൻ, ചിത്ര, അനുരാധ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എ ടി ഉമ്മറാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് വാണി ജയറാമും സംഘവും. പുതുപൂവാലൻ പൈങ്കിളിയെ എന്ന്

1991 പുറത്തിറങ്ങിയ അതിരഥൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. സുരേഷ് ഗോപി, സിദ്ദീഖ്, ഗീത, സുചിത്ര, ജഗതി ശ്രീകുമാർ, വിജയരാഘവൻ, രാജൻ പി ദേവ്, പറവൂർ ഭരതൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രദീപ് കുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബീന പ്രേമാണ്. ഇതിലെ എങ്ങോ പൈങ്കിളി, എങ്ങോ കാകളി എന്ന് തുടങ്ങുന്ന ഗാനം

അടുത്ത ഗാനം സുൽത്താൻ ഹൈദരാലി എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത്. ഉണ്ണിമേനോൻ, സ്വർണലത. കൈതപ്രത്തിന്റെ വരികൾക്ക് രാജാമണിയാണ് സംഗീതം നൽകിയത്. ബാലു കിരിയത്ത് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ ശിവരാജാണ്. വിജയരാഘവൻ, ഇന്ദ്രൻസ്, നരേന്ദ്രപ്രസാദ്, ബൈജു സന്തോഷ്, ഷമ്മി തിലകൻ, സിൽക്ക് സ്മിത എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം പഞ്ചവർണ്ണ പൈങ്കിളിക്ക് എന്ന് തുടങ്ങുന്ന ഗാനം.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ പൈങ്കിളി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കെ ജെ യേശുദാസും സംഘവും പാടിയതാണ്. ചിത്രം മത്സരം. എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജയചന്ദ്രനാണ് ഈണം നൽകിയത്. 2003 ഈ ചിത്രം

2004 പുറത്തിറങ്ങിയ താളമേളം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് രഞ്ജിനി ജോസാണ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജയചന്ദ്രനാണ് ഈണം നൽകിയത്.

ആർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സി എസ് എബ്രഹാം, എസ് സഞ്ജീർ എന്നിവരാണ്. ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, ഇന്ദ്രൻസ്, കലാഭവൻ മണി, സായ് കുമാർ, സലിം കുമാർ, ഹരിശ്രീ, അശോകൻ, ഇന്ദ്രജ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം പച്ചമണി പൈങ്കിളി എന്ന് തുടങ്ങുന്ന ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പൈങ്കിളി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം സല്ലാപം എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് KS ചിത്ര. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. 1996 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ശുദ്ധധന്യാസി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മഞ്ജു വാര്യർ, ദിലീപ്, മനോജ് കെ ജയൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

ദി സ്നേക്ക് ആൻഡ് ലാഡർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര. പയ്യാമ്പ്ര ജയകുമാറിന്റെ വരികൾക്ക് പ്രദ്യുമ്നൻ ശർമ്മയാണ് ഈണം നൽകിയത്. 2012 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പൈങ്കിളിയല്ലേ നീയിനുള്ളിൽ പൂക്കും ചില്ലയിതിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

2013 പുറത്തിറങ്ങിയ മാഡ് ഡാഡ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ പാടിയിരിക്കുന്നത് രാകേഷ് ബ്രഹ്മാനന്ദൻ, ശ്വേതാ മോഹൻ, സന്തോഷ് വർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ ആണ് ഈണം നൽകിയത്. രേവതി വർമ്മ സംവിധാനം ചെയ്ത

0: ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പി എൻ വേണുഗോപാലാണ്. ലാൽ, ലാലു അലക്സ്, പത്മപ്രിയ, ജാനകി രാമൻ, മേഘന രാജ്, സലീം കുമാർ, ശ്രീജിത്ത് വിജയ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം അമ്മത്തിങ്കൾ പൈങ്കിളി എന്ന് തുടങ്ങുന്ന ഗാനം.
1: അമ്മ

മധുരഗീതങ്ങളിലെ അടുത്ത ഗാനം നിഗൂഢം എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത് അരിസ്റ്റോ സുരേഷും സംഘവും. സി കെ കൃഷ്ണചന്ദ്രന്റെ വരികൾക്ക് റൂണി റാഫേലാണ് ഈണം നൽകിയത്. 2023 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: പൈങ്കിളി എന്ന പദത്തിന്റെ മധുരം നിറഞ്ഞ ഗാനങ്ങളിലൂടെ നാം നടത്തിയ ഈ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ ഗാനവും പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും നിഷ്കളങ്കമായ വികാരങ്ങളുടെയും മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഈ മധുര നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കട്ടെ. വീണ്ടും മറ്റൊരു മനോഹര ഗാന വിഷയവുമായി, ഹൃദയത്തെ സ്പർശിക്കുന്ന അനശ്വര ഗാനങ്ങളുമായി മധുരഗീതങ്ങൾ എന്ന പരിപാടിയിലൂടെ കേട്ടുമുട്ടാം. അതുവരെ സംഗീതത്തെ സ്നേഹിക്കൂ, നല്ല ഓർമ്മകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കൂ. ഇന്നത്തേക്ക് ഞാൻ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.
1: മധുരഗീതങ്ങൾ

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ചബൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 നാലമ്പല ദർശനം. ഇളയാവൂർ ഭരതക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കാം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിനേരം. ഇതിൽ മലബാർ വെഡ്ഡിംഗ് എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് നാട്ടിലെ പാട്ട്. രാത്രി 10 മണിക്ക് ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: നമസ്കാരം. സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. പരീക്ഷാ ക്രമക്കേടിനെതിരെ ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടിയില്ലെന്ന കേന്ദ്രത്തിന്റെ ഉറപ്പ് പാഴായെന്ന് റിപ്പോർട്ടുകൾ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപക പോലീസ് നടപടി. ബീഹാറിലും ബംഗാളിലും അസമിലുമായി 100+ പേരെ പോലീസ് പിടികൂടി. വാക്കുപാലിക്കാൻ കേന്ദ്രം തയ്യാറായില്ലെങ്കിൽ വീണ്ടും സമരം ചെയ്യാൻ നിർബന്ധിതരാകുമെന്ന് സി ജെ പി മുന്നറിയിപ്പ് നൽകി. വിദ്യാർത്ഥികളെ കൈവിടില്ലെന്നും നിയമസഹായം നൽകാനായി അഭിഭാഷക ശൃംഖല രൂപവൽക്കരിക്കുന്നതായും സി ജെ പി വക്താവ് സൗരവ് ദാസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ കേസെടുത്തിരിക്കുന്നത് ബീഹാറിലാണെന്ന് സി ജെ പിയുടെ നിയമകാര്യ വക്താവ് അഡ്വക്കേറ്റ് രത്നസിംഗ് പറഞ്ഞു. രാപ്പകൽ സമരം നിർത്തിയപ്പോൾ പ്രതിഷേധക്കാരുടെ പേരിൽ കേസെടുക്കില്ലെന്നും നിലവിലുള്ള കേസുകൾ പിൻവലിക്കുമെന്നും ജീവനൊടുക്കിയ നീറ്റ് വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. പ്രക്ഷോഭത്തിന്റെ പേരിൽ പോലീസ് അതിക്രമവും ലാത്തിചാർജും ന്യായീകരിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം നിഷേധിക്കാനാവില്ലെന്നും ജനാധിപത്യ നടപടികളിൽ സ്വയമൊരു അച്ചടക്കം പാലിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. സി ജെ പിക്ക് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളും ചോദ്യക്കടലാസ് ചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് പൊതുപരീക്ഷാ ഭേദഗതി ബിൽ തിങ്കളാഴ്ച അവതരിപ്പിച്ചത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായും പ്രതിരോധ മേഖലയുമായും ബന്ധപ്പെട്ടതെന്ന് കരുതുന്ന ഏകദേശം 31 GB ഡാറ്റ ചോർന്നതായി സംശയം. ഇത് ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായാണ് തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അലിബൈ ഗ്ലോബൽ ത്രെട്ട് ഇന്റലിജൻസ് ഗ്രൂപ്പ് എന്ന സ്ഥാപനം കണ്ടെത്തിയത്. $8,000 വിൽപ്പനയ്ക്ക് വെച്ച ഡാറ്റയുടെ സാമ്പിൾ പേജും ഡാർക്ക് വെബിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. നിയമവിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ ലോ കോളേജുകളിലും നേരിട്ട് പരിശോധന നടത്താൻ സർവകലാശാലകൾക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകി. അക്കാദമിക നിലവാരത്തെ ബാധിക്കുന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സായാഹ്ന വീക്കെൻഡ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള ലോ കോഴ്സുകൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജന്തർ മന്ദിറിലെ സി ജെ പി പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സമരക്കാർ നടത്തിയ മോശം പ്രയോഗങ്ങളടങ്ങിയ പോസ്റ്റുകളും വീഡിയോകളും നീക്കണമെന്ന് സാമൂഹിക മാധ്യമങ്ങളോട് ഡൽഹി പോലീസ്. പ്രധാനപ്പെട്ട 3 സാമൂഹിക മാധ്യമങ്ങൾക്ക് ഉള്ളടക്കം നീക്കാൻ നോട്ടീസ് നൽകിയെന്നും അവ നീക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. 6 വരെ പഴക്കമുള്ള BS6 സ്വകാര്യ വാഹനങ്ങളുടെ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 നിന്ന് 3 ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. 6 നും 10 ഇടയിൽ പഴക്കമുള്ള BS6 വാഹനങ്ങൾ ഓരോ വർഷവും 10 മുകളിലുള്ളവ 6 പുതുക്കണമെന്നും റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയം കരട് വിജ്ഞാപനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന 20% എഥനോൾ കലർന്ന E20 പെട്രോളിനെതിരെ രംഗത്തിറങ്ങാൻ ആം ആദ്മി പാർട്ടി. ബന്ധപ്പെട്ട കക്ഷികളെ പങ്കെടുപ്പിച്ച് August 1 ഡൽഹിയിൽ സമ്മേളനം പ്രഖ്യാപിച്ചു. ഉദ്യോഗസ്ഥരുടെ പേരുകളിൽ അടക്കം പിഴവുകൾ സംഭവിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരുടെയും DYSP മാരുടെയും സ്ഥലം മാറ്റ ഉത്തരവിൽ ഭേദഗതി വരുത്തി ആഭ്യന്തരവകുപ്പ്. ശനിയാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിലാണ് മാറ്റം. തിങ്കളാഴ്ച രാത്രിയാണ് തിരുത്തിയ ഉത്തരവ് ഇറങ്ങിയത്. ക്രിസ്തുമതത്തിലേക്ക് മാറിയ വ്യക്തിയെ പട്ടികജാതിയായി കണക്കാക്കാനാവില്ലെന്ന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി തള്ളി. ഹിന്ദു, സിഖ്, ബുദ്ധമതങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമേ പട്ടികജാതി പദവിയുണ്ടാകൂവെന്ന് March 24 സുപ്രീംകോടതി വിധിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇ

ഹാക്കിംഗ് തടയാനെന്ന പേരിൽ ഉദുമ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകൻ പണം തട്ടിയെന്ന പരാതി ഗൗരവത്തോടെ അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനകളുടെ ക്ഷേമവും പരിപാലനവും ഉറപ്പാക്കാൻ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. ലോകമെമ്പാടും ആരാധകരുള്ള ജാപ്പനീസ് കുറ്റാന്വേഷണ നോവലിസ്റ്റ് കെയ്ഗോ ഹിഗാഷിനോ അന്തരിച്ചു. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസുമായി ബന്ധപ്പെട്ട സസ്പെൻഷനെതിരെ ADGP MR അജിത്കുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കും. ഇന്ന് ഹർജി ഫയൽ ചെയ്യുമെന്നാണ് സൂചന. ശബരിമല ദ്വാരപാലക ശില്പ സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം A അജിത്കുമാർ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരുവുനായകളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകി ഉത്തരവ്. സുപ്രീംകോടതി May 19 ഇറക്കിയ ഉത്തരവിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നായകളെ ദയാവധം ചെയ്യാമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ ഉള്ളത്. നിയമാനുസൃതമായി ദയാവധം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. ബീഹാറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ AK-47 തോക്കുപയോഗിച്ച പോലീസ് കോൺസ്റ്റബിളിനെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ യുവാവ് മരിച്ചത് പോലീസ് മർദ്ദനത്തെ തുടർന്നെന്ന് ആരോപണം. അമേരിക്കൻ പൗരരെ ലക്ഷ്യമിട്ട് വ്യാജ ലോൺ ആപ്പുകൾ വഴി കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ അന്താരാഷ്ട്ര സൈബർ സംഘത്തെ സിറ്റി ഡാൻസാഫും ഭീകരവിരുദ്ധ സേനയും ചേർന്ന് പിടികൂടി. 100 കോടിയോളം രൂപ സംഘം തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. അമേരിക്കൻ ശൈലിയിൽ സംസാരിച്ച് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ വാഗ്ദാനം ചെയ്യുകയും പ്രോസസിംഗ് ഫീസ് ഇനത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ലക്ഷക്കണക്കിന് ഡോളർ തട്ടിയെടുത്ത ശേഷം ഫോൺ കോളുകളും അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്യുകയുമായിരുന്നു ശൈലി. സംഘത്തിന് അമേരിക്കയിൽ സഹായം ലഭിച്ചിട്ടുണ്ടോയെന്ന് അന്വേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം ശ്രീകാര്യം പോങ്ങുമൂട് പ്രവർത്തിക്കുന്ന തട്ടിപ്പ് കേന്ദ്രത്തിലാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ പരിശോധന നടത്തിയത്. 18 ഉത്തരേന്ത്യക്കാരെ കസ്റ്റഡിയിലെടുത്തു. അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസിൽ തുടരന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം രൂപവത്കരിച്ചു. വഴിപാട് വിവരങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും സുതാര്യത ഉറപ്പാക്കുന്ന സമഗ്രമായ ഡിജിറ്റൽ മാനേജ്മെന്റ് സംവിധാനം ഗുരുവായൂർ ദേവസ്വത്തിൽ അനിവാര്യമാണെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് രാസലഹരി മാഫിയ ശൃംഖലകളുടെയും കള്ളക്കടത്തിന്റെയും ഉറവിടം തകർക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദിനാർക്കോ ഹണ്ട് വിജയത്തിലേക്കെന്ന് റിപ്പോർട്ടുകൾ. പദ്ധതി ആരംഭിച്ച് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ലഹരി ഉപയോഗിക്കുന്നതിലേക്ക് പുതിയ ആളുകൾ എത്തുന്നത് ഇല്ലാതായതായി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. പുതിയ 115 Glock 19X കൈത്തോക്കുകൾ വാങ്ങാനൊരുങ്ങി കേരള പോലീസ്. 1,19,35,000 രൂപ ചെലവിട്ടാണ് ഇത്രയും തോക്കുകൾ വാങ്ങുക. ഗ്ലോക്ക് നിർമ്മിക്കുന്ന സെമി ഓട്ടോമാറ്റിക് വിഭാഗത്തിൽ വരുന്ന കൈത്തോക്കുകളാണ് Glock 19X. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ August 8 ആരംഭിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് മെഗാ ട്രേഡ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. എറണാകുളത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക മാധ്യമത്തിലൂടെ സ്ത്രീത്വത്തെ അവഹേളിച്ചെന്നാരോപിച്ച് നടി ലക്ഷ്മിപ്രിയ, യൂട്യൂബ് ചാനൽ ഉടമ സുകുമാർ, അവതാരകൻ സുരേഷ് എന്നിവർക്കെതിരെ നടി അൻസിബ ഹസൻ നൽകിയ ഹർജിയിൽ മാനനഷ്ടത്തിന് കേസെടുക്കാമെന്ന് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ 22 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതോടെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക സ്തംഭനം. ഏറ്റവും അധികം കടാശ്വാസ അപേക്ഷകൾ ബാക്കിയുള്ള ഇടുക്കിയിൽ ഇന്നു മുതൽ 3 ദിവസം കമ്മീഷൻ നടത്താനിരുന്ന സിറ്റിംഗ് മാറ്റിവെച്ചു. 26,000 അപേക്ഷകളാണ് ഇടുക്കി ജില്ലയിൽ പരിഗണന കാത്തിരിക്കുന്നത്. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 1-ാം പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി MK റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തുടങ്ങി. സംസ്ഥാനത്ത് ഇന്നലെ സ്വർണവിലയിൽ പവന് 680 രൂപയുടെ വർധന. പവന് 1,06,960 രൂപയിലായിരുന്നു വ്യാപാരം. യോഗ്യതയെ ചൊല്ലി 2 വർഷമായി നിലച്ച TTI പ്രിൻസിപ്പൽ നിയമനം ഈ വർഷം പുനരാരംഭിച്ചു. ഹൈസ്കൂൾ അധ്യാപകരുടെ സീനിയോറിറ്റി പട്ടികയിൽ നിന്നാണ് നിയമനം നടത്തിയത്. കണ്ണൂർ നഗരത്തിലെത്തുന്ന IT പ്രൊഫഷണലുകൾക്കും മറ്റും സ്വസ്ഥമായി ജോലി ചെയ്യാൻ സ്ഥലമൊരുക്കാൻ കോർപ്പറേഷൻ. മുനീശ്വരൻ കോവിലിന് മുൻവശത്തുള്ള സ്ഥലത്താണ് ഇതിനായി കെട്ടിടം ഒരുങ്ങുക. സിറ്റി കോർണർ എന്ന പേരിൽ ഒരുങ്ങുന്ന

0: കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. ലാപ്ടോപ്പും മറ്റും ഉപയോഗിക്കാനും ചാർജ് ചെയ്യാനുമുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും. അടുത്ത അധ്യയന വർഷം മുതൽ നിർമ്മിത ബുദ്ധി ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാനൂർ ഉപജില്ലയിലെ കടവത്തൂർ പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു ബ്ലോക്കിന്റെ ഉദ്ഘാടനവും വിജയോത്സവവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഭിന്നശേഷി വിദ്യാലയങ്ങൾക്ക് എയ്ഡഡ് പദവി നൽകുന്നത് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ എൽ എസ് എസ് യു എസ് എസ് വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വി കെ സനോജ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മട്ടന്നൂർ തലശ്ശേരി റോഡിൽ 25 വർഷം മുൻപ് സ്വകാര്യ വ്യക്തി നിർമ്മിച്ച കെട്ടിടത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുകയാണെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. പ്രശ്നം പരിഹരിക്കാൻ നിരവധി തവണ കെട്ടിട ഉടമകളെയും അവിടുത്തെ സ്ഥാപന ഉടമകളെയും ബന്ധപ്പെട്ടെങ്കിലും അവർ താൽപ്പര്യമെടുത്തില്ല. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഒഴിവാക്കാനാണ് കെട്ടിട ഉടമകളെയും വ്യാപാരികളെയും വിളിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത്. ഇനിയും ആവശ്യമായ നടപടിയെടുത്തില്ലെങ്കിൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദാക്കേണ്ട സാഹചര്യമുണ്ടാകും. ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടു. യു എസ് നഗരമായ സിയാറ്റിലിൽ ഭക്ഷ്യമേളയ്ക്കിടെ ഉണ്ടായ വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. 2 വയസ്സുകാരൻ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ആഗോള എണ്ണ നീക്കത്തിലെ തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും തങ്ങൾക്കാണെന്ന് ഇറാൻ. പ്രശസ്ത ബ്രിട്ടീഷ് ഹാസ്യനടനും വൈൽഡ് ലൈഫ് പരിപാടികളുടെ അവതാരകനുമായ ബിൽ ഓഡി അന്തരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക് മത്സരങ്ങൾ തുടങ്ങിയതോടെ ഭാരോദ്ധഹനത്തിൽ ജ്ഞാനേശ്വരി യാദവ്, ബിന്ദ്യാറാണി ദേവി എന്നിവരിലൂടെ ഇന്ത്യ തിങ്കളാഴ്ച മെഡൽ വേട്ട തുടർന്നു. നിങ്ങൾ കേട്ടത് സ്റ്റിച്ചുവിൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബൊട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grand force, hutik, vox lanit,
1: phone 9496420880
0: 8111933600.
1: cm vistara,
0: cm vistara nillunni.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും.

0: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.

സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മോൾ മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും, കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവെച്ചു. വയനാടിന് പുതിയ 4 RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമടക്കം 10 മെഡലുകളോടെ ഇന്ത്യ 8 സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവെച്ചു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടിയെ ചൊല്ലിയായിരുന്നു പ്രതിപക്ഷ ബഹളം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: രാവിലെ 11 ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ 23rd കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ താരങ്ങളെയും കാനഡയിൽ വേൾഡ് ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച അനഹത് സിംഗിനെയും സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേള ആരംഭിച്ചതോടെ വിദ്യാർത്ഥികൾക്കെതിരെ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളി തുടങ്ങി. സഭ സുഗമമായി പ്രവർത്തിക്കണമെന്നും ചർച്ചകൾ നടത്തണമെന്നും പൊതുപരീക്ഷകൾ ഭേദഗതി ബില്ലിൽ ചർച്ച ചെയ്യണമെന്നും സ്പീക്കർ പറഞ്ഞു. ബില്ലിന്മേൽ ചർച്ച ആരംഭിക്കുന്നതിനായി സമവായമുണ്ടാക്കാൻ അംഗങ്ങളോട് ഓം ബിർള അഭ്യർത്ഥിച്ചു. വിഷയം എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും ചോദ്യോത്തരവേളയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർലമെന്റ് ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമുള്ള വേദിയാണെന്നും രാജ്യത്തിന് ക്രിയാത്മകമായ സന്ദേശം ഇവിടെ നിന്ന് ലഭിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. ഇതേ വിഷയത്തിൽ രാജ്യസഭയും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. സഭയിൽ ശൂന്യവേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായെന്ന് ആരോപിക്കപ്പെടുന്ന പോലീസ് നടപടിക്കെതിരെ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ബഹളം തുടർന്നപ്പോൾ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു.
0: പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ പരിഗണിച്ചേക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലുമടക്കം കർശന ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. എൻഡിഎയുടെ പ്രതിവാര തന്ത്ര രൂപീകരണ യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. തൃണമൂലിൽ നിന്ന് പിരിഞ്ഞുണ്ടായ പുതിയ പാർട്ടി നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. ഹബ് ആൻഡ് സ്പോക്ക് മാതൃക 2030

0: 400,000 തൊഴിലവസരങ്ങളും $30 ബില്യൺ മൂല്യത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി കെ രാമമോഹൻ നായിഡു പറഞ്ഞു. പഞ്ചാബിലെ അമൃത്സറിൽ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതൊരു വ്യോമയാന സംരംഭം മാത്രമല്ലെന്നും രാജ്യത്തിന് വലിയൊരു സാമ്പത്തിക അവസരം കൂടിയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വടക്കേ അമേരിക്ക, UK, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ 27 ആഗോള കേന്ദ്രങ്ങളുമായി പഞ്ചാബിനെ ബന്ധിപ്പിക്കുന്നതാണ് എയർ ഇന്ത്യയുടെ ഈസി കണക്ട് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക. ഡൽഹിയിൽ അർദ്ധരാത്രിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെപ്പ് നടന്നെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ UDF ഗവൺമെന്റിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. KM അഭിജിത്ത് MLA ഓഫീസ് കോഴിക്കോട് നാദാപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വയനാടിന് പുതിയ 4 RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. വയനാടിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും കൂടുതൽ വന്യമൃഗങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് നീക്കം ചെയ്യുമെന്നും വന്യമൃഗശല്യം തടയാൻ വിപുലമായ പദ്ധതികൾ ആലോചിക്കുമെന്നും മന്ത്രി കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതി മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി MLiju വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് 4 പ്രത്യേകതരം കിറ്റുകൾ വിതരണം ചെയ്തത്. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനാണ് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. ഭൂമിയുടെ നിലനിൽപ്പിനും ഭാവി തലമുറയുടെ നന്മയ്ക്കും പ്രകൃതി സംരക്ഷണത്തിന്റെയും സുസ്ഥിര ജീവിത രീതികളുടെയും പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കണ്ടെത്തുകയും രോഗനിർണയ പരിശോധനയും വാക്സിനും വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത നോബേൽ സമ്മാന ജേതാവ് ഡോക്ടർ ബറൂച്ച് ബ്ലൂംബർഗിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് July 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. അർബുദ രോഗത്തെ തുടർന്ന് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെയായിരുന്നു 66-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഭൌതികദേഹം ഉച്ചകഴിഞ്ഞ് 3 കോഴിക്കോട് ടൌൺഹാളിലും വൈകിട്ട് വടകര ടൌൺഹാളിലും രാത്രി USCCS ആസ്ഥാനത്തും പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം നാളെ രാവിലെ 11 വടകര നാദാപുരം റോഡിലെ വീട്ടുവളപ്പിൽ നടത്തും. ഒരു സഹകരണ പ്രസ്ഥാനത്തെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തി അംഗീകാരങ്ങൾ നേടിക്കൊടുത്ത വ്യക്തിയാണ് രമേശൻ പാലേരി. റോബർട്ട് ഓവർ പുരസ്കാരം, എം ഭാസ്കരൻ മെമ്മോറിയൽ സഹകരണ പ്രതിഭാ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് റോഡുകളുടെ പ്രവൃത്തികൾ ഏറ്റെടുത്ത് തുടങ്ങിയ പ്രയാണം, NH 66 ദേശീയപാത, കാസർഗോഡ് റീച്ച് നിർമ്മാണം, സൈബർ പാർക്ക്, ഇരിങ്ങൽ സർഗാലയ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ദേശീയരംഗത്ത് പ്രശസ്തമായി. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമടക്കം 10 മെഡലുകളോടെ ഇന്ത്യ 8 സ്ഥാനത്ത്. ഇന്നലെ വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ശർമിള ധൻഗർ സ്വർണം നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോ വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോ വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോ വിഭാഗത്തിൽ ബിന്ദ്യ റാണിദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാജ്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനെ മയക്കു വെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മയക്കുവെടി വെക്കുന്നതിനു മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRK വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ആനയെ സുരക്ഷിതമായി മയക്കുവെടി വെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ വനംവകുപ്പ് നോർത്തേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ BN അജൻകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടി വെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്.
0: ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം A അജികുമാറിനെയും ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. SIT കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും ഇന്ന് കൊല്ലത്ത് ചോദ്യം ചെയ്യും. CJP സമരം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസിനെതിരെ കേസെടുത്തു. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് നടപടി. താമരശ്ശേരി ചുരം മാലിന്യമുക്തമാക്കുന്നതിന് സംഘടിപ്പിക്കുന്ന അഴകോടെ ചുരം 2026 ശുചീകരണ യജ്ഞം തുടങ്ങി. ചിപ്പിലത്തോട്ടിൽ CK കാസിം MLA ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. ലോക പ്രകൃതി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും പുതുപ്പാടി താമരശ്ശേരി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് BMC കളുടെയും നേതൃത്വത്തിലാണ് ശുചീകരണം. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടത്തും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, മെമ്പർമാരായ TK വാസു, സേതു നാരായണൻ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകും. തൃശൂർ അതിരപ്പള്ളിയിൽ പുലി കൂട്ടിൽ കുടുങ്ങി. ചക്കാലിക്കൽ ജോയിയുടെ വീട്ടിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് പുലർച്ചെയാണ് പുലി കുടുങ്ങിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. വയനാടിന് പുതിയ 4 RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമടക്കം 10 മെഡലുകളോടെ ഇന്ത്യ 8 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 നാലമ്പല ദർശനം, ഇളയാവൂർ ഭരതക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കാം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 ചിരിനേരം. ഇതിൽ മലബാർ വെഡ്ഡിംഗ് എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9 നാട്ടിലെ പാട്ട്. 10 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയും ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ 2 മണി മുതൽ നടക്കും. അർത്ഥവത്തായ ചർച്ചകൾക്ക് എല്ലാ അംഗങ്ങളും തയ്യാറാകണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
1: ऐसा सभी लोगों ने सहमति व्यक्त की है. समय सरकार और प्रतिपक्ष बैठकर समय तय कर लेगा और मेरा आपसे आग्रह है, कितना भी गतिरोध हो, कितना भी बड़ा मुद्दा हो, लेकिन प्रश्नकाल में गतिरोध नहीं होना चाहिए. पूरे देश के अंदर एक सकारात्मक दिशा जाए कि संसद में चर्चा होती है.
0: ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ താരങ്ങൾക്ക് ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയും സമാന രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. NDA പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ MPമാരും യോഗത്തിൽ പങ്കെടുത്തു.

0: സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം ഒന്നിന്റെ വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായും അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. ഹബ് ആൻഡ് സ്പോക്ക് വ്യോമയാന മാതൃക വഴി 2030 രാജ്യത്ത് 400,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. $30 ബില്യൺ അധിക സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നും പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഉദ്ഘാടന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കുതിപ്പേകാൻ പദ്ധതി സഹായിക്കുമെന്നും അമൃത്സറിൽ നിന്നുള്ള യാത്രക്കാർക്ക് 20 വിദേശ നഗരങ്ങളിലേക്ക് ഹബ് ആൻഡ് സ്പോക്ക് സർവീസിലൂടെ കണക്ടിവിറ്റി ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
1: അഗർ മുജെ പൂച്ചേ കി ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ കാ സബ്സേ അധിക ലാഭ് ഭാരത് കെ കിസ് ഷെഹർ കോ ഹോനേ വാലാ ഹൈ തോ മേ ബിനാ സോചേ കഹ സക്താ ഹൂ കി വോ ഹൈ അമൃത്സർ. ആജ് ഭാരത് കാ ഏവിയേഷൻ സെക്ടർ ദുനിയാ കാ തീസരാ സബ്സേ ബഡാ ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് ബൻ ചുക്കാ ഹൈ. 2014 മേ അഗർ ദേഖേംഗേ ദേശ് മേ കേവല 74 എയർപോർട്സ് തേ, ആജ് 167 എയർപോർട്സ് ഹൈ. ഔർ മോഡിഫൈഡ് ഉഡാൻ കെ മാധ്യമ സേ ആനേ വാലേ 10 വർഷോ മേ 100 നയോ എയർപോർട്ട് ഔർ 200 നയേ ഹെലിപോർട്ട് ബൻകർ തയ്യാർ ഹോംഗേ ഹമാരേ ഭാരത് മേ.
0: കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതായി റിപ്പോർട്ടുകൾ. 631 ഗ്രാമങ്ങളിൽ നിന്നായി 4.45 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. പ്രളയക്കെടുതികൾ ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട ശിവനഗർ ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദാരിക, ദിഖോവ് നദികളിൽ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബോട്ടുകളിലൂടെ അവശ്യവസ്തുക്കൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പ്രളയക്കെടുതികൾ സംബന്ധിച്ച് അസമിലെ MP മാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഉത്തരകാശി, ഡെറാഡൂൺ, രുദ്രപ്രയാഗ്, ചമോലി, നൈനിറ്റാൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. വ്യാപകമായ ഗതാഗത തടസ്സവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളിലൊന്നായ കരളിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും June 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിലെ സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ പരിഹരിക്കുകയാണ് ഇക്കുറി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRK വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും തീരുമാനിച്ചിട്ടുണ്ട്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന ഇന്ത്യ. 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഇന്ത്യയുടെ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈല വെങ്കലവും നേടിയിട്ടുണ്ട്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം

വിഭാഗത്തിൽ ജ്ഞാനീശ്വരി യാദവും വെള്ളി നേടി. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലോവ്ലിന ബോർഗോഹൈൻ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കോമൺവെൽത്ത് മെഡൽ നേട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിൽ 20 മരണം. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പാക് സുരക്ഷാ സേന ആയുധങ്ങളടക്കം പ്രയോഗിച്ചതായും വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ചകൾ അടുത്ത മാസം 4 മുതൽ 6 വരെ റോമിൽ നടക്കുമെന്ന് യുഎസ് വിദേശകാര്യവകുപ്പ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേലിൽ നിന്നും ലബനനിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ മധ്യപ്രദേശിൽ സംഘടിപ്പിക്കും. ഭോപ്പാലിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 65 പോയിന്റ് ഉയർന്ന് 76,895-ലും നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 24,008-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന് പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ഇപ്പോൾ സമയം കൃത്യം ഒരു മണിയായിട്ടുണ്ട്. നമ്മുടെ സന്ദേശഗാനത്തിന്റെ നേരമായി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്ദേശഗാനങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960. ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത് ഗിരീഷ് എരമല്ലൂരിൽ നിന്നാണ്. എനിക്ക് വിധിച്ചതും കൊതിച്ചതും എന്ന ചിത്രത്തിലെ ഇടവക്കായലിൽ അയൽക്കാരി എന്ന പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗിരീഷേട്ടൻ സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഡെഡിക്കേഷൻ ഒന്നും ഗിരീഷേട്ടൻ പറഞ്ഞിട്ടില്ല. ഇതാ പാട്ട് കേട്ടോളൂ.

വടക്കാഞ്ചേരിയിൽ നിന്ന് ജയപ്രകാശേട്ടന് അയച്ച സന്ദേശമുണ്ട്. അടുത്തത്, എനിക്ക് കരിമ്പന എന്ന ചിത്രത്തിലെ കൊമ്പിൽ കിലുക്കും കെട്ടി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗാനം റേഡിയോ മലബാറിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് കരിമ്പന എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾപ്പിക്കാം.

0: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
0: മൊഡോളിയിൽ നിന്ന് രമേശനയച്ച സന്ദേശമാണ് അടുത്തത്. എനിക്ക് അരമന വീടും 500 ഏക്കറും എന്ന ചിത്രത്തിലെ പൊന്നാമ്പലേ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്,
2: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
2: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
3: 9447371836,
2: 8078502836.
0: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6.

അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് സി കെ രാജേഷ് രാമന്തളിയിൽ നിന്നാണ്. സമ്മേളനം എന്ന ചിത്രത്തിലെ ജീവിത നദിയുടെ മറുകര തേടും കടത്ത് എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചുതരുമോ? വിച്ചുതിരുമലിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് മഹാരാജയാണ്, പാടിയിരിക്കുന്നത് യേശുദാസ്. അപ്പൊ നമുക്ക് രാജേഷേട്ടന് വേണ്ടിയിട്ട് സമ്മേളനം എന്ന ചിത്രത്തിലെ പാട്ട് കേൾപ്പിക്കാം. ഡെഡിക്കേഷൻ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതാ പാട്ട് കേട്ടോളൂ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
3: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
3: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: നെല്ലൂന്നിയിൽ നിന്ന് വിജയശേട്ടൻ അയച്ച സന്ദേശമാണ് അടുത്തത്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷ് സംഗീതം നൽകി അയാൾ കഥയെഴുതുകയാണ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടി മനോഹരമാക്കിയൊരു ഗാനം, മാനെ മലരമ്പരം വളർത്തുന്ന കന്നിമാനെ എന്ന ഗാനം, മധുരവാണി കൂട്ടുകാർക്കും പിന്നെ എന്നെ അറിയുന്ന റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് കേൾപ്പിക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം പുതിയൊരു ശ്രോതാവായ വേണു നെല്ലൂന്നിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് വിജയശേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് അയാൾ കഥയെഴുതുകയാണ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടി മനോഹരമാക്കിയ ഗാനം ആസ്വദിക്കാം.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: എസ് കെ ഡോഴ്സ് എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ് ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ് വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ് ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് മെംബ്രെയിൻ ഡോഴ്സ് എഫ് ആർ പി ഡോഴ്സ് പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ് തലശ്ശേരി റോഡ് മട്ടന്നൂർ
2: അറിവും ചിന്തയും

അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ആൻലിയ എൻ സന്തോഷ് കുറ്റ്യാട്ടൂരിൽ നിന്നാണ്. മിൻമിനി എന്ന ഗായികയുടെ പാട്ടുകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ചെറിയൊരു പാട്ടുകാരിയാണ് ഞാൻ. മറ്റ് ഗായികമാരിൽ നിന്നും വേറിട്ട ശബ്ദമാണ് മിൻമിനിയുടേത്. എനിക്ക് സന്ദേശഗാനത്തിൽ കൂടി മിൻമിനി പാടിയ ഊഞ്ഞാലുറങ്ങി ഹിന്ദോള രാഗം മയങ്ങി എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം ഒന്ന് കേൾപ്പിച്ചു തരുമോ? കൈതപ്രം ജോൺസൺ ടീമിന്റെ കുടുംബസമേതം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു എന്നാണ് ആലിയ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. ഈ സന്ദേശം അയക്കുന്നത് കൊടോളിപ്പുറത്തു നിന്നും ആതിരയാണ്. കോയമ്പത്തൂരിൽ നിന്നും July 26 ആറാം പിറന്നാൾ ആഘോഷിച്ച എന്റെ മാമന്റെ മകൻ അയൻ കൃഷ്ണയ്ക്ക് വേണ്ടി പിരിയില്ല നാം എന്ന ചിത്രത്തിലെ മുന്നാഴിമുത്തുമായി മണ്ണിൽ വരുന്നു.

ാണ് നല്ലൊരു പാട്ടാണ് ആതിര ചോദിച്ചിരിക്കുന്നത്. മുന്നാഴി മുത്തുമായി മണ്ണിൽ വരുന്നു മുത്തേ നിന്നുടെ ജന്മദിനം എന്ന പാട്ട്. അപ്പൊ നമുക്കത് അയൻകൃഷ്ണയ്ക്ക് വേണ്ടി കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന ചിത്രത്തിലെ മൊഴികളും മൗനങ്ങളും

0: എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശമായി ചിരിക്കുന്നത് ദിനേഷ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന ചിത്രത്തിലെ മൊഴികളും മൗനങ്ങളും എന്ന ഗാനം കേൾപ്പിക്കാം.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. രാക്ലിപ്പാട്ട് എന്ന ചിത്രത്തിലെ ഏതെങ്കിലും മനോഹരമായ ഗാനം വെച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് വീണ കൊതേരിയിൽ നിന്നാണ്. തീർച്ചയായിട്ടും രാക്ലിപ്പാട്ട് എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾപ്പിക്കാം. ഇതിന്റെ സുഹൃത്ത് വിസ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വിസ്മയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് കേൾപ്പിക്കാം.

0: കോകില കോകില കോകില കോകില കോകില കോകില
1: ഏയ് ഏയ് നീ കവല നീ കവല.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മേപ്പടിയാൻ എന്ന ചിത്രത്തിൽ നിന്നാണ്. കാർത്തികും നിത്യ മാമനുമാണ് ഈ ഗാനം ആലപിക്കുന്നത്.

അടുത്ത ഗാനം കുംബാരിസ് എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം വിനീത് ശ്രീനിവാസൻ, സിബു സുകുമാരൻ, നിഖിൽ മോഹൻ, ആസിഫ് അഹമ്മദ്.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: വിജയ് യേശുദാസും ശ്വേതാമോഹനും ചേർന്ന് ആലപിച്ച ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രനാണ് ഈണമിട്ടത്. ചിത്രം റോബിൻഹുഡ്.

ഇനി വി ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ്. വയലാർ ശരത് ചന്ദ്രവർമ്മയാണ് ഗാനം രചിച്ചത്. വിദ്യാസാഗറാണ് ഈണമിട്ടത്. ചിത്രം നീലത്താമര.

ഇനി കേൾക്കാം വി ദേവാനന്ദും ജോത്സ്നയും ചേർന്ന് ആലപിച്ച ഗാനം, വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ ഈണമിട്ട ഈ ഗാനം, ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ നിന്ന്.

ഇനി എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം ഇന്ത്യൻ റുപ്പി. വി ആർ സന്തോഷിന്റെ വരികൾക്ക് ഷഹബാസ് അമനാണ് ഈണമിട്ടത്.

ഇനി കേൾക്കാം കാർത്തിക്കും മധു ബാലകൃഷ്ണനും ആലപിച്ച ഗാനം. രാജീവ് നായർ ഗാനരചന നിർവഹിച്ച ഈ ഗാനത്തിന് സംഗീതം കൊടുത്തത് വിദ്യാസാഗർ. ചിത്രം ഓർഡിനറി.

0: ഡോക്ടർ ലവ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. നജീം അർഷാദും വിവേകാനന്ദനുമാണ് ഗാനം ആലപിക്കുന്നത്. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിനു തോമസ് ആണ് ഈണമിട്ടത്.
1: ആകാശം ദൂരെ എന്നതോ നുണയല്ലേ.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം റേഡിയോ മലബാർ 89.6 FM.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ജനകീയം.

0: നാലമ്പല വിശേഷങ്ങളിൽ ഇന്ന് എളയാവൂർ ഭരതക്ഷേത്രം. എളയാവൂർ ഭരതക്ഷേത്രം ട്രസ്റ്റി ബോർഡ് മെമ്പർ ശ്രീ ടി കെ വേണുഗോപാൽ.
1: നമ്മുടെ ഉത്തരമലബാറിലെ അറിയപ്പെടുന്ന ഏക ഭരതക്ഷേത്രം തന്നെയാണ് നമ്മൾ ഇവിടെയുള്ള എളയാവൂരുള്ള ഭരതക്ഷേത്രം. മറ്റേ ഇവിടെ എവിടെയും പറയുന്ന കേട്ടിട്ടില്ല ഈ ഭാഗത്ത്. ജപമാലയോടുകൂടി താമസ ഭാവത്തിലുള്ള ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയാണ് എളയാവൂർ ക്ഷേത്രത്തിലുള്ളത്. അതുകൂടാതെ കണ്ട് ക്ഷേത്രത്തിനകത്ത് ഉറ്റമ്പലത്തിനുള്ളിൽ കന്നിമുരയിൽ ഗണപതി ഭഗവാന്റെ സാന്നിധ്യം അവിടെ പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് നാലമ്പലത്തിന് പുറത്ത് കന്നിമുരയിൽ ആദിപരാശക്തിയായ ഭഗവതി അമ്മയുടെ സ്ഥാനമാണ്. അത് ഇവിടുത്തെ പ്രധാന ദേവതയാണ്. ആ ദേവതയുടെ തിടമ്പും ഭരതസ്വാമിയുടെ തിടമ്പും കൂടിയാണ് ഉത്സവ കാലത്ത് തിടമ്പ് നൃത്തം തുടങ്ങുന്നത്. അതുപോലെ ഈ നാലമ്പലത്തില് ഈ ഭരതസ്വാമിയുടെ ഇവിടുത്തെ പ്രധാന ഒരു വഴിപാട് കേശാദിപാദം താമരമാല യാത്രയാണ്. ഭഗവാന്റെ ഒരു പ്രധാന വഴിപാടായിട്ട് ഭക്തരെ സമർപ്പിക്കുന്നത് അതാണ്. അതുപോലെ ഭഗവതി അമ്മയുടെ അവിടെ ഉച്ചപൂജ, മുരുസി, നടമാല എന്നീ പ്രാർത്ഥനകളും ഭക്തർ ധാരാളമായിട്ട് നടത്താറുണ്ട്. അതുപോലെ വായുകോണിൽ മഹാവിഷ്ണുവിന്റെ ശ്രീകോവിലാണ്. ഈശാന കോണിൽ ശ്രീകൃഷ്ണന്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഉള്ളത്. മീനമാസത്തിൽ മകീര നാൾ മുതൽ പൂരം വരെയാണ് ഇനി ഉത്സവം തുടങ്ങുക. 7 നാളുകളിലാണ്. മുൻപ് 4 ദിവസമായിരുന്നു ഉത്സവം ഉണ്ടായിരുന്നത്. പൂരം നാളിൽ അവസാനിക്കുന്ന രീതി നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠയും നടത്തിയതിനാൽ ഇനി അങ്ങോട്ട് 7 ദിവസത്തെ ഉത്സവമാണ് ഉണ്ടാവുക. ഇത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. ട്രസ്റ്റി ബോർഡിന്റെ കൂടെ ദേശ കമ്മിറ്റിയും കൂടിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്തിപ്പോകുന്നത്. പിന്നെ ഇവിടുത്തെ ആചാര വിധികൾ, കർമ്മങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ തന്ത്രിമാരായ ബ്രഹ്മശ്രീ, കരമനല്ലൂർ നമ്പൂതിരിപ്പാടും കാട്ടുമാടം ഈശാന നമ്പൂതിരിപ്പാടിന്റെയും മേൽനോട്ടത്തിലാണ് എല്ലാ കർമ്മങ്ങളും നടത്തി വരുന്നത്. അതുപോലെ നവരാത്രി കാലത്ത് ഇവിടെ വളരെ വിശേഷമാണ്. നവരാത്രി കാലത്ത് ഈ കലാസാഹിത്യങ്ങളിലുള്ള അരങ്ങേറ്റം, നൃത്തരൂപത്തിലുള്ളത്, സംഗീതം തുടങ്ങിയൊക്കെ നമ്മൾ ഈ തിരുമുറ്റത്ത് നടത്താറുണ്ട്. അതുപോലെ അഷ്ടമിരോഹിണി സമയത്ത് കൃഷ്ണ ഭഗവാന്റെ അടുത്ത പ്രത്യേക ആഘോഷങ്ങളാണ്. എല്ലാ കാലത്തിൽ ആഭാരം തൂക്കുന്ന പ്രത്യേക വഴിപാടാണ് അഷ്ടമിരോഹിണി ഉത്സവ കാലത്തൊക്കെ. പിന്നെ ഇവിടെ എത്തുന്ന ആൾക്കാർക്ക് വരാൻ വേണ്ടി, ഇപ്പൊ മട്ടന്നൂർ ഭാഗത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ മുണ്ടയാട് പോൾട്രി ഫാമിന്റെ അടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ, മുണ്ടയാട് പോൾട്രി ഫാമിന്റെ അടുത്ത് 2 കിലോമീറ്റർ ഇടത് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെത്താം. തലശ്ശേരി ഭാഗത്ത് വരുന്ന കൂട്ടർക്കാണെങ്കിൽ താഴെച്ചുവയിൽ നിന്ന് 3 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ എളയാവൂർ ക്ഷേത്രത്തിലെ മെയിൻ റോഡാണ്. നല്ല റോഡും സൗകര്യങ്ങളൊക്കെയാണ്. താഴെച്ചുവയിൽ നിന്ന് എളയാവൂർ അമ്പല റോഡുണ്ട്. പോൾട്രി ഫാമിന്റെ അടുത്തേക്കാണ് ആ റോഡ്, ബൈപ്പാസ് പോലെ റോഡാണ്. ഈ റോഡ് സൈഡിലാണ് ഈ അമ്പലം വരുക. താഴെച്ചുവയിൽ നായിക്കഴിഞ്ഞാലും മുണ്ടയാട് നായിക്കഴിഞ്ഞാലും ഈ റോഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ മുണ്ടയാട് നാണെങ്കിൽ 2 കിലോമീറ്റർ വരും, താഴെച്ചുവയിൽ നിന്നാൽ 3 കിലോമീറ്റർ വരും. വളരെ സൗകര്യമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഈ നാലമ്പല ദർശനമായി വരുന്ന ഇവിടെ എത്തുന്ന ഭക്തർക്ക് നമ്മളിവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പരമാവധി നമ്മളെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഊട്ടുവരികളുണ്ട് ഇവിടെ ക്ഷേത്രത്തിൽ തന്നെ. ഊട്ടുവരികൾ വെച്ച് 1 മണിവരെ തന്നെ പ്രഭാത ഭക്ഷണം, അതുപോലെ ഉപ്മാവും ചായയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പായത്ത് ഉച്ചഭക്ഷണം ഏർപ്പെടുത്തിയതുകൊണ്ടാണ് നമ്മളിവിടുന്ന് പ്രഭാത ഭക്ഷണം എന്ന നിലയിൽ ഉപ്മാവും ചായയൊക്കെ കൊടുക്കുന്നത്.
2: നാലമ്പലങ്ങൾ തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടോ?
1: നാലമ്പലങ്ങൾ തമ്മിൽ ഇപ്പോൾ നമ്മളൊരു കോർഡിനേഷൻ ഉണ്ട്. കാരണം ഈ നാലമ്പലത്തിന്റെ ഈ മറ്റ് 3 ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളും കൂടി നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്തു. കാരണം എത്തുന്ന ഭക്തരെ നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ നീർവേലിയിൽ നിന്ന് ആദ്യം നീർവേലിയാണല്ലോ പോവുക, ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ. അപ്പൊ അവിടുന്ന് ഉള്ള ഒരു ഇത്ര ആൾക്കാർ നിങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നന്നായിട്ട് കൂടെ അതിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഞായറാഴ്ച പോലെയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഈ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 4 ക്ഷേത്രങ്ങളായി വിളിച്ചു പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
2: ഭക്തജനങ്ങളുടെ വരവ് കൂടുതലാണോ, എങ്ങനെയാണ്?
1: ദിവസം നല്ല ഒരുപാട് ഭക്തജനങ്ങളാണ് എത്തിച്ചത്. കാസർഗോഡ്, കോഴിക്കോട്, പിന്നെ നമ്മുടെ കണ്ണൂർ ജില്ലകളിൽ നിന്നും ധാരാളം ആൾക്കാർ. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഈ തൊട്ടടുത്തു നിന്ന് മാത്രമല്ല, അങ്ങ് വളരെ കണ്ണൂർ ജില്ലേന്റെ എൻഡിൽ നിന്നൊക്കെ, അതിർത്തിയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ, പയ്യന്നൂർ ആ ഭാഗത്ത് നിന്നൊക്കെ, നീലേശ്വരം ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് പേര് ഉണ്ട്.
2: മലബാർ മേഖലയില് നാലമ്പലങ്ങള് കുറച്ച് വർഷങ്ങളായിട്ടല്ലേ കുറച്ചും കൂടി പ്രചാരത്തിൽ വന്നത്?
1: അതെ, പ്രചാരത്തിൽ വന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മുന്നേ ഇവിടെ വിഷ്ണു ഭഗവാന്റെ ഒരു ആരാധനയാണ്. വിഷ്ണുവിന്റെ അംശ അവതാരമാണല്ലോ ഈ ഭരതൻ.
2: അപ്പൊ
1: പിന്നീട് അങ്ങോട്ടാണ് ഈ പ്രതിഷ്ഠയില് ജപമാലയും കൊണ്ട് കൂടിയിട്ടുള്ള ഇത് കണ്ടത് കൊണ്ട് അതിനെപ്പറ്റി പ്രശ്നചിന്ത ചെയ്തപ്പോ ഇത് താമസ ഭാവത്തിലുള്ള ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയാണ് എന്ന് അറിയാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ ഭരതക്ഷേത്രമായിട്ട് ശരിക്കും അറിയപ്പെട്ടു തുടങ്ങിയത്. വിഷ്ണു ഭഗവാന്റെ ഇവിടെ വരത്തിന്റെ പ്രത്യേക ഒരു സ്ഥാനം ഇവിടെ ഉണ്ട്. വായുകോണിലായിട്ട് വിഷ്ണു ഭഗവാന്റെ സ്ഥാനമുണ്ട്.

0: പിന്നെ നാഗസ്ഥാനുണ്ട്. നാഗത്തിന്റെ തന്നെ പാമ്പുമേക്കാട് ശ്രീധരൻ തിരുമേനി വന്നിട്ട് അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് നാഗപ്രതിഷ്ഠാകർമ്മങ്ങൾ ചെയ്യാറുള്ളത്. ശരിക്കും മൂന്ന് തന്ത്രിമാരാണ് ഇതിന്റെ ഒരു മേൽനോട്ടം വഹിക്കുന്നത് എന്ന് തന്നെ പറയാം.
1: വാർഷിക ഉത്സവത്തിന് പുറമെ കർക്കിടക മാസത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ പുറമേയുള്ള ഭക്തന്മാർ അവിടെ തീർത്ഥാടകരെത്തിച്ചേരും.
0: അതെ, കർക്കിടക മാസം ഒന്നാമത് 30 ദിവസം വരുന്ന പരിപാടികളാണല്ലോ. ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ മാസ ആചരണത്തിന്റെ ഭാഗമായിട്ട് പരിപാടികളാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്സവ ദിവസങ്ങളിൽ നിന്ന് ആ പറയുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ആൾക്കാരുണ്ടാവുക.
1: ഈ കർക്കിടക മാസത്തില് തീർത്ഥാടകരെ സ്വീകരിക്കാനും അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാനൊക്കെ ക്ഷേത്ര സമിതി പ്രവർത്തകർ കൂടാതെ നാട്ടുകാരുടെ ഒക്കെ സഹായം കിട്ടുന്നുണ്ടോ, എങ്ങനെയാണത്?
0: ഓ, ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് എല്ലാവരും. അത് കാരണം ഞാൻ പറഞ്ഞ ദേവസ്വം ബോർഡും ദേശ കമ്മിറ്റിയും പിന്നെ ഇവിടെ മാതൃസമിതി ഉണ്ട്, സഹോദരിമാരുടെ ഒരു കൂട്ടായ്മ ഉണ്ട്, അവരുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകുന്നത്.
1: കണ്ണൂർ ജില്ലക്ക് പുറത്തൊക്കെ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള അറിയിപ്പ് കൊടുക്കാൻ ജനങ്ങൾക്കുള്ള ഒരു വിവരം കൊടുക്കേണ്ടത്?
0: കണ്ണൂർ ജില്ലക്ക് പുറത്ത് ഇപ്പൊ നമ്മൾ പരമാവധി അത് പത്രങ്ങൾ മുഖേനയും ചാനലുകൾ മുഖേനയൊക്കെ.
1: മലബാർ മേഖലയിൽ മറ്റൊരു ഭരത ക്ഷേത്രം ഇല്ലല്ലേ?
0: മലബാർ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു ഭരതക്ഷേത്രം ഇപ്പൊ ഇതായിട്ടേ കാണുന്നുള്ളൂ. നമ്മൾ പണ്ട് മുൻപേ കേട്ടത് കൂടൽമാണിക്ക സ്വാമി ക്ഷേത്രമാണ് ഭരതക്ഷേത്രമായിട്ട് കേട്ടത്.
1: അപ്പൊ
0: മലബാർ മേഖലയിൽ ഇപ്പം നമ്മുടെ ഈ കണ്ണൂർ ഇളയാവൂർ ഭരതക്ഷേത്രമാണ് ഉള്ളത്. പിന്നീട് ഇപ്പോ ഇതിനിടെ പത്രങ്ങളിലൊക്കെ കണ്ടു കോട്ടയം ഭാഗത്തും ഉണ്ട് എന്നുള്ളത്. അതിപ്പോ നമ്മുടെ ശബരിമലയുടെ പോലെ ശാസ്ത്ര ക്ഷേത്രങ്ങളും ഒരുപാടുണ്ടല്ലോ, എന്നാലും ശബരിമലയാണല്ലോ പ്രാധാന്യം കൂടുതൽ.
1: അതുപോലെ രാമായണ പാരായണം, അതുപോലെ രാമായണമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടികൾ ഈ മാസങ്ങളിൽ?
0: ഉണ്ട്. എല്ലാ ദിവസവും രാമായണ മാസം തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം രാമായണ പാരായണം, രാമായണ പാരായണം. അത് കൂടാതെ കണ്ട് ഇപ്പോൾ കൂടുതൽ ഭക്തർ എത്തുന്നത്, അതായത് ഞായറാഴ്ചകളിൽ, അതുപോലെ അവധി ദിവസങ്ങളൊക്കെയാണല്ലോ കൂടുതൽ ആൾക്കാർ വരിക.
1: അത്തരം
0: ദിവസങ്ങളിൽ നമ്മൾ രാമായണ മാസവുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. രാമായണം എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള, മനുഷ്യനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കാറ്റലോഗ് പോലുള്ള ഒരു സംഭവമാണെന്നാണ് മനസ്സിലാകുന്നത്. നമുക്കത് കേട്ട് നോക്കുമ്പോൾ രാമായണം ഒരു കഥയായി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും അങ്ങോട്ട് ഒരു കഥാരൂപത്തിൽ അങ്ങ് വായിച്ചു പോകാൻ ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ഇത്തരം ആചാര്യന്മാരെ പ്രഭാഷണങ്ങളിലൂടെ എന്താക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രന്ഥത്തെ രാമായണ മാസം അതുപോലുള്ള സംഗതികൾ നമ്മളെ മനുഷ്യരെ കൂടുതൽ മുന്നോട്ട് എല്ലാ വിഷമങ്ങളും അകറ്റി നയിക്കാനുള്ള ഒരു പ്രധാന ഘടകം തന്നെയാണ്.
1: ഈ നാലമ്പല ദർശന പുണ്യം, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: നാലമ്പല ദർശന പുണ്യം, നാല് ദേവന്മാരെ ശ്രീരാമനും ഒരുമിച്ച് കാണുകയില്ലേ, നാല് ദേവനെയും ഒരുമിച്ച് ദർശിക്കല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞാല് ഇപ്പൊ ഭരതസ്വാമി എന്ന് പറഞ്ഞാൽ ത്യാഗത്തിന്റെ പ്രതീകമാണ്, ശ്രീരാമസ്വാമി എന്ന് പറഞ്ഞാൽ കർമ്മയോഗിയാണ്. മനുഷ്യ ജീവിതത്തിൽ വരുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് രാമായണത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ രാമായണം സർവരി സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു മഹാകാവ്യമാണ്. ഭരതസ്വാമി, ശ്രീരാമൻ, അത് ജ്യേഷ്ഠ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ അച്ഛനമ്മമാർ, അങ്ങനെ സർവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രജകൾ, അങ്ങനെയുള്ള ഒരു മഹത് ഗ്രന്ഥമാണല്ലോ രാമായണം. അത് ഈ നാലമ്പല ദർശന പുണ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മോക്ഷത്തിന് പ്രാപ്തമാക്കുന്ന ഒന്നാണ്. ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭരതസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
2: നാലമ്പല വിശേഷങ്ങളിൽ ഇന്ന് ഇളയാവൂർ ഭരതക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ഈ വിശേഷങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇളയാവൂർ ഭരതക്ഷേത്രം ട്രസ്റ്റി ബോർഡ് മെമ്പർ ശ്രീ ടി കെ വേണുഗോപാൽ. ജനകീയം. മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 രാമകഥാഗാനലയം, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ കവിത ഒറ്റയ്ക്ക്, ആലപിക്കുന്നത് ജ്യോത്സ്ന. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. ഇതിൽ ആരണ്യകാണ്ഡത്തിലെ സീതാന്വേഷണം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു സുലോചന കെ കെ പാവന്നൂർ. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സ്വബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ 2-ാം ഭാഗം, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 റേഡിയോ എറ്റ് സ്കൂൾ, 8:00 മധുരഗീതങ്ങൾ, 9:00

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരു കസേര. ഉച്ചയ്ക്ക് 12 ചിരിനേരം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 ഒരുവട്ടം കൂടി. നാടകനേരത്തിൽ നാടകം നിശാഗന്ധി. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സ്വബോധാവസ്ഥ, ആൽക്കഹോളിക് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ 2. 5:45 ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9 ചിത്രപരിചയം. 10 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ, നിയർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ, നിയർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9645996295.

ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. സർവോച്ച ന്യായാലയഃ അഷ്ടാദശ വർഷാദൂനാനാം ആപരാധികഹീനാനാം ഛാത്ര പ്രദർശനകാരിണാം സദ്യഃ മുക്തേഃ നിർദ്ദേശം പ്രായക്ഷത്. സംവൃത്തെ കോലാഹലെ രാജ്യസഭായാഃ കാര്യാചരണം ആദിനായ സ്ഥഗിതം. അപരത്ര ലോകസഭായാം പരീക്ഷാപത്ര പ്രകടന വിരോധി സംശോധന വിധേയകം ആലക്ഷ്യ സഞ്ജാതഃ വിചാരവിമർശഃ. എയർ ഇന്ത്യ സംസ്ഥയാ അമൃതസര വിമാനപത്തനെ ഇജി കണക്ട് ഇതി ഹബ് ആൻഡ് സ്പോക് പ്രതിരൂപം പ്രവർത്തിതം. അനേന താവത് പഞ്ചാബ് രാജ്യം സപ്തവിംശതി അന്താരാഷ്ട്ര

0: ബാധിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു.
1: For the first time in 2024, this bill was brought in to give more credibility and transparency to examination in whatever form, to reassure the students that their future is safe. This amendment is being brought in to make the law more stringent, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
0: വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് എംപി ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. സമാജ്വാദി, ഡിഎംകെ തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വന്നു. ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെയടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9-നാണ് തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമുള്ള നിർമ്മാണ സാമഗ്രികളുടെ വരവിനെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ജന്തർമന്ദർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000-ത്തോളം പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കത്ത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രതിദിനം 50 സ്ലോട്ട്, ലേണേഴ്സ് പരീക്ഷയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: അടുത്ത 3 മാസത്തേക്ക് എല്ലാ RTO സബ് RTO ഓഫീസുകളിലും ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയും നിർബന്ധമായും നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. 50 ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ 28 സ്ലോട്ട് പുതിയ അപേക്ഷകർക്കും 20 സ്ലോട്ട് വീണ്ടും പരീക്ഷ എഴുതുന്നവർക്കും 2 സ്ലോട്ട് വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ജോലി പഠന ആവശ്യങ്ങൾക്കായി പോകുന്നതിന് അടിയന്തരമായി ലൈസൻസ് ആവശ്യമുള്ളവർക്കും സംവരണം ചെയ്യണം. ഒരു ദിവസം ലഭ്യമായ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ബാച്ചുകൾ ക്രമീകരിക്കണം.
0: ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരായ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് സേനയെ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുൻപ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. കരാറുകാരുടെ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുമെന്നും ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 1 മുതൽ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് കരാറുകാർ അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനുമായി 20 കോടിയുടെ പദ്ധതിക്ക് ഭരണ അനുമതി നൽകിയത്.

0: കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് സംയുക്ത കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനായി സംസ്ഥാന പോലീസിന്റെ സൈബർ വിഭാഗവും ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്ത ഏകോപന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളിൽ നടപടികൾക്കായി പോലീസിന്റെയും ബാങ്ക് പ്രതിനിധികളുടെയും ജോയിന്റ് സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് KSEB. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന സമയങ്ങളിലാകും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ ഇനി എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കൊളുന്ത് ചുമന്ന് താഴെ എത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്തുചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു.
0: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശ് പാലേരിയുടെ സംസ്കാരം നാളെ കോഴിക്കോട് നാദാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. 3 പതിറ്റാണ്ടിലേറെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹം ഊരാളുങ്കലിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ തൊഴിലാളി സൊസൈറ്റിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ എറണാകുളം വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയും 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും 8 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ് ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഇന്ത്യ. പുരുഷന്മാരുടെ പാരാ സ്വിമ്മിംഗ് 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയുടെ ഭവാനി കാർത്തിക്കും ഇമാം അലിയും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനൽ റൌണ്ട് ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് വിഭാഗത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി M. ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: രാമകഥാഗാനലയം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം 12-ാം ദിവസമായ ഇന്ന് അധ്യാത്മ രാമായണം ആരണ്യകാണ്ഡത്തിലെ ഖരവധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു. വത്സല ടീച്ചർ പാടിക്കുന്നു.

ഗഹ്വരമകം പുക്കാൻ ചാപബാണങ്ങളെയുമെടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്ര

കുലഗുരുവായ വസിഷ്ഠ മഹർഷി ഭരതനോട് അഭിഷിക്തനാകുവാനും രാജ്യഭാരമേൽക്കുവാനും ആവശ്യപ്പെട്ടു. എന്നാൽ ഭരതൻ ജ്യേഷ്ഠന്റെ കൂടെ വനത്തിലേക്ക് പോവുകയാണെന്ന് തീരുമാനമാണ് അറിയിച്ചത്. ഭരതനും അയോധ്യാനിവാസികളും കൂടി ശ്രീരാമന്റെ അരികിലേക്ക് യാത്ര പുറപ്പെട്ടു. ഭരതൻ വരുന്നത് കണ്ട ഗുഹൻ ശ്രീരാമനെ ദ്രോഹിക്കുവാനായിരിക്കുമെന്ന് കരുതി സൈന്യത്തെ സജ്ജമാക്കി. രാമമന്ത്രമൊരുവിട്ട് ഭരതൻ വരുന്നത് കണ്ട ഗുഹന്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറി. ഭരതന്റെ ആഗമനോദ്ദേശം അറിയിക്കുകയും ശ്രീരാമന്റെ അരികിലേക്ക് കൊണ്ടുപോകാമെന്ന് ഗുഹൻ ഏൽക്കുകയും ചെയ്തു. ചിത്രകൂടത്തിലെത്തിയ ഭരതൻ രാമനെ കാണുവാനുള്ള അത്യുത്കണ്ഠയോടുകൂടി മുന്നോട്ടു നീങ്ങി. ശത്രുഘ്നോടും സുമന്ത്രനോടും ഗുഹനോടും കൂടി മഹർഷിമാരുടെ ആശ്രമങ്ങളിലെല്ലാം തിരഞ്ഞ് മടങ്ങി വന്നു. രാമചന്ദ്രാശ്രമം കാണാതെ ഋഷിമാരോടും ലക്ഷ്മണനോടും സീതയോടും കൂടി രഘുനാഥൻ എവിടെയിരിക്കുന്നുവെന്ന് ചോദിച്ചു. അടുത്തുള്ള പർവ്വതത്തിന്റെ പിന്നിലായി ഗംഗയുടെ വടക്കേ തീരത്തായി രമ്യവും ശോഭയാർന്നതും ഫലം നിറഞ്ഞതുമായ രാമചന്ദ്രാശ്രമം മുനിമാർ കാണിച്ചു കൊടുത്തു. അവിടെ ശ്രീരാമചന്ദ്രനും സീതാദേവിയെയും ലക്ഷ്മണനെയും അവർ കണ്ടു. ജ്യേഷ്ഠനെ കണ്ട ഭരതൻ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്തു. എല്ലാവരെയും

യഥാവിധി ഇരുത്തിയ ശേഷം ശ്രീരാമൻ വസിഷ്ഠനോട് ചോദിച്ചു, ദുഃഖിതനായ എന്റെ പിതാവ് കുശലിയായി ഇരിക്കുന്നില്ലേ? അതിന് വസിഷ്ഠന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഹേ രഘുനന്ദന, ഭവാന്റെ വിയോഗത്താൽ സംതപ്ത ഹൃദയനായ അദ്ദേഹം ഭവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് സ്വർഗഗതി പ്രാപിച്ചു. ഗുരുവചനം കേട്ട ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി ഹതോസ്മി എന്ന് പറഞ്ഞ് രോദനം ചെയ്തുകൊണ്ട് നിലം പതിച്ചു. അപ്പോൾ മറ്റു മാതാക്കളും പൊട്ടിക്കരഞ്ഞു. തുടർന്ന് അവർ മന്ദാകിനിയിൽ സ്നാനം ചെയ്ത് ശുദ്ധി വരുത്തിയ ശേഷം ജലകാംക്ഷിയായ ദശരഥന് ജലാഞ്ജലി അർപ്പിച്ചു. ലക്ഷ്മണസമേതനായ ശ്രീരാമൻ പിതാവിന് പിണ്ഡവും സമർപ്പിച്ചു. പിറ്റേ ദിവസം എല്ലാവരും മന്ദാകിനിയിൽ സ്നാനം ചെയ്ത് ആശ്രമത്തിൽ തിരിച്ചെത്തിയ ശേഷം ഭരതൻ ശ്രീരാമനെ വന്ദിച്ച് ഇങ്ങനെ പറഞ്ഞു, ഹേ രാമചന്ദ്ര, ഭവാൻ സ്വന്തം അഭിഷേകമനുഷ്ഠിച്ച് പൈതൃകമായ രാജ്യത്തെ പരിപാലിച്ചാലും അങ്ങ് ജ്യേഷ്ഠനാകിയാൽ എനിക്ക് പിതൃതുല്യനാണ്. രാമചന്ദ്രനാകട്ടെ ഈറനണിഞ്ഞ കണ്ണുകളോടുകൂടി സ്നേഹപൂർവം അനുജനോട് അരുളി ചെയ്തു, അനുജ, ഞാൻ പറയുന്നത് കേൾക്കുക. നീ പറഞ്ഞതെല്ലാം ശരി തന്നെ. എന്നാൽ എന്നോട് അച്ഛൻ ആജ്ഞാപിച്ചിരിക്കുന്നത് 14 സംവത്സരം ദണ്ഡകാരണ്യത്തിൽ വസിച്ച ശേഷം അയോധ്യയിലേക്ക് തിരിച്ചു ചെല്ലുവാനാണ്. ഇപ്പോൾ രാജ്യം നിനക്കാണ്. അതിനാൽ നമുക്ക് പ്രയത്നിച്ചെങ്കിലും പിതൃവാക്യം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. പിതൃവാക്യം ലംഘിച്ച് യാതൊരുവൻ പ്രവർത്തിക്കുന്നുവോ അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൃതതുല്യനാണ്. ഭരതൻ പറഞ്ഞു, എങ്കിൽ ഞാനും കൂടെ വന്ന് ലക്ഷ്മണനെ പോലെ ജ്യേഷ്ഠനെ സേവിക്കും. അപ്പോൾ വസിഷ്ഠൻ ഭരതനെ വിളിച്ച് രഹസ്യമായി ഇങ്ങനെ പറഞ്ഞു, ഹേ വത്സ, ഞാൻ പറയുന്ന പരമരഹസ്യമായ വിവരം കേൾക്കുക. പണ്ട് ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട ശ്രീനാരായണൻ രാവണവധാർത്ഥം ദശരഥപുത്രനായ ശ്രീരാമനായി അവതാരം ചെയ്തിരിക്കുകയാണ്. യോഗമായയാകട്ടെ ജനകപുത്രിയായ സീതയായി ജനിച്ചിരിക്കുന്നു. ആദിശേഷൻ ലക്ഷ്മണനായി പിറന്ന് സദാ രാമനെ അനുഗമിക്കുകയാണ്. രാവണവധത്തിനായിട്ടാണ് അവർ വനത്തിലേക്ക് ഗമിച്ചിട്ടുള്ളത്. കൈകേയിയുടെ വരയാചനം ദേവകൃതമാണ്. ഭവാൻ അയോധ്യയിലേക്ക് തിരിച്ചു പോവുക. ഗുരുവാക്യം കേട്ട് വിസ്മയാന്വിതനായ ഭരതൻ ശ്രീരാമന്റെ സമീപത്തേക്ക് ചെന്ന്, ഹേ രാജേന്ദ്ര, പൂജ്യങ്ങളായ ഭവൽപാദുകങ്ങൾ എനിക്ക് തന്നാലും അങ്ങ് മടങ്ങിയെത്തും വരെ ഞാൻ അവയെ സേവിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ദിവ്യങ്ങളായ രാമപാദുകങ്ങൾ ഏറ്റുവാങ്ങി. ഭരതനും മന്ത്രിമാരും വസിഷ്ഠനും മാതൃജനങ്ങളുമെല്ലാം രാമനെ ചിന്തിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് യാത്രയായി. പുരവാസികളെയും ദേശവാസികളെയും അയോധ്യയിൽ അധിവസിപ്പിച്ച ശേഷം നന്ദിഗ്രാമത്തിലേക്ക് പോയി. അവിടെ സിംഹാസനത്തിൽ ഭക്തിപുരസരം രാമപാദുകങ്ങൾ സ്ഥാപിച്ച് അവയെ നിത്യവും പൂജിച്ചു പോന്നു. ശത്രുഘ്നൻ ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ദിനങ്ങൾ കഴിച്ചുകൂട്ടി. മുനിഗണങ്ങളാൽ ആവൃതനായ ശ്രീരാമനാകട്ടെ സീതാലക്ഷ്മണ സമേതനായി കുറച്ചുകാലം ചിത്രകൂടത്തിൽ താമസിച്ചു. അവിടെ തന്നെ താമസിച്ചാൽ തന്നെ കാണാൻ നഗരവാസികൾ സദാ വന്നുകൊണ്ടിരിക്കുമെന്ന് ശങ്കിച്ച് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തീരുമാനിച്ചു.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് ഇഞ്ചിനീയറിംഗ്.

0: ിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഒരു കർഷകനെ സംബന്ധിച്ച് ഓരോ മാസവും ഏതെല്ലാം വിളകൾ കൃഷി ചെയ്യാനാണ് അനുയോജ്യമെന്നും എന്തെല്ലാം വളപ്രയോഗമാണ് നടത്തേണ്ടതെന്നും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കൃത്യമായ സമയത്ത് നടുന്നതും ശരിയായ പരിചരണം നൽകേണ്ടതും അത്യാവശ്യം. ജൂലൈ മാസത്തെ കൃഷിപരിപാലനത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നടീൽ ഉത്സവമായി തിരുവാതിര ഞാറ്റുവേലയെ കണക്കാക്കുന്നു. രാശിചക്രത്തിലെ ഒരു നക്ഷത്രഭാഗം കടന്നുപോകാൻ സൂര്യന് വേണ്ട കാലയളവാണ് ഞാറ്റുവേല എന്നറിയപ്പെടുന്നത്. 27 ഞാറ്റുവേലകളുണ്ട്. അവയ്ക്ക് 27 നക്ഷത്രങ്ങളുടെ പേരാണ് നൽകിയത്. സൂര്യൻ ഏത് നക്ഷത്രത്തിന്റെ കൂടെ നിൽക്കുന്നുവോ ആ നക്ഷത്രത്തിന്റെ പേരിലാണ് ഞാറ്റുവേല അറിയപ്പെടുന്നത്. കേരളീയർ ഞാറ്റുവേലക്കാലം അനുസരിച്ച് കാർഷിക ചക്രം രൂപപ്പെടുത്തിയിട്ടുണ്ട്. തിരുവാതിര ഞാറ്റുവേല ഞാറ്റുവേലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. കൊമ്പൊടിച്ചു കുത്തിയാലും കിളിർക്കുമെന്നാണ് തിരുവാതിര ഞാറ്റുവേലയെക്കുറിച്ചുള്ള പഴമൊഴി. മിക്ക വർഷങ്ങളിലും ജൂൺ മാസം അവസാനത്തോടാരംഭിച്ച് ജൂലൈ മാസം ആരംഭം വരെ നീളുന്നതാണ് തിരുവാതിര ഞാറ്റുവേലക്കാലം. മഴയും വെയിലും ഒരുപോലെ ലഭിക്കുന്നതിനാൽ ഏറ്റവും യോജിച്ച നടീൽക്കാലമായി തിരുവാതിര ഞാറ്റുവേല മാറുന്നു. കൃഷിപ്പണികൾക്കും ഉത്തമമാണ് ഈ ഞാറ്റുവേല. തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെയാണ് കറുത്ത പുന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകിന്റെ വള്ളികൾ നടാൻ ഏറ്റവും അനുയോജ്യമായ കാലവും. പൊടിവിത നടത്തിയ പാടങ്ങളിൽ ചിറപ്പ് പൊട്ടുന്നതോടെ കളിയെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം മേൽവളം നൽകാവുന്നതാണ്. വളപ്രയോഗം നടത്തുന്നതിന്റെ തലേദിവസം പാടത്തു നിന്നും വെള്ളം വാർത്തു കളയണം. വളം വിതറിയതിനു ശേഷം 14 മണിക്കൂർ കഴിഞ്ഞ് പാടത്ത് വെള്ളം കയറ്റാം. ജലലയ വളങ്ങൾ ഇലകളിൽ നേരിട്ട് കൊടുക്കാവുന്നതാണ്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ഈ രീതി വളരെ ഫലപ്രദം. വിത കഴിഞ്ഞ കുട്ടനാടൻ പാടങ്ങളിൽ 3 ആഴ്ച വരെ കളനിയന്ത്രണത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. നെല്ലിന്റെ പ്രധാന വളർച്ചാഘട്ടങ്ങളായ ഞാറുപരുവത്തിലും ചിനപ്പ് പൊട്ടുമ്പോഴും അടിക്കണ പരുവത്തിലുമായി 3 തുല്യ അളവുകളിൽ നൈട്രജൻ, പൊട്ടാഷ് ഇവ നൽകണം. ഫോസ്ഫറസ് പൂർണ്ണമായും അടിവളമായാണ് നൽകേണ്ടത്. ഡ്രോൺ ഉപയോഗിച്ച് നാനോയൂറിയ നൽകുന്ന രീതിയും അവലംബിക്കാം. ചിനപ്പ് പൊട്ടുന്ന സമയത്താണ് ഈ രീതി ഏറ്റവും അനുയോജ്യം. 1 ഏക്കറിൽ തളിക്കാനാവശ്യമായ നാനോയൂറിയയുടെ അളവ് 500 മില്ലിലിറ്ററാണ്. 2 മുതൽ 4 മില്ലിലിറ്റർ നാനോയൂറിയ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നെല്ലിന് തളിച്ചു കൊടുക്കാം. നെൽപ്പാടങ്ങളിൽ സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കേണ്ടതാണ്. ഓല ചുരുട്ടികൾക്കെതിരെ ട്രൈക്കോഗ്രാമ കാർഡ് ഏറെ ഫലപ്രദമാണ്. ട്രൈക്കോഗ്രാമയുടെ മുട്ടകൾ അടക്കം ചെയ്ത കാർഡുകളാണ് ലഭിക്കുന്നത്. 1 ഏക്കറിന് 40,000 മുട്ടകൾ ഒരു തവണ വേണ്ടിവരും. ഇപ്രകാരം 4 മുതൽ 6 തവണ ഒരു കൃഷിക്ക് പ്രയോഗിക്കാം. കാർഡുകൾ വാങ്ങി ഉടൻ തന്നെ ചെറുതുണ്ടുകളാക്കി പാടത്ത് പല ഭാഗങ്ങളിലായി ചെടികളിലോ കൊമ്പുകൾ നാട്ടിയോ സ്ഥാപിക്കാം. ആക്രമണം രൂക്ഷമായാൽ കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 400 ഗ്രാം 1 ഏക്കറിന് എന്ന അളവിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് നൽകാം. തണ്ടുതുരപ്പന്റെ പെൺശലഭങ്ങളുടെ ഹോർമോൺ ഉപയോഗിച്ച് അവയുടെ ആൺശലഭങ്ങളെ ആകർഷിച്ച് കെണിയിൽ കൊടുക്കി നശിപ്പിക്കാം. ഇപ്രകാരം തണ്ടുതുരപ്പിനെ ഫിറമോൺ കെണി ഉപയോഗിച്ച് ഒരു പരിധിവരെ നിയന്ത്രിക്കാം. ചിനപ്പ് പൊട്ടുന്നത് മുതൽ അടിക്കണ പരുവം വരെ പോളരോഗത്തിന് സാധ്യതയേറെയാണ്. പോളരോഗം സ്ഥിരമായി കാണുന്ന പാടങ്ങളിൽ പൊട്ടാഷിന്റെ അളവ് നിർദ്ദേശിച്ചതിന്റെ പകുതി കൂടി നൽകാം. കൂടാതെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലും സ്പ്രേ ചെയ്യാവുന്നതാണ്. കുഴൽപ്പുഴുവിന്റെ ആക്രമണമുണ്ടായാൽ പാടത്തുനിന്നും വെള്ളം വാർത്തു കളഞ്ഞ് നിയന്ത്രിക്കാം. നെൽകൃഷി ചെയ്ത പാടങ്ങളിൽ ചിതൽ ശല്യമുണ്ടായാൽ മെറ്റാറൈസിയം എന്ന മിത്രകുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പ്രയോഗിക്കാം. ആക്രമണം രൂക്ഷമായാൽ ഇമിറ്റാക്ലോപ്രിഡ് എന്ന കീടനാശിനി 40 മില്ലിലിറ്റർ 1 ഏക്കർ എന്ന അളവിൽ 150 ലിറ്റർ വെള്ളത്തിൽ കലർത്തി പ്രയോഗിക്കാം. തെങ്ങു കർഷകരാണെങ്കിൽ തെങ്ങിൻ തൈകൾ നടാൻ അനുയോജ്യമായ സമയം, കൂടാതെ വളപ്രയോഗം നടത്താത്ത തെങ്ങുകൾക്ക് വളം നൽകാനും ഉത്തമം. നല്ല പരിചരണം നൽകുന്നതും മഴയെ ആശ്രയിക്കുന്നതുമായ തോട്ടങ്ങളിൽ യൂറിയ, രാജ്ഫോസ്, മ്യൂറിഷ് ഓഫ്

പൊട്ടാഷ് എന്നിവ യഥാക്രമം 250 മുതൽ 300 ഗ്രാം, 350 മുതൽ 600 ഗ്രാം, 400 മുതൽ 650 ഗ്രാം വീതവും ജലസേചനം നടത്തുന്ന തോട്ടങ്ങളിൽ ഇവ യഥാക്രമം 200 മുതൽ 270 ഗ്രാം, 275 മുതൽ 500 ഗ്രാം വീതവും നൽകും. തെങ്ങിന്റെ കൂമ്പുചീയൽ രോഗത്തിനെതിരെ ജാഗ്രത വേണം. നാം പോലെ വലിച്ചാൽ എളുപ്പത്തിൽ ഊരിവരിക, അഴുകിയ മണ്ടയിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വമിക്കുക എന്നിവ രോഗലക്ഷണങ്ങളാണ്. ചീഞ്ഞ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. മുറിപ്പാടിലും അതിനു ചുറ്റും ബോഡോ കുഴമ്പ് പുരട്ടുകയും പ്ലാസ്റ്റിക് കവറുകൊണ്ട് പൊതിഞ്ഞു സൂക്ഷിക്കുകയും ചെയ്യുക. മൊട്ടുസൂചികൊണ്ട് തുളയിട്ട പാക്കുകളിൽ മാംഗോസെപ് എന്ന കുമിൽനാശിനി 2 ഗ്രാം വീതം നിറച്ച് നാമ്പോലയ്ക്ക് തൊട്ടു താഴെയുള്ള 2 മുതൽ 3 ഓലക്കവിളുകളിൽ നൽകാം. മഴക്കാലമായതിനാൽ ഇപ്പോൾ ഇത് ചെയ്യാവുന്നതാണ്. ചെന്നീരൊലിപ്പ് രോഗം ബാധിച്ചാൽ തെങ്ങിൻ തടിയുടെ ചുവടുഭാഗത്തുള്ള വിള്ളലുകളിലൂടെ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള ദ്രാവകം ഒലിച്ചിറങ്ങും. കൂടാതെ പുറമോലകൾ മഞ്ഞളിച്ചു തൂങ്ങും. കേടുവന്ന ഭാഗങ്ങൾ ചെത്തിമാറ്റി മുറിവിൽ ഹെക്സാകോണസോർ അഥവാ കോൺടാഫ് 5 മില്ലിലിറ്റർ 100 മില്ലിലിറ്റർ വെള്ളത്തിൽ യോജിപ്പിച്ച് പുരട്ടി രോഗം നിയന്ത്രിക്കാം. ട്രൈക്കോഡെർമ ചേർത്ത് സമ്പുഷ്ടകര ചാണകം തടത്തിലിട്ടുകൊടുക്കുകയും ആവാം. അതാത് പ്രദേശത്തിന് യോജിച്ച ഇനം തെങ്ങിൻ തൈകൾ വേണം നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. അംഗീകൃത നഴ്സറികളിൽ നിന്ന് ഗുണമേന്മയുള്ള തൈകൾ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മണൽപ്രദേശത്തെടുക്കേണ്ട കുഴിയുടെ വലിപ്പം 75 സെന്റിമീറ്റർ × 75 സെന്റിമീറ്റർ ആണ്. വെട്ടുകല്ലു പ്രദേശങ്ങളിൽ 1.2 സെന്റിമീറ്റർ × 1.2, മറ്റ് സ്ഥലങ്ങളിൽ 1:1:1 എന്നിങ്ങനെ. കുഴിയുടെ മുക്കാൽ ഭാഗം മേൽമണ്ണ്, ഉണക്കച്ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവ ചേർന്ന മിശ്രിതം നിറച്ച ശേഷം പിള്ളക്കുഴിയെടുത്ത് തൈകൾ നടാം. തെങ്ങിന് കൊമ്പൻചെല്ലിയുടെ ആക്രമണം തടയുന്നതിന് ക്ലോറാൻട്രാനിലിപ്രോൾ പ്ലാസ്റ്റിക് കവറുകളിലാക്കി മൊട്ടുസൂചി കൊണ്ട് ചെറിയ ഓട്ടയിട്ട് ഒരു തെങ്ങിന് 2 എണ്ണം എന്ന തോതിൽ കൂമ്പിനു ചുറ്റും വയ്ക്കാം. കൂടാതെ ഫിറമോൺ കെണികൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ സ്ഥാപിക്കാം. മഴക്കാലത്തുള്ള കൃഷിപരിചരണം വിളവ് ലഭിക്കാൻ മുഖ്യമായ കാര്യമാണ്. വാഴയുടെ കാര്യത്തിലും ശ്രദ്ധിക്കാനായി ഏറെ കാര്യങ്ങളുണ്ട്. നട്ട വാഴകൾക്ക് വളം നൽകുവാനും വാഴക്കന്നുകൾ നടാനും വളരെ അനുയോജ്യമായ സമയം 50 × 50 × 50 സെന്റിമീറ്റർ എന്ന അളവിൽ കുഴിയെടുക്കണം. കാലിവളം, കമ്പോസ്റ്റ്, പച്ചിലവളം എന്നിവ 10 കിലോ പ്രകാരം കുഴിയൊന്നിന് നൽകാം. കൂടാതെ 0.5 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്കും 1/5 ഭാഗം വേപ്പിൻ പിണ്ണാക്കും കന്ന് നടുമ്പോൾ തന്നെ കൊടുക്കണം. വാഴകൾ നട്ട് ഓരോ മാസം തോറും യൂറിയ, രാജ്ഫോസ്, മ്യൂറേഷ് ഓഫ് പൊട്ടാഷ് എന്നിവ കൃത്യമായ അളവിൽ നൽകേണ്ടതാണ്. മഴക്കാലത്ത് വയലുകളിൽ നട്ട വാഴയിലാണ് കടച്ചിയൽ രോഗം കൂടുതലായി കാണുന്നത്. വാഴയിലകൾ മഞ്ഞളിച്ച് ഒടിഞ്ഞു തൂങ്ങുന്നു. വാഴയുടെ മാണവും കന്നുകളും അഴുകിത്തുടങ്ങും. അവസാനം വാഴത്തട മണ്ണിന് തൊട്ടുമുകളിൽ വെച്ച് ഒടിഞ്ഞു വീഴും. നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിലൊഴിക്കുക. ഇങ്ങനെയെല്ലാം രോഗത്തെ പ്രതിരോധിക്കാം. രോഗബാധയുള്ള വാഴയ്ക്ക് ബ്ലീച്ചിംഗ് പൗഡർ കിഴികെട്ടി ഇട്ടുകൊടുക്കണം. ആക്രമണം രൂക്ഷമെങ്കിൽ കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിലൊഴിച്ചു കൊടുക്കാം. സിഗാറ്റോക്ക രോഗം ബാധിച്ച വാഴകൾക്ക് കൊൻടാഫ് അല്ലെങ്കിൽ ടിൽറ്റ് എന്നിവ 1 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പശ ചേർത്ത് തളിക്കണം.

പൊതുവെ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് നടുന്ന പച്ചക്കറികളാണ് ഓണത്തിനായി സമൃദ്ധമായി ഉപയോഗിക്കുന്നത്. കൃത്യമായ പരിചരണം നൽകിയാൽ മികച്ച വിളവെടുപ്പ് ഉറപ്പാക്കാം. പച്ചക്കറി കൃഷിക്കായി നല്ലവണ്ണം സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാർച്ചയുള്ളതുമായ സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ. കുമ്മായമിട്ട് പാകപ്പെടുത്തിയ തടങ്ങളിൽ വേണം പച്ചക്കറി വിത്തോ തൈകളോ നടാൻ. മണ്ണിൽ ജൈവാംശം നിലനിർത്തണം. ട്രൈക്കോടെർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകം ചേർക്കുക. വേപ്പിൻ പിണ്ണാക്ക്, കമ്പോസ്റ്റ് എന്നിവ തടങ്ങളിൽ ചേർക്കുക. ഇത് പ്രധാനമാണ്. എന്തായാലും ഓണക്കാലമാണ് വരാൻ പോകുന്നത്. ഒരു ബന്ദിപ്പൂ വേലി കൂടിയായാൽ 2-in-1 മെച്ചം ലഭിക്കും. കീടനിയന്ത്രണവും ഒപ്പം പൂക്കളും ഒരുക്കാം. നടാൻ ഗുണമേന്മയുള്ള വിത്ത് അല്ലെങ്കിൽ തൈകൾ വേണം തിരഞ്ഞെടുക്കാൻ. പാവൽ, പടവലം, പയർ, വെള്ളരി തുടങ്ങിയവ വള്ളി വീശി തുടങ്ങുമ്പോഴേക്കും മേൽവളം നൽകാം. തക്കാളി വർഗ്ഗങ്ങൾക്ക് ഇളക്കി നട്ട് ഒരു മാസം കഴിഞ്ഞ് മേൽവള ശുപാർശയുടെ പകുതിയും അടുത്ത ഒരു മാസത്തിന് ശേഷം ബാക്കിയും നൽകാം. ചീരയ്ക്ക് പല തവണകളായി യൂറിയ നൽകാവുന്നതാണ്. വെണ്ട വിത്ത് പാകി ഒരു മാസത്തിന് ശേഷമാണ് മേൽവളം നൽകേണ്ടത്. ജൈവകൃഷി രീതികൾ അവലംബിക്കുന്ന തോട്ടങ്ങളിൽ പച്ചച്ചാണകം, കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇവ ഓരോ കിലോഗ്രാം വീതം 10 ലിറ്റർ വെള്ളത്തിൽ 5 ദിവസം പുളിപ്പിച്ച ശേഷം ഇരട്ടി നേർപ്പിച്ച് 1 ലിറ്റർ വീതം ആഴ്ചയിലൊരിക്കൽ തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കാം. കൃഷി ഏതായാലും കീടനിയന്ത്രണം പ്രധാനമാണ്. പുഴു, ഈച്ച, വണ്ട്, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ ഇവയുടെയെല്ലാം ആക്രമണം പച്ചക്കറിയിൽ സാധാരണമാണ്. വേപ്പതിഷ്ഠിത കീടനാശിനികൾ വളരെ ഫലപ്രദമായി പ്രയോഗിക്കാം. വെള്ളരി വർഗത്തിൽ കാണുന്ന കായ്ച്ചകളെ ഫിറമോൺ ട്രാപ്പുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. കൃഷിയിടത്തിൽ യെല്ലോ സ്റ്റിക്കി ട്രാപ്പ്, നീലക്കെണികൾ എന്നിവ സ്ഥാപിക്കുന്നത് കീടനിയന്ത്രണത്തിന് വളരെ ഫലപ്രദമാണ്. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണം രൂക്ഷമായാൽ കോൺഫിറ്റോർ 3 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി

തളിക്കാം. മുളക്, വഴുതന, വെണ്ട, തക്കാളി എന്നിവയിലെ മണ്ടരി ആക്രമണത്തിനെതിരെ ഒബറോൺ 0.8 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചു കൊടുക്കണം. തണ്ടുതുരപ്പിന്റെ ആക്രമണം രൂക്ഷമായാൽ ഫ്ലൂബെൻഡയമൈറ്റ് 480 SG 1 മില്ലിലിറ്റർ 10 ലിറ്റർ വെള്ളത്തിൽ യോജിപ്പിച്ച് തളിച്ച് നിയന്ത്രിക്കാം. കൂടാതെ ജൈവ കീടനാശിനിയായ സ്യൂഡോമോണാസ്, ബ്യുവേറിയ ബാസിയാന എന്നിവ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി പ്രയോഗിക്കാം. ചീരയ്ക്ക് മഴക്കാലത്ത് ഇലപ്പുള്ളി രോഗം കൂടുതലായി കണ്ടുവരും. പച്ചച്ചീരയും ചുവപ്പുചീരയും ഇടകലർത്തി നടുക. സ്യൂഡോമോണാസ് തളിച്ചു കൊടുക്കാം. 4 ഗ്രാം മഞ്ഞൾപ്പൊടിയും 1 ഗ്രാം അലക്കുകാരവും അല്പം കായവും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇവ ഇലപ്പുള്ളി രോഗത്തെ ഫലപ്രദമായി നിയന്ത്രിക്കും. കറുത്ത പൊന്ന എന്നറിയപ്പെടുന്ന കുരുമുളക് വള്ളികൾ നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം. കഴിവതും വേരുപിടിപ്പിച്ച വള്ളികൾ തന്നെ നടണം. നല്ല നീർവാർച്ചയുള്ള സ്ഥലങ്ങൾ വേണം നടാനായി തിരഞ്ഞെടുക്കാൻ. യാതൊരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. 50x50x50 cm വലിപ്പമുള്ള കുഴികൾ തയ്യാറാക്കി കുമ്മായം ചേർത്ത് മണ്ണ് പരുവപ്പെടുത്തണം. ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക് ഇവ നടുന്നതിനു മുൻപായി ചേർത്ത് കൊടുക്കണം. താങ്ങുകാലിൽ നിന്നും 35 മുതൽ 45 cm ദൂരത്തിലാകണം കുഴിയെടുക്കേണ്ടത്. ഒരു കുഴിയിൽ ആരോഗ്യമുള്ള 1-2 വള്ളികൾ നടുന്നതാണ് ഉത്തമം. നിലവിലുള്ള ചെടി 1 ന് 108 ഗ്രാം യൂറിയ, 108 ഗ്രാം രാജ്ഫോസ്, 255 ഗ്രാം പൊട്ടാഷ് എന്ന അളവിൽ നൽകണം. ഇത് വർഷത്തിൽ 2 തവണകളായി നൽകുക. ജൂൺ ജൂലൈ മാസത്തിലും ഒക്ടോബർ നവംബർ മാസത്തിലും നൽകുന്നതാണ് കൂടുതൽ ഉത്തമം. പൊള്ളുവണ്ടിനെതിരെ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം തളിക്കാം. പൊള്ളുരോഗത്തിനെതിരെ കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലോ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് 2% എന്ന തോതിലോ തളിക്കണം. തണൽ ക്രമീകരണവും നടത്തേണ്ടതാണ്. ദ്രുതവാട്ടം നിയന്ത്രിക്കുന്നതിനായി ബോർഡോ മിശ്രിതം 1% തളിച്ചു കൊടുക്കണം. രോഗബാധ രൂക്ഷമായാൽ ബോർഡോ മിശ്രിതം 1% അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2% എന്നിവ വള്ളികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി, മഞ്ഞൾ എന്നിവ നടീൽ കഴിഞ്ഞ് ഏകദേശം 45 മുതൽ 60 ദിവസം വരെ ആയാൽ കളിയെടുപ്പ്, വളപ്രയോഗം, ചാലുകളിൽ നീർവാർച്ച എന്നിവ ഉറപ്പാക്കണം. ചുവട്ടിൽ മണ്ണുയർത്തുക, പുതയിടിയൽ മുതലായവ കൂടി ചെയ്യണം. നട്ട് 60 ദിവസത്തിന് ശേഷം സെന്റ് 1 ന് 325 ഗ്രാം യൂറിയ നൽകാം. മൂടുചീയൽ രോഗത്തിനെ പ്രതിരോധിക്കുവാനായി ട്രൈക്കോഡെർമ, ബോർഡോ മിശ്രിതം എന്നിവ 1% തടങ്ങളിൽ നൽകേണ്ടതാണ്. ഗ്രാമ്പൂ, ജാതി എന്നിവയുടെ തോട്ടങ്ങളിൽ കളനിയന്ത്രണം, നീർവാർച്ച ഉറപ്പാക്കണം. വളപ്രയോഗം നടത്തണം. കുമിൾ രോഗങ്ങൾക്കെതിരായി ബോർഡോ മിശ്രിതം 1% തളിച്ചുകൊടുത്താൽ മതിയാകും. ജാതിയിലെ ശൽക്കകീടങ്ങളെ നിയന്ത്രിക്കാൻ ഡയമെത്തോയേറ്റ് 1 മുതൽ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കണം. പലരും ഒട്ടുമാവുകൾ ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഇവയുടെ ഒട്ടിച്ച ഭാഗത്തിന് താഴെ മുളച്ചു നിൽക്കുന്ന ചിനപ്പുകൾ ശ്രദ്ധയോടെ നീക്കം ചെയ്യുക. മാവുകളുടെ ചില്ലയുണക്കം ബാധിച്ച കൊമ്പുകൾ കേടുവന്ന ഭാഗത്തിന് താഴെ വെച്ച് മുറിച്ചുമാറ്റി മുറിപ്പാടിൽ ബോർഡോ മിശ്രിതം പുരട്ടിയതിനു ശേഷം മഴക്കാലമായതിനാൽ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് മൂടിവെക്കുക. വളപ്രയോഗം തുടരാം. മരച്ചീനികളാണെങ്കിൽ കളകൾ നീക്കം ചെയ്ത് ജൈവവളം ചേർത്ത് ചുവട്ടിൽ മണ്ണടുപ്പിക്കാം. ചേന, ചേമ്പ്, കാച്ചിൽ, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ് തുടങ്ങിയ വിളകൾക്ക് വളപ്രയോഗം നടത്താം. കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേപ്പെണ്ണ 5 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിച്ചു കൊടുക്കണം. കൂൺ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. പുതുതായി കൃഷിയിലേക്ക് ചുവടുവെക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് കൃഷി ആരംഭിക്കാവുന്നതാണ്. മികച്ച ഉൽപ്പാദനം ലഭിക്കുന്നതിനാൽ സംസ്കരിച്ച വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ കൂടി ആരംഭിച്ചാൽ കൃഷി വിജയകരമായി മുന്നോട്ടു കൊണ്ടുപോകാം. ഓണക്കാലമായതിനാൽ നമ്മുടെ സ്വന്തം പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളം ഒരുക്കിയാൽ ഭംഗി കൂടും. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കായി കൃത്യമായ കൃഷിപരിപാലന മുറകൾ അവലംബിച്ചുകൊണ്ട് പൂവുകളും പൂച്ചെടികളും നട്ടുവളർത്താം. നല്ല നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ചെണ്ടുമല്ലി, വാടാമുല്ല, കോഴിവാലൻ എന്നിവ നന്നായി വളരും. 1 അടി വീതിയും 1 അടി താഴ്ചയുമുള്ള ചാലുകൾ എടുക്കണം. സെന്റ് 1 ന് 2 മുതൽ 3 കിലോഗ്രാം കുമ്മായം ചേർത്ത് കൊടുക്കണം. പാകപ്പെടുത്തിയ മണ്ണിൽ സമ്പുഷ്ടീകരിച്ച ചാണകം 1 സെന്റിന് 100 കിലോഗ്രാം ചേർക്കണം. നഴ്സറികളിൽ നിന്ന് ഗുണമേന്മയുള്ള തൈകൾ നടാൻ തിരഞ്ഞെടുക്കുക. ഓറഞ്ച്, മഞ്ഞ, വെള്ള നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിത്തൈകൾ ലഭ്യമാണ്. ഡബിൾ ഓറഞ്ച്, പൂസനരങ്കി, ഗൈന്ത, അർക്കാഗ്തി, റോയൽ ഓറഞ്ച് എന്നിവ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ തരുന്ന മികച്ച ഇനങ്ങളാണ്. പൂസാ ബസന്തി, ഗൈന്ത, അർക്ക ബംഗാറ, ഡബിൾ യെല്ലോ എന്നിവ മഞ്ഞ നിറമുള്ള പൂക്കൾ തരുന്നു.

0: ഫ്രഞ്ച് വാനില ഹൈബ്രിഡ്, F2 എന്നിവ മനോഹരമായ വെള്ളപ്പൂക്കൾ നൽകുന്ന ചെണ്ടുമല്ലി ഇനങ്ങളാണ്. ചാലിൽ 1.5 അടി അകലത്തിൽ തൈകൾ നടാം. സെന്റൊന്നിന് 200 മുതൽ 250 വരെ തൈകൾ നടാം. ഒരു സെന്റിൽ ഫാക്ടംഫോസ് 102 കിലോഗ്രാം, യൂറിയ 400 ഗ്രാം, പൊട്ടാഷ് 200 ഗ്രാം എന്നിങ്ങനെ അടിവളമായി കൊടുക്കണം. നട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം തലപ്പ് 1 സെന്റിമീറ്റർ നീളത്തിൽ നുള്ളിക്കളയുക. നട്ട് 1 മാസത്തിനു ശേഷം യൂറിയ 1 കിലോഗ്രാം, പൊട്ടാഷ് 200 ഗ്രാം എന്നിങ്ങനെ 1 സെന്റിന് കൊടുക്കാം. ഇതേസമയം തന്നെ ചെടികളുടെ ചുവട്ടിലേക്ക് മണ്ണടുപ്പിച്ച് നൽകാം. പൂക്കാൻ തുടങ്ങുമ്പോൾ സമീപത്ത് കുറ്റി നാട്ടി നിർത്തണം. പൂമുട്ടുകൾ തിന്നുന്ന പുഴുക്കളുണ്ടെങ്കിൽ 20 ഗ്രാം ബ്യുവേറിയ ബാസിയാന എന്ന മിത്രക്കുമിൾ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി സോപ്പുലായനി കൂടി ചേർത്ത് തളിച്ചു കൊടുക്കണം. പുഴുശല്യം കൂടുതലാണെങ്കിൽ കൊറോജൻ എന്ന കീടനാശിനി 1 മില്ലിലിറ്റർ 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ പശയും ചേർത്ത് തളിച്ച് നൽകാം. ആവശ്യാനുസരണം ജലസേചനം ഉറപ്പാക്കണം. തലപ്പ് നുള്ളിയതിനു ശേഷം ഇടയ്ക്ക് 19:19:19:4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ചെടികൾ നട്ട് 2.5 മാസം വരെ പൂക്കൾ ലഭിക്കും. ചെണ്ടുമല്ലിയോടൊപ്പം വാടാമല്ലിയും കോഴിവാലനും നടാം. മഴക്കാലത്ത് കൃഷിയിടങ്ങളിൽ രോഗകീടബാധ താരതമ്യേന കൂടുതലായിരിക്കും. അതിനാൽ കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുക, നീർവാർച്ച സുഗമമാക്കണം, കളനിയന്ത്രണം നടത്തണം. കൃഷിയിടങ്ങളിൽ നിന്ന് ചപ്പുചവറുകൾ നീക്കം ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കണം. ഒച്ചിന ശല്യവും രൂക്ഷമായി വന്നേക്കാം. ഉപ്പുവിതറിയോ തുരിശിലായനി തളിച്ചോ രാത്രി സമയത്ത് ഈർപ്പമുള്ള ചണച്ചാക്കിൽ ക്യാബേജ് കഷണങ്ങളിട്ട് കെണിയൊരുക്കിയോ ഒച്ചിനെ നശിപ്പിക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4 വാർഷിക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. കൊളോണിയൽ മനോഭാവത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള സുപ്രധാന സംരംഭങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞതായി ശ്രീമതി മുർമു പറഞ്ഞു.

0: एक खुशी की बात है कि पिछले वर्ष ऐसे अनेक कार्य किए गए हैं जिनमें भारतीयता की भावना का विस्तार हुआ और हमने औपनिवेशिक मानसिकता के अवशोष को खत्म करने की ओर ठोस कदम उठाए हैं। विकास और जनसेवा की ये यात्रा निरंतर आगे बढ़ेगी तथा हम सब नए संकल्प और उत्साह के साथ अपने लक्ष्यों की ओर अग्रसर रहें।
1: രാഷ്ട്രപതി പദവിയിൽ ശ്രീമതി ദ്രൗപദി മുർമു 4 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി പ്രത്യേക പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഈ പദവി ഒരു ബഹുമതിയല്ല, വലിയ ഉത്തരവാദിത്തമായാണ് കാണുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകൾ സ്വയം പര്യാപ്തരാകണമെന്നും ഗോത്രവർഗ വിഭാഗങ്ങൾ മുഖ്യധാരയുടെ ഭാഗമാകണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. പൊതുപരീക്ഷ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിൽ ഉണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വെളിവാകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ ദോഷമായി ബാധിക്കുന്ന ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലെന്ന പ്രധാനമന്ത്രിയുടെ ദൃഢനിശ്ചയം ബില്ലിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം ചർച്ചയിൽ വ്യക്തമാക്കി.
2: In 2024, this bill was brought in to reassure the students that their future is safe. So we learned from the experience of the 2024 Act and the subsequent sequence of events, like any responsible government should do. And therefore, this amendment is being brought in to make the law more stringent, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
1: പുതിയ ബിൽ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് കോൺഗ്രസിലെ ഗൌരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നിർത്തിവച്ച സഭ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ വികസന ഭേദഗതി ബിൽ 2026 അവതരിപ്പിച്ചു. ഈ സമയം വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉന്നയിച്ച് പ്രതിപക്ഷം ബഹളമുയർത്തി. തുടർന്ന് ഉപാധ്യക്ഷൻ ഹരിവംശ് സഭാ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. വി ബി ജി റാംജി പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ വകയിരുത്തിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഏതെങ്കിലും ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി ബജറ്റിൽ അനുവദിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ വ്യക്തമാക്കി. 10-ന്റെയും 20-ന്റെയും പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറക്കുന്നത്. പ്ലാസ്റ്റിക് കറൻസിക്കൊപ്പം കടലാസ് നോട്ടുകളും ലഭ്യമാകുമെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയെ അറിയിച്ചു. നീറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കാനും കോടതി ആവശ്യപ്പെട്ടു. പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെ വിദ്യാർത്ഥികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റെന്ന പരാതികളിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ആരോപണങ്ങളിൽ ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, കേരളം, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരിൽ നിന്നും കോടതി മറുപടി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൂഴ്ത്തിവയ്പ് തടയുക, ന്യായവിലയും പഞ്ചസാര ലഭ്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വ്യാപാരികളും കൈവശമുള്ള പഞ്ചസാരയുടെ സ്റ്റോക്ക് വിവരങ്ങൾ ഭക്ഷ്യ

വിതരണ വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അസമിലെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. അസം സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാതാ നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9 തമിഴ്നാട് സർക്കാർ ഇതു സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഒഡേസ തുറമുഖത്ത് വച്ച് MV AGN രാഗ്നാർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യമന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റു 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന ജമ്മുകശ്മീർ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: इस मसले पर भारत का पक्ष साफ और निरंतर रहा है. जम्मू कश्मीर लद्दाख जो कि केंद्र शासित प्रदेश हैं, उनका पूरा भूभाग भारत का अभिन्न और अविच्छेद्य अंग है. वहां चल रहे लीपा पोती वाले इलेक्शन, पाकिस्तान द्वारा जम्मू कश्मीर का अपने अवैध कब्जा और वहां के लोगों का मानव अधिकार का हनन कुछ छिपाने का प्रयास है.
0: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 ഓട്ടത്തിൽ വിശാൽ ടി കെ സെമിയിൽ കടന്നു. ബോക്സിംഗ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് 5 ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്താണ്. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനം ഉത്തംവസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കല മെഡൽ നേടി. ചൈനയുടെ 1-2 ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30. തിരികെ ജീവിതത്തിലേക്ക്.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. മനസ്സിലെ സന്തോഷവും ആഹ്ലാദവും ഉറക്കെ പ്രകടിപ്പിക്കുന്ന രീതിയാണ് പൊട്ടിച്ചിരി. ഇത് മനസ്സിന് ഉന്മേഷവും ശരീരത്തിന് ആരോഗ്യവും നൽകുന്നു. മാത്രവുമല്ല, മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കാനും ടെൻഷൻ കുറയ്ക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നു. കൂടാതെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ഒരു ചിരിയിലൂടെ നമുക്ക് സാധിക്കും. 10-15 മിനിറ്റ് പൊട്ടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കലോറി എരിച്ചു കളയാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് പൊട്ടിച്ചിരിച്ചാലോ? പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിൽ ഇന്ന് 2008 പുറത്തിറങ്ങിയ മലബാർ വെഡ്ഡിംഗ് എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
3: ഒന്ന് തൊള്ള തുറന്ന് പറയടാ.
4: അതെ, എനിക്ക്
3: കുഴപ്പമൊന്നും കൂടെ നിന്നാ മാത്രം മതി. ഉറക്ക വായിക്കാൻ അറിയില്ലേ? ഞാൻ വായിച്ചു തരാം. മാന്യരെ, സ്ഥലത്തെ പ്രധാന വായി നോക്കിയും രാത്രി സഞ്ചാരിയുമായ ഇരട്ടപ്ലാക്കൽ അബൂബക്കർ എന്ന മൂങ്ങ ഔക്കർ ജീവിതത്തിന്റെ ഈ വൈകിയ വേളയിൽ വിവാഹിതരാവുകയാണ്. ഇനി ഈ നാട്ടിലെ സ്ത്രീജനങ്ങൾക്ക് സ്വസ്ഥമായി നടക്കാം എന്ന് പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു പണിയും എടുക്കാത്ത മൂങ്ങ ഇനി മേലനങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ ഒരു കുഴപ്പം.
5: അതെന്താ?
3: നാട്ടിലെ കുണ്ടന്മാർ ഇനി കഷ്ടത്തിലാകും.
5: നിക്കാഹിന്റെ സമയായി, അബുനെ കാണുന്നില്ലല്ലോ.
6: ഏതോ ഒരു പെണ്ണിനെയും കൊണ്ട് പൂക്കട്ട സതീശൻ ജീമ്പും ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ
5: ഇങ്ങോട്ട് വരും. ഏതാ പെണ്ണ്?
6: നമ്മുടെ റഡാറിലൊന്നും പെടാത്തതാ.
5: പഞ്ചായത്ത് ഒന്നും പറഞ്ഞു.
7: പഞ്ചായത്ത് ആക്കണെങ്കിലേ 10 ഫുൾ ബോട്ടിൽ ഒന്നും കുറയില്ലെന്ന സതീശൻ പറയണത്.
5: ഇങ്ങോട്ട് വന്നാൽ ആകെ അല്പം ചേച്ചി ആവുമല്ലോ പറഞ്ഞോനെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, ജംഗ്ഷൻ നിങ്ങോട്ട് വരാതെ ഒരു 10 മിനിറ്റ് അവിടെ തന്നെ പിടിച്ചെടുത്തോ. ഞാൻ ഇപ്പൊ വരാം.
7: ശരി,
5: പത്ത് ഫുൾ ബോട്ടിൽ പണ്ടാ പഠിക്കട്ടെ. അതോ ആടാ, എന്റെ കല്യാണം തരുമല്ലോ.
3: 17, 14, 15, 16, 17, 18 ഫുൾ ബോട്ടിലിനൊക്കെ ഇപ്പൊ എന്താ വില? ഇങ്ങ് വാ, ഇത് പിടിച്ചോ.
4: ഇനി വിളിക്കണേ
3: പൊക്കോ.
5: എടാ പൂക്കെട്ട് വെച്ച അതി ഇന്നോട് വേണ്ടില്ലായിരുന്നു കേട്ടോ.
3: ഇനി കിടക്കുന്നല്ലേ ഉള്ള ഊക്ക. ഒരു കുടുക്കാ പൊന്നുണ്ടല്ലോ.
2: രാജേഷ് ഫൈസൽ ജോഡിയുടെ സംവിധാനത്തിൽ രമേഷ് മാധവൻ രചന നിർവഹിച്ച് 2008 പുറത്തിറങ്ങിയ ഒരു മലയാളം കോമഡി ചലച്ചിത്രമാണ് മലബാർ വെഡ്ഡിംഗ്. ഇന്ദ്രജിത് സുകുമാരനും ഗോപികയുമാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ മലബാറിലെ ചില ഭാഗങ്ങളിൽ പ്രചാരത്തിലുള്ള സ്വറക്കല്യാണം എന്ന ആചാരത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത്. വിവാഹത്തിന് മുൻപ് സുഹൃത്തുക്കൾ വധുവരന്മാരുമായി കള്ളക്കഥകൾ പറഞ്ഞും പ്രായോഗിക തമാശകൾ പറഞ്ഞ് രസിക്കുകയും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്.
8: കല്യാണം ഉറച്ചതു മുതൽ സതീശന് മാനസിക സംഘർഷങ്ങൾ തുടങ്ങി. അത് സ്വന്തം കൂട്ടുകാരെ കുറിച്ചാണ്. പല വഴികൾ ആലോചിച്ചു. വിട്ടുനിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലായതോടെ പഞ്ചായത്താകാൻ തീരുമാനിച്ചു.

0: ഒരെണ്ണം സമയത്തിനെത്തിയില്ല.
1: കുണ്ടും കുഴിയ
2: നമസ്കാരം.
0: ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് ഒരു ഒറ്റ എണ്ണത്തിനില്ല,
2: അതിന് ഞങ്ങൾക്ക് കുടിയും കുടുപ്പൊക്കെ ഉണ്ടാവുക.
1: എന്തോ നിങ്ങൾ നേരം പുലർച്ചയ്ക്ക് വന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ?
2: എന്നാ പിന്നിട്ട്
1: നമ്മുടെ ഇരുമ്പിനെ കണ്ടില്ലല്ലോ.
0: അല്ല, ഇത് ലോകത്തിൽ എട്ടാമത്തെ അത്ഭുതമാണല്ലോ. സാധാരണ ഒറ്റയ്ക്ക് വാങ്ങിയ മോന്തലാണല്ലോ പതിവ്.
3: ഇത് ടീമിനുള്ള കത്ത്. വരുന്ന 28-ന് കല്യാണമാണ്.
1: 28 നൂലിട്ടല്ലേ.
3: കളി ആക്കല്ലടേ 28-ാം തീയതി. അതെ, അവളുടെ നാട്ടിൽ ഇതുപോലെ സൊറയൊന്നും ഇല്ല.
2: അതിനെന്താ, നമ്മുടെ നാട്ടിലുണ്ടല്ലോ.
3: വല്ലാണ്ട് അലുമ്പാക്കരുത്.
0: അത് ഞങ്ങൾ തീരുമാനിച്ചോളാം.
3: എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. മാനുക്കുട്ടനോട് പ്രത്യേകിച്ച് പറയണം, പിന്നെ ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവണം.
0: ഓ,
3: ഞാൻ
0: അല്ല പിന്നെ എന്റെ മുഹൂർത്തം എപ്പോഴാന്ന് പറഞ്ഞു?
3: മുഹൂർത്തം 11:30.
2: അതൊരു സിനിമാ പേരല്ലേ.
3: തുടങ്ങി എന്നാ ശരി.
0: അല്ല സേവിയറെ, നമുക്ക് ഇപ്പോഴും ഒരു 100 രൂപ എടുത്ത നാടക നടിയാ കിട്ടോ?
3: എന്റെ കട്ടപ്പോക.
0: അതെ, കലിൽ തമാശ ഒക്കെ നിർത്തിയിട്ട് കാര്യത്തിലേക്ക് അടക്കാം. എല്ലാവരും ഉത്സാഹിക്കുന്ന പിടി ഓപ്പൺ ചെയ്തോ. സോഡ ഇല്ലട്ടോ, വെള്ളാണ്. വരുന്ന 28-നല്ലോ എന്റെ കല്യാണം.
2: അതെ,
0: ഇന്നിപ്പോ 16 ആയിട്ടുള്ളൂ. ഒരു 10 ദിവസം മുമ്പെങ്കിലും നമ്മൾ അവിടെ വേണ്ടതല്ലേ?
2: പിന്നെ
0: ബാക്കി 2 ദിവസം എന്ത് ചെയ്യുന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
1: അതിന് എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരൂക്ക.
2: നിങ്ങൾ കുടിക്കുന്നു.
4: നമ്മുടെ പുതിയ താമസക്കാരല്ലേ?
0: ഏത് താമസം?
4: സ്റ്റോറിന്റെ അവിടുത്തെ ആ രണ്ട് പെൺകുട്ടികളുടെ വീടില്ലേ, അവിടുത്തെ തന്നെ മരിച്ചു.
0: ഈ 2 ദിവസം എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുന്നു. അത് മുതലായി ഇത് അടിച്ച് തിരിഞ്ഞു പോവാ. എടുത്തോ
4: സോഡ ഒഴിച്ചില്ല.
0: ആരും ലേഡീസിനൊന്നും പിടിച്ചോ.
2: വീട് കണ്ടുപിടിക്കാൻ വിഷമിച്ചോ?
0: ഇല്ല, അതിനുശേഷം ശരിക്കും വിഷമിച്ചു. മരിച്ചതുവരെ നേരെ അങ്ങനെ പറയണ്ടേ?
4: വിവരം പറഞ്ഞപ്പോ തന്നെ ആചിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. എവിടെ നിന്നല്ല കുറച്ച് ആൾക്കാർ ഒന്നും ഞങ്ങൾ നല്ല ചാമ്പയാണ്.
2: മാനക്കൂട്ടൻ ഉണ്ടായിരുന്നില്ലേ കൂടെ?
4: ഉണ്ടായിരുന്നില്ല.
2: ആ, അപ്പൊ ഇതൊക്കെ പറ്റും. ചേട്ടാ,
5: ഓ,
2: ഈ മരിച്ചുപോയ കാനംകോട്ട് ഗോപാലന്റെ മകൻ മാനക്കൂട്ടൻ അറിയും?
5: ഓ, നന്നായി അറിയും. അവന്റെ വീടാ കാണുന്നത്.
2: ചുറ്റുപാടൊക്കെ എങ്ങനെ?
5: ആ, എന്താ കാര്യം?
2: പ്രശ്നമൊന്നുമില്ല, ഒരു കല്യാണക്കാരിയാ. ആളെങ്ങനെയുണ്ട്?
5: അവനെ പറ്റി എനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട.
6: എന്നാലും ഉള്ളത് പറഞ്ഞൂടെ, ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ.
5: അവിടെ എന്താ വേണ്ടേ?
2: ഒരു പാക്കറ്റ് ബ്രെഡ്.
5: ഓ, മഹാ അണ്ടിക്കഞ്ഞിയാണ്. അവനില്ലാത്ത പരിപാടിയില്ല. പുലകുളി 41, പള്ളകാണൽ നിശ്ചയം, കല്യാണം എവിടെയായാലും വെണ്ണീറും വാരിയിട്ടേ വരത്തുള്ളൂ. കല്യാണപ്പോരയിലൊക്കെ ഓനും കൂട്ടരും കാട്ടിക്കൂട്ടണ കളി.
2: ഞങ്ങളുടെ കുട്ടി രക്ഷപ്പെട്ടു, ആളിപ്പോ എവിടെയുണ്ട്?
5: ഇന്നാ സതീശന്റെ കല്യാണ, ഓൻ അവിടെ ഉണ്ടാവും.
2: എന്നാ പിന്നെ ഇവിടെ
0: എന്താ? അവന് വരെ പൈസ കൊടുക്കൂല.
2: സതീഷ, നീ ഇവരുടെ കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞു.
3: ആ പറഞ്ഞു.
2: എന്തേ?
1: എന്റെ ഭാര്യ വീട്ടുകാരുടെ മുമ്പിലിട്ട് ഇയാൾ എന്നെ നാറ്റിച്ചതും പോരാ, ഇനി ഞാൻ അറിയതിന് കാശും കൂടെ വേണോ?
2: ഓഹോ, മറ്റുള്ളവരുടെ കല്യാണങ്ങളിലൊക്കെ പോയി നീയും കുറെ അലമ്പൊക്കെ കാട്ടിയതല്ലേ. പിന്നെ സ്വന്തം കാര്യം വന്നപ്പോ എന്തിനാ ഒരു മുടന്തൻ ന്യായം?
0: നമ്മളെ കല്യാണത്തിന് പന്നി കാട്ടിക്കൂടൊന്ന് ഓർമ്മല്ലപ്പോ.
3: അതൊക്കെ ഓരോരുത്തരും മൂപ്പിച്ചിട്ടല്ലേ.
0: തന്റെ കെട്ടോളം എന്താ നാളെ വരുമല്ലോ, നമ്മളെന്താ ചെയ്യാൻ പോണോ?
2: എന്താടോ,
7: ഞങ്ങൾക്ക് പോണം, നിങ്ങളെന്താ കളിയാക്ക?
2: നിങ്ങളത് പ്രശ്നമാക്കണ്ട, നിങ്ങളുടെ കാശല്ലേ, അത് ഇവൻ തരും.
8: എടാ, നീ ആ കാശും കൊടുത്തരെ, നിനക്ക് വേണ്ടിയല്ലേ അവർ ഇത്രയും നേരം മെനക്കെട്ടത്.
1: അതെ, അമ്മ അമ്മയുടെ കാര്യം നോക്കിയാ മതി, ഇതിലിടപെടണ്ട. പോയി.
2: സതീഷ, ഒരു ചാൻസ് കൂടി തരാം, നീ ഞങ്ങളെ പിരിച്ചു വിടുന്നോ ഇല്ലയോ?
1: നിങ്ങൾ എന്താന്ന് വെച്ചാ ആയിക്കോ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ബാൻഡ് മേളൊക്കെ ബുക്ക് ചെയ്തത്.
2: ഓഹോ, എന്നാ കാണാം.
1: കാണാം.
3: എന്താ
2: ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയാം.
9: സുരാജ് വെഞ്ഞാറമൂട്, ജനാർദ്ദനൻ, ടി പി മാധവൻ, മാമുക്കോയ, മണിയൻ പിള്ള രാജു, എം ആർ ഗോപകുമാർ, മച്ചാൻ വർഗീസ്, ബിജുക്കുട്ടൻ, അറ്റ്ലസ് രാമചന്ദ്രൻ, സന്തോഷ് ജോഗി, മഹേഷ്, അനൂപ് ചന്ദ്രൻ, ടി എൻ ഗോപകുമാർ, സീനത്ത്, മംഗാ മഹേഷ്, അംബിക മോഹൻ, ലക്ഷ്മിപ്രിയ, ഗീതാ സലാം എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.
0: ഒരൊറ്റ എണ്ണം പോയിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യ? മുങ്ങിയാലോ?
2: അതൊന്നും വേണ്ട ഉക്ക. സമയം ഇപ്പൊ എത്ര ആയെന്നറിയോ?
7: അതെ, സമയം കുറെയായി ഞങ്ങളിങ്ങനെ ഇരുത്തിട്ട്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം.
2: തീരുമാനമാക്കാം, അതിനുള്ള സമയമായി. കാശൊക്കെ വേണ്ടവർ എന്റെ കൂടെ വന്നോ, ബാക്കി സാധനം എടുത്തു.
3: ഷൈമ, ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തേ? എന്നോടുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ? ആ മാനുക്കുട്ടനാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ. അവൻ ഈ മുറ്റം ചവിട്ടിയാൽ അവന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും.
10: ഷൈമ, ആ പാലെങ്കിലും ഒന്നെടുത്ത് തരുമോ?
3: നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ?
10: ഓണ്ടോ.
8: എന്തു പറ്റി?
3: ലേശം പാലിപ്പോയി.

0: പിടിച്ചോ, ഞാൻ ഇപ്പൊ വരാം. കാണിച്ചേരാം.
1: അമ്മേ, അമ്മേ,
2: എന്താടാ?
1: ബാൻഡ് എല്ലാരും ഉണ്ട്. പിന്നെ ആ ബാൻഡ് മേളക്കാർക്കുള്ള കാശും കൊടുത്തേക്ക്.
2: എന്താ
1: ബാൻഡ് മേളക്കാർക്കുള്ള കാശ് കൊടുത്തേക്കാൻ?

0: അമ്മ അടിച്ചു. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കവിള് കൂടി കാട്ടിക്കൊടുത്തേനെ, പക്ഷെ ഇനി കൊടുക്കില്ല. ഇതേ
1: നിനക്കുള്ളതാ.
0: എണ്ണി എടുത്തോ. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഓക്കെ പുലികളെ, ഗുഡ് നൈറ്റ്.
2: അല്ല സതീഷ, നമ്മള് സാധാരണ കല്യാണങ്ങൾക്കൊക്കെ പോയാ എങ്ങനെ പിരിയാറ്?
0: രണ്ടെണ്ണം അടിച്ച് ചോറും കഴിച്ചിട്ട്
2: എന്നാ ചോറ് വരട്ടെ.
0: അമ്മേ,
2: അമ്മയല്ല പിന്നെ അവളെ വിളിക്കേ, അവള് വിളമ്പട്ടെ.
0: അത് പിന്നെ
2: ഞാൻ
0: വിളിക്കാം, ഞാൻ പോവാം.
2: ആ എന്നാ വിളിക്ക്.
0: ഷൈമ, ഇനി രക്ഷയില്ല.
3: അവന്മാരുന്നിന്റെ കൈകൊണ്ട് ചോറ് വിളമ്പിട്ടിട്ട് പോവുള്ളു.
0: അതെ,
2: ചോറ് വെള്ളത്തിലിട്ടു, അതാണ് പ്രശ്നം. അന്ന് ചൂടാക്കിയ പോലെ
0: കറി സാമ്പാർ മാത്രമേ.
4: അയ്യോ, സാമ്പാർ മാത്രം കൂട്ടി എങ്ങനെയാണ് ചോറ്?
0: അതെ,
5: അവളോട് കുറച്ച് സമ്മതം ചേർക്കാൻ പറയാ.
2: ആ കേട്ടല്ലോ,
0: ഇപ്പൊ അരപ്പിച്ചിട്ട്
5: വരാം.
0: നമ്മുടെ കല്യാണത്തിന്റെ കത്ത് ഇതുവരെ കിട്ടിയില്ല. എന്റെ കല്യാണവും മാധ്യരാത്രി ബാൻഡ് മേളം ഒക്കെ ഓർമ്മയുണ്ടല്ലോ. വാടാ കാണാം.
2: നമുക്ക് ഒരുമിച്ച് പോവാം.
0: ഓ
2: അല്ല, ആ സതീശൻ കൊളവാക്കോ?
1: സംശയം എന്നാ, ഞങ്ങളുണ്ടല്ലോ അവന്റെ കൂടെ. ആ
2: ചന്തൂട്ടി ഉണ്ടോ അവിടെ?
6: ആ ഇവിടെ ഉണ്ട്.
2: എന്നാ പിന്നെ വരാം.
6: നീ ആയിരുന്നോ? വാ മോനെ, ഇങ്ങോട്ട് വാടാ.
2: മാമാ, മാമാ, പാവം മാമന് വയ്യാണ്ടായി.
1: എന്നാ പോവാ.
2: മാമാ സുഖമില്ലെങ്കിൽ കിടന്നോളൂ, കല്യാണമാണ്, ക്ഷണിക്കാൻ വന്നതാ. സുഖമുണ്ടെങ്കിൽ കല്യാണത്തിന് അന്ന് മുഹൂർത്തം ആവുമ്പോ പറ്റിയാൽ ഒന്ന് വന്നോളൂ.
7: ഇതാരും ബാനുവോ? എപ്പോ വന്നടാ നീ? ഏതായാലും എന്നെ കൂടാതെ നിങ്ങൾ കല്യാണം ഉറപ്പിച്ചില്ലേ, അതുകൊണ്ട് ഞാനൊരു പത്ത് ദിവസം മുമ്പ് ഇങ്ങോട്ട്
1: വരാം. പത്ത് ദിവസം
7: ഈ വലയിലൂടെ കൂടെ?
1: അല്ല, മാമന്റെ അടുത്തൊക്കെ ആയതുകൊണ്ട്
7: ലേശം കിടന്നു, ഒന്നും മയങ്ങി. അല്ലാതെ ശരീരത്തിന് ക്ഷീണമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വരും, അവിടെ സഹായിക്കാനൊക്കെ ആള് വേണ്ടേ?
2: എന്റെ മുത്തപ്പ രക്ഷിക്കണേ. അല്ല, മാമനും അമ്മയും കൂടെ ഒരുമിച്ച് വന്ന പാവം നമ്മുടെ ടൈഗറിനെ ആരും നോക്കും. ഇളയമ്മേ, പാപ്പന് കുറച്ച് വിശ്രമം ആവശ്യമാണ്, വയസ്സായില്ലേ.
8: എന്താ ചെയ്യ, ഇതാണ് സ്ഥിതി. നേരം വെളുത്ത് അന്ത്യ ആവണവരെ ഈ തുരുമ്പ് പെട്ടിയെ തന്നെയാ.
2: ഞാനൊരു ആക്രി കച്ചവടക്കാരനെ ഇങ്ങോട്ട് വിട്ടാലോ അല്ലേ സുഗുണ?
4: അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കച്ചവടം.
9: പോകില്ലടാരും, ഇവൻ രാജാവാണടാ രാജാവ്. കല്യാണത്തിന് പെണ്ണും ചെക്കനും ഈ കാറിൽ വേണം വരാൻ.
2: എന്നാ പിന്നെ തലേന്ന് രാത്രി പുറപ്പെടണം, മുഹൂർത്തത്തിന് എത്തണ്ടേ.
8: എവിടെ എത്തി കാര്യങ്ങള്?
2: ഇന്നലെ മുതൽ കത്ത് കൊടുത്തു തുടങ്ങി മാമന്റെ വീട്ടിൽ നിന്ന്.
9: എടാ, എല്ലാത്തിനും ഒരു ഓർഡർ വേണം, ഇവിടെ നിന്ന് വേണ്ടേ തുടങ്ങാൻ. നീ ആ പരട്ട തന്തേ പൊക്കി നടന്നു.
2: ഇന്നലെ ആവഴിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ കയറി ക്ഷണിക്കുകയും ചെയ്തു. അത്രേ ഉള്ളൂ, പാപ്പ ക്ഷമിക്കണം.
9: എന്തോ ഒന്ന് ക്ഷമിക്കാൻ, നിനക്കോ വിവരമില്ല, കൂടെ നടക്കുന്നവനെങ്കിലും വിവരം വേണ്ടേ?
1: അവിടെ വെക്കടാ, ആളൊരു ജോലി ചെയ്യുന്ന സമയത്താ.
5: പിന്നെ ഭയങ്കര ഗവൺമെന്റ് ഉദ്യോഗല്ലേ,
1: നെല്ല് മുളച്ച് ഞാറായി പോയനെ. ഓളെ കയ്യും കാലും പിടിച്ചിട്ട് എടുപ്പിച്ചേ.
0: ഇത് ഞാൻ
2: ഈ കത്ത് കൊടുക്കുന്ന ഒരു നൂലാമാല പരിപാടി എന്ന് ആകെ ക്ഷീണിച്ചു.
5: ഓ, അല്ലെങ്കിൽ പഠിക്കില്ല.
1: മൂത്ത് വരുന്നുണ്ട് നിന്റെ അമ്മക്കുള്ള കഷായം.
2: എന്റെ അമ്മക്കുള്ള കഷായോ?
1: ആ, നിന്റെ അമ്മക്കുള്ള കഷായത്തിന്റെ മരുന്നിലാണെന്ന് പറഞ്ഞിട്ടാണ് ഓളെ കൊണ്ട് ഈ നെല്ല് ഇടിപ്പിച്ചേ.
2: എന്റെ ഈശ്വര, ഇനി എന്തൊക്കെ പണികൾ കിടക്കുന്നു.
1: അതിന് നീ എന്തിനാ ബേജാറാണ്? നാളെ മുതൽ നമ്മൾ തുടങ്ങല്ലേ.
10: ഇന്ദ്രജിത്ത്, മാമുക്കോയ, ബിജുക്കുട്ടൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ ചേർന്നൊരുക്കിയ നിരവധി നർമ്മ മുഹൂർത്തങ്ങൾ പൊട്ടിച്ചിരികൾ സമ്മാനിച്ചു. നാലു ഗാനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ജോഫി തരകന്റെ വരികൾക്ക് രാഹുൽ രാജാണ് സംഗീതം പകർന്നിരിക്കുന്നത്. അഫ്സൽ, ഫ്രാങ്കോ സൈമൺ നീലങ്കാവിൽ, മഞ്ജരി, രാഹുൽ രാജ്, ശ്യാം ശിവ, ബിദു പ്രതാപ്, വിജേഷ് ഗോപാൽ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ പാടി മനോഹരമാക്കിയത്.
1: ആ സുഗുണ, നീ ആ കുത്തി പ്രസരത്തെ ക്ലോസറ്റ് ക്ലീൻ ചെയ്യും.
4: ആളുകൾ എന്താ കക്കൂസിലേക്കാണ് വരുന്നത്?
1: ഏജ് അങ്ങോട്ടാ.

0: പുറത്തോട്ട്.
1: ആ ബാക്കിലെ ജനൽ പോലൊക്കെ പോയി കടലാസിട്ട് എന്നാ
0: ഒരു പണിയെടുക്കാൻ ശ്രമിക്കരുത്.
1: അമ്പിക്ക പോയൊരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട്
0: വാ. പാപ്പ
2: എന്താടാ?
0: ഞാനിപ്പോ വരാം, കുറച്ച് കത്തോടെ കൊടുക്കാനുണ്ട്.
2: ഒന്ന് വേഗം കൊടുത്ത് തീർക്കടാ, ഈ കിടക്കിന് കല്യാണത്തിന്റെ അന്ന് കത്ത് കൊടുക്കല്ലോ നീ.
3: നന്നായിട്ട് പേപ്പർ ചൂണ്ടേ,
0: ഓളായിരുമ്പ
3: ഇത്ര സ്മൂത്ത് ആക്കണ്ട. കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളു. നീ ഒരു കാര്യം ചെയ്യ്, അടുക്കള ഭാഗത്ത് പോയിട്ട് കുറച്ച് ജപ്പാമ്പളൊക്കെ,
0: ജപ്പാമ്പളൊക്കെ
3: അല്ലെങ്കിൽ വൈറ്റ് അടിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല.
0: സൂക്ഷിക്കണേ.
3: എന്തൊരു സ്മൂത്തല്ലേ, ജനലടി ബാക്കി കാണൂല,
1: ഒരു സാധനം വെച്ചോർത്ത് കാണൂല.
3: പൊടി പറന്നല്ലേ, സോറി ഏട്ടാ.
1: പയഞ്ചക്ക വീണത് പോലല്ലേ ഹിമാർ വീണത്.
0: എവിടെ ചക്ക? ആ ബോണത്ത് നടക്കേ, കണ്ണ് മഞ്ഞളിക്കണ.
2: ഇതെന്ത് കളനാടായി അടിക്കുന്നത്? കുറച്ചുകൂടെ ഡാർക്ക് ആക്കിക്കൂടെ?
1: അവനാൻ അവനാന്റെ ടോസ് ഇട്ടാ മതി.
2: എന്താ എന്താ
1: ചെക്കങ്കോട്ട് വരുമ്പോ ഒന്നും കൂടി തെളിയൊന്ന്.
2: ഫസ്റ്റ് ചെക്കൻ്റെ തേട്, ഇതൊക്കെ വല്ല അറിയാവുന്നവരെ കൊണ്ട് ജയിച്ചുണ്ടായിരുന്നു.
4: എടാ സുള, എന്നെ അവക്ക് കുളിക്കുന്നു.
0: ആരെ നോക്ക, ഇയാളെ കൊണ്ട് തൂത്തു പണി ചെയ്യാൻ.
2: വായ് നോക്കി ഇരിക്കാൻ, നന്നായിട്ട് ഉരക്കടാ അപ്പളത്തേ. ഇത് തീർത്തിട്ട് ആ കാറിന്റെ അടുത്തേക്ക് വാ.
5: അയാളുടെ ഒരു കാറ്. അങ്ങനെ പെയിന്റിങ്ങിന്റെ പണി കഴിഞ്ഞു.
3: വെളുത്ത പെയിന്റ് അടിക്കാൻ ഇത് ഭാഗ്യം. എന്റെ മേലേക്ക് ഒന്ന് വെളുത്തി കിട്ടി.
0: വീടാണോ നിന്നെയാണോ പെയിന്റ് ചെയ്തത്? ആ നന്നായി, ഞാൻ പറയാതിരിക്കായിരുന്നു. എല്ലാം റെഡിയാക്കി വെക്കി. ഞാനും പാപ്പനും ഒക്കെയാണ് പോണത്. അതിനവനെ അങ്ങനെ ഡീസന്റ് ഉള്ള സ്നേഹിതന്മാരുണ്ടാ. ഇവിടെ ഉള്ള ടീമൊക്കെ വെള്ളം അടിച്ചു വിറ്റല്ലേ, ഇനി അവിടെ പോയിട്ട് നാട്ടെ കേസ് ഉണ്ടാക്കണം.
6: ആര് പോയാലും അവിടെ എത്തിയാ മതി,
0: അതൊക്കെ അവിടെ എത്തും. തമ്പിച്ചേട്ടോ,
7: നമ്മുടെ മാനക്കുട്ടന്റെ പെണ്ണല്ലേ, അപ്പോ വിലപിടിപ്പുള്ള എന്തെങ്കിലും തന്നെ കൊടുക്കണം, കൊടുത്തേക്കാം.
3: എന്റെ വസ്തു സാരി ഒരു പാവാടേ,
1: കല്യാണ സാരിയായി. ഇനി വിരുന്നുള്ള സാരി വേണം, മാറ്റാനുള്ള.
4: ഇതെന്റെ വക,
1: ഇതെന്താണ് ഇത്?
4: കിടക്കട്ടെ, ആവശ്യം വരും.
1: ആവശ്യത്തിലുള്ളവർ തന്നെ കൊണ്ടുപോയിട്ട് അത്
7: ഇത് കൈയുണ്ടെന്ന് തൊടാൻ പാടില്ല. സംസാരിക്കുന്നു വേണ്ട, ഒരു മാർക്കൂറുകളും കൂടെ ഇതിൽ തന്നെ ഇരിക്കട്ടെ.
2: അതിന് കഴിക്കും മുമ്പ് വേറൊന്ന് തന്നാ പോരെ.
8: നമുക്ക് മുമ്പ് അവരിവിടെ എത്തിയ
2: അല്ല സ്മോളെ,
0: പിന്നെ നിങ്ങളൊരു സന്തോഷത്തിന്,
7: സന്തോഷത്തിനാണെങ്കിൽ സോറി, 3 ഫുള്ള്
3: രണ്ട് പോയിന്റ്
2: എന്നാ പോന്നോളൂ.
7: മദ്യുണ്ടെന്ന് പറഞ്ഞിട്ട് വില ഇടയരുത്. അതെ, ഞങ്ങള് പയ്യന്റെ വീട്ടിൽ നിന്ന് വന്നതാ.
3: ഞങ്ങളുടെ സാധനം ഇവിടെ.
0: ആ ഏതാ ബ്രാൻഡ്?
3: അതെന്തായാലും എന്ത് പോ.
7: വെള്ളം എനിക്ക് ഇഷ്ടമല്ല.
4: അതെ, സ്മോൾ ഉള്ളതുകൊണ്ട് അങ്ങനെ പോണുണ്ട് ഫുഡ്.
7: അല്ലെങ്കിൽ പോവൂല, അവര് വരുന്നുണ്ട്. ഡീസന്റ് ആവും.
3: അതെ, കല്യാണപുരയിലൊക്കെ കള്ളം കേറുന്ന കാലം.
7: ശരിയാണ്,
4: അത് ശരിയാ. പല കോലത്തിലാ കള്ളന്മാര്.
2: ആരെ കാണുന്നില്ല, ചെന്ന് അടയിലെന്തെങ്കിലും തുണി കൊണ്ടുവന്ന് നോക്കട്ടെ.
0: ചെല്ലു ചെല്ലു.
2: ആ
6: അന്ന് വീണിട്ട് എന്തെങ്കിലും പറ്റിയോ?
4: വല്ലതും പറ്റുമെന്നോ? നീ നോക്കിയേ, ഇപ്പോഴും വേദന പറഞ്ഞിട്ടില്ല. തൊട്ടു വെക്കോ.
6: അയ്യോ പാവം, ഞാൻ പോവാ.
4: പോലെ പോലെ.
6: അയ്യോ
4: കാര്യങ്ങളായിട്ട്
6: ഞാൻ പോവാ.
4: ആ പേടിക്കാനൊന്നും അവിടെ നിൽക്കാൻ. കള്ളനായിന്റെ
6: അതെ സരിയേട്ടാ, വേദന ഉണ്ടെങ്കിലേ കൊട്ടൻ ചുക്കാതി തരം തേച്ചാ മതി. ഞാൻ പോണു, അച്ഛനും കാര്യം കാണും. അറിയാലോ അച്ഛന് മൊരട്ട് സ്വഭാവം.
9: ഉറക്കമൊക്കെ എങ്ങനെ?
6: ഉറങ്ങാൻ പറ്റിയില്ല.
8: അതിനിടയ്ക്ക് ഒരു സ്വപ്നം കണ്ടു.
9: എന്ത് സ്വപ്നം?
8: ഒരാളെ.
9: ആരെ?
8: പോകുമ്പോ പറഞ്ഞുതരാം.
9: ഞാനാണോ എന്റെ ഈശ്വര? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എങ്ങനുണ്ട് ഉപ്പ് പാകാണോ?
8: നന്നായിട്ടുണ്ട്.
9: കൂട്ടുകാർ വെക്കാൻ അറിയോ? എവിടാ വീട്?
8: വീട്ടിലേക്ക് വരൂ.
9: എന്നാ ഞാൻ വരണ്ടത്?
8: പണി കഴിഞ്ഞ് പോകുമ്പോ പറയാം.
9: നിക്കൊണ്ടൊരു കാര്യം പറയാം.
8: ഞാൻ ഇപ്പൊ വരാം.
9: എങ്ങോട്ടാ?
8: ചെറിയൊരു പണിയുണ്ട്.
9: ഞാൻ ഹെൽപ്പ് വല്ലതും ചെയ്യണോ? ഒന്ന് പറഞ്ഞിട്ട് പോടോ.
7: അതെ, രണ്ട് കോള. താങ്ക് യു. കുപ്പിയോട് കൂടി വേണം. ശരി.
3: ഉപ്പിട്ട കോളെ മദ്യം തമ്മിൽ മാറിപ്പോലെ
9: എന്നാ നടന്നോ?

0: മോനെ മണവാള ആ മലട്ടോ ഒക്കെ ഓട്
1: പഴയ ഇതെല്ലാം ഓർമ്മ ഉണ്ടല്ലോ. മര്യാദയ്ക്ക് ഇത് കുടിക്കില്ലെങ്കിൽ ഇതിൽ ഞാൻ കുളിപ്പിക്കും. വേറെ ഉണ്ട് സാധനം. കോള ഇനിയും ഉണ്ട് തരാം.
2: നിനക്ക് പോകാൻ ഞങ്ങളൊരു ചെറിയ വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്, അതിൽ പോകാം. വരണം.
3: ചുട്ടി ചേർത്തലൊക്കെ അല്ലെങ്കിൽ അടിപിടിക്കും.
4: എന്തോ ആൾക്കാര് പ്രതീക്ഷിച്ചതിന് കൂടും.
3: എത്ര വരും?
4: ഒരു 1900 മേലെ വരും. എന്താ
3: ബാക്കിയൊന്നും കുഴപ്പമില്ല, സാമ്പാറിന്റെ കാര്യ പ്രശ്നം.
4: വാരിക്കോര് വിളമ്പാതെ നോക്കി വിളമ്പാൻ പറയോ. എങ്ങനെയെങ്കിലും ആ സാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യ?
3: നോക്കട്ടെ.
0: അല്ല സാർ, ഈ വിളമ്പ് നിനക്കൊരു ഓർഡർ ഇല്ലേ?
3: വിളമ്പണിന്റെ ഓർഡർ അല്ല, എനിക്ക് ഞാൻ പറഞ്ഞല്ലേ തന്നെ ആദ്യം ഇങ്ങോട്ട് വാ. മോര് രസം പിടി പിടി പിടി പിടി
0: പിടി.
3: ഇടാൻ വരട്ടെ.
0: ആശാന്റൊരു ബുദ്ധി, സാമ്പാറിലേക്ക് രസം.
3: അയ്യോ എന്റെ ഇയർഫോൺ അവിടെ.
0: ആശാനെ, ഈ സദ്യ വിളമ്പുമ്പോ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഇല്ലേ? ആദ്യം ഏതായിട്ട് വിളമ്പേണ്ടത്? അല്ലെ, ഈ അച്ചാറ്, പുളിഞ്ചി, അവിയൽ, തോരൽ, പച്ചടി, കിച്ചടി, കൂട്ടുകറി, ഇതിലേതാ ആദ്യം വിളമ്പേണ്ടത്? അല്ല, പച്ചടി ആദ്യം വിളമ്പിയെന്ന് വിചാരിക്ക. ഓലനാണോ ആദ്യം, കാളനാണോ ആദ്യം, അതോ കാളൻ വിളമ്പിയിട്ടാണോ ഓലൻ, അതോ ആമ്പിളി പേർ പോയി ഓടുപൊട്ടത്തായതിന്റെ ഒപ്പൻ? എടോ ആ ഉള്ളിയായിരുന്നു എന്തേ
5: അവിടെ ഇരിക്കുന്നത്?
0: എടുത്തിട്ട് വേണോ? എടോ ആ തൈര പാത്രത്തിലാക്കിക്കോ.
5: ആ ശരി.
0: ഇയാളെന്ന് പഠിപ്പിക്കുമ്പോൾ തീ കൂട്ടണോ?
5: വിരുന്നുകാരൊക്കെ എത്താറായി, പെട്ടെന്ന് ബിരിയാണി.
0: അതെ, ആ കൈകളെ വെള്ളം പിടിച്ചു വെച്ചേ. ഇതെന്ത് ഇരിപ്പാണ് ആശാന്, ഇത് കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണത്. ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാന്ന് വെച്ചാൽ ആംബ്ലിഫയറും പോയി, കോളാമ്പിയും പോയി. ആശാനെ
4: ഓടാ, നീ പോയാ ബിരിയാണിക്ക് ദമ്മിട്, എനിക്ക് ജീവിക്കണ്ട.
0: ഇനിയെല്ലാം ഞാൻ തന്നെ നോക്കണം. എടാ ദേഹോനൊക്കെ എന്തെങ്കിലും പണിയെടുക്കണേ. ഓ ദേ, വേറൊരുത്തൻ.

0: കാണുന്നില്ലല്ലോ എന്റെ ബിരിയാണി ബിരിയാണി. ഇതും കൂടി ഇരിക്കട്ടെ.
1: നീ എന്റെ അന്തകനാണല്ലോ.
2: ഉപ്പ് ബിരിയാണി കുളമായി, ബിരിയാണി മൊത്തം കുളമായി.
3: ഈശ്വര അവരിപ്പ എത്തുമല്ലോ, ഇനിയിപ്പൊ എന്താ ചെയ്യ?
4: 2008 രാജേഷ് ഫൈസൽ എന്നിവരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വേൽ രാജാണ്. കഥാ തിരക്കഥാ സംഭാഷണം എന്നിവ ഒരുക്കിയത് രമേശ് മാധവൻ. മിനർവ ക്രിയേഷൻസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 2008 March 20 ഈ ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രിയ ശ്രോതാക്കളെ, 2008 രാജേഷ് ഫൈസൽ എന്നിവരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാളം കോമഡി ചലച്ചിത്രമായ മലബാർ വെഡിങ്ങിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരമിനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, ILO, മട്ടന്നൂർ.
5: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
6: ഹലോ അച്ഛ. അച്ഛൻ എടയാ? ഇത് ടീച്ചറെ ഫോണാ. അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതാ.
7: എന്താ കാര്യം പറ?
6: ഞാൻ സ്കൂളിൽ വരുന്ന പോലെ എന്റെ ക്ലാസ്സിലെ ഷാരോണും ഓന്റെ അച്ഛന്റെ ബൈക്കിലിരുന്നാ വരുക. ഇന്ന് വരുമ്പോ ആ വണ്ടിയില് വേറെ വണ്ടി വന്ന് ഇടിച്ച്.
7: അയ്യോ, എന്നിട്ട്?
6: ഓനിപ്പ ആശുപത്രിയിലാ. തലയിടിച്ച് വീണ് ബോധം പോലും ഇല്ലാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുകയെന്നാ ടീച്ചർമാർ പറയുന്നട്ടെ. ഞാനും ഓനെ പോലെ ഹെൽമെറ്റ് ഇടാണ്ടല്ലേ അച്ഛ ബൈക്കില് വരുത്ത്. ഓർക്കുമ്പം പേടിയാന്ന്. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ. എനിക്ക് കേക്ക് വേണ്ട, ഹെൽമെറ്റ് മതി.
7: മനസ്സിലായി, വാങ്ങാം.
6: ഇന്ന് തന്നെ വാങ്ങണേ അച്ഛാ.
7: ഇന്ന് തന്നെ വാങ്ങാം.
8: റോഡിൽ അറിയാതെ വന്നു ചേരുന്ന അപകടങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇടകൊടുക്കാതിരിക്കുക. ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക.
9: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
10: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.
11: 1, 2, 3, 4 5 and 6 and 7 and 8 Yaro isse mango date
12: Ja ja
11: Chal badi
13: Mastani
11: Ho badi
13: Diwani

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാട്ടിലെ പാട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നാട്ടിലെ പാട്ടിലെ നമ്മുടെ റേഡിയോ സ്റ്റേഷൻ സന്ദർശിക്കാനോ മൂന്ന് പേര് വന്നിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ചേച്ചിയുടെ പേരെന്താണ്?
1: എന്റെ പേര് ഗിരിജ.
0: ഗിരിജ, എവിടുന്നാ വരുന്നേ?
1: ഞാൻ കീഴല്ലൂരുന്നത്.
0: കീഴല്ലൂരുന്ന വർക്ക് ചെയ്യുന്നുണ്ടോ?
1: വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, റിട്ടയർഡ് ആയി.
0: ഓ, എന്തായിരുന്നു?
1: ഞാൻ നഴ്സറി സ്കൂൾ ടീച്ചറായിരുന്നു.
0: ടീച്ചറായിരുന്നു എവിടെ?
1: ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ, ശിശുമന്ദിരത്തിലാണ്. അതമീത്തല പൊന്നാട് എന്ന സ്ഥലത്താണ്.
0: ഇപ്പൊ ആ കുട്ടികളുടെ കളിയും ചിരിയൊക്കെ കേട്ടിട്ടായിരിക്കുമല്ലോ. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് റിട്ടയർഡ് ജീവിതത്തിന്?
1: ജീവിതത്തില് എല്ലാ ദിവസവും അവരെ കുറിച്ച് തന്നെയാണ് പിന്നെ ഓർമ്മിക്കുക. എല്ലാ മക്കളതും എപ്പോഴും എന്നോട് കളിക്കുന്നത്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന, അങ്ങനെ എന്താ പറയാ, ഇടപഴകുന്നതെല്ലാം ഇപ്പൊ ഓർമ്മ വരും. അത് തന്നെയാണ് മനസ്സിലുള്ളത്. ഓരോരുക്കും ഓർമ്മ വരുമ്പോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന വത്സലേച്ചിയുണ്ട്, അവത്സലേച്ചിനെ വിളിക്കും, അവരെങ്ങനെയാന്ന് ചോദിക്കും. അങ്ങനെയൊക്കെയാണ്. സമയം വീട്ടിൽ നിന്ന് ഇങ്ങനെ ജോലിയെല്ലാം എടുത്തോണ്ടിരിക്കും. ഫോൺ ഉണ്ടല്ലോ, അപ്പൊ ആ രീതിയിലെല്ലാം
0: പോകുന്നുണ്ട്. സിനിമയൊക്കെ കാണാൻ ഇഷ്ടമുണ്ടോ?
1: സിനിമ ഇഷ്ടമുണ്ട്, പക്ഷെ ഇപ്പം തിയേറ്ററിലെ പോയിട്ട് കുറവാണ്.
0: കുറവാണ്.
1: പണ്ടൊക്കെ സിനിമ എപ്പോഴും
0: കാണാറുണ്ടായിരുന്നു. ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു?
1: എന്റെ വീട് മരുതായിയാണ്.
0: മരുതായിയാണ്. കീഴല്ലൂർ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടിൽ ഇപ്പം ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. മക്കള്, മൂത്ത മകൻ ഗൾഫിലാണ്, അവന്റെ പേര് സൂരജ്.
0: സൂരജ്
1: അവന്റെ കല്യാണം കഴിഞ്ഞു. മോളെ പേര് കവിത. രണ്ടാളും ഇപ്പം ഗൾഫിലുള്ളത്. അതുപോലെ മോളാണ് രണ്ടാമത്തെ. മോളും കല്യാണം കഴിഞ്ഞ്, അവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് കൂട്ടുപുഴ.
0: കൂട്ടുപുഴ.
1: അവൻ തിരുവനന്തപുരത്താണ് ഇപ്പം ജോലി ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടാണ്.
0: തിരുവനന്തപുരത്ത്. മോള് വർക്ക് ചെയ്യുന്നുണ്ടോ?
1: മോൾ ഇപ്പം വർക്ക് ചെയ്യുന്നില്ല.

0: ഇനി ശ്രമിക്കണം.
1: ഓക്കെ, എന്തായിരുന്നു പഠിച്ചത്?
0: ഐടി.
1: മോൻ എന്താ ഗൾഫിൽ വർക്ക് ചെയ്യുന്നത്?
0: മോന് ഒരു കമ്പനിയിലാണ്.
1: കമ്പനി
0: മോനും പി ജി ഒക്കെ കഴിഞ്ഞിട്ട്
1: നിക്കുകയാണ്. ഇപ്പഴ യുദ്ധത്തിന്റെ എല്ലാം സമയമാണല്ലോ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ?
0: പ്രശ്നം അവര് ഈ ന്യൂസിൽ കേൾക്കുന്ന പോലത്തെ പ്രശ്നങ്ങളില്ല, എന്നാലും
1: പ്രശ്നമാണ്.
0: ആയി പോകുന്ന എല്ലാ വർക്കും നല്ല പറഞ്ഞത്.
1: ഓക്കെ ഓക്കെ. അപ്പൊ കവിത വർക്ക് ചെയ്യുന്നുണ്ടോ?
0: കവിതയും വർക്ക്
1: ചെയ്യുന്നുണ്ട് ഗൾഫിൽ തന്നെ.
0: ഗൾഫിൽ തന്നെ.
1: ചേച്ചി, ഇത് നാട്ടിലെ പാട്ട് എന്ന പരിപാടിയാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറയുകയാണെങ്കിൽ നമ്മളത് പ്ലേ ചെയ്ത് തരാം. ഇനി ബാബുവേട്ടനെ കുറിച്ച് ചോദിക്കാം. ബാബുവേട്ടൻ എന്താ ചെയ്യുന്നത്?
0: ബാബുവേട്ടൻ പച്ചക്കറി സൊസൈറ്റിയിലാണ്, വി എഫ് പി സി കെ എന്നൊരു സംരംഭത്തിൽ ജോലി ചെയ്യുന്നത്. അവര് ഈ റേഡിയോ മലബാറുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന ആളാണ്.
1: നമ്മുടെ റേഡിയോ മലബാറിന്റെ സ്ഥിരം ശ്രോതാവാണ്. അതുമാത്രല്ല, കാളിദാസ കലാകേന്ദ്രത്തിലെ നാടക പ്രവർത്തകരും കൂടിയാണ് നമ്മുടെ ബാബുവേട്ടൻ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ബാബുവേട്ടന്റെ വൈഫാണ് ഗിരിചേച്ചി. ഗിരിചേച്ചി, അഭിനയത്തിലേക്ക് താല്പര്യം ഉണ്ടോ? അഭിനയിച്ചിട്ടുണ്ട്
0: എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നല്ല അഭിനയ ഡാൻസും നൃത്ത നാടകവും ഒക്കെ ആയിരുന്നു 10ാം ക്ലാസ് വരെ. അതിനുശേഷം പിന്നെ സ്കൂൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ പിന്നെ കളിക്കാണെന്ന് നിന്നിട്ടില്ല, പക്ഷെ തിരുവാതിര അങ്ങനത്തെ എല്ലാം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേഗം പഠിച്ചു കഴിഞ്ഞു, ജോലി കിട്ടി. അങ്ങനെ അവിടെയും പിന്നെ
1: പി എസ് സി ആയിരുന്നു ജോലി?
0: അല്ല, നമ്മുടെ ബോർഡ് തീരുമാനമാണ്,
1: ബോർഡ്
0: പഞ്ചായത്ത് തീരുമാനമാണ്
1: അക്കാലത്ത്.
0: 93ലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്.
1: ഓക്കെ.
0: അപ്പം പിന്നെ ഡാൻസ് ഒക്കെ ഇഷ്ടം, ഡാൻസ് ടീച്ചർ ആണെന്നായിരുന്നു എന്റെ
1: ഇഷ്ടം.
0: പിന്നെ ആ സമയത്തുള്ള സാഹചര്യം അങ്ങനെ അല്ലാത്ത പിന്നെ ഇപ്പൊ മക്കളെ നഴ്സറി ടീച്ചർ എന്ന് പറഞ്ഞാല് നമുക്ക് പിന്നെ പാട്ടൊക്കെ പാടിക്കൊടുത്ത് അങ്ങനെ ആക്ഷൻ സോങ്, അപ്പൊ നമുക്ക് ആ രീതിയിലുള്ള
1: ഈ മക്കളെയൊക്കെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടോ? പരിപാടി ഉണ്ടാവും?
0: പരിപാടി ഇപ്പൊ അടുത്തായിട്ട് ഞാൻ പഠിപ്പിച്ചില്ല, വേറെ ടീച്ചേഴ്സ്
1: വന്നിട്ട്
0: പഠിപ്പിക്കും. അല്ലാതെ നമ്മള് സാധാരണ ആക്ഷൻ സോങ്ങിലെല്ലാം നമ്മള് കാണിച്ചു കൊടുക്കും. അപ്പൊ അതേപോലെ തന്നെ മക്കള്
1: കളിക്കാറുണ്ട്.
0: അങ്ങനെ
1: എത്ര കുട്ടികളുണ്ടായിരുന്നു പഠിപ്പിക്കുന്ന സമയത്ത്?
0: കുട്ടികൾ തന്നെ നമ്മൾ ആ തുടക്കത്തില് ശരിക്കും 50-60 മക്കളൊക്കെ
1: ഉണ്ടായിട്ടുണ്ട്.
0: അത് വേറെ സ്ഥാപനം ഇല്ലാത്തത് കൊണ്ട്
1: അവിടത്തേക്ക് വന്നതായിരിക്കും എല്ലാരും.
0: ഇപ്പൊ കഴിഞ്ഞ ഇപ്പൊ ഈ ഫെബ്രുവരി ഞാൻ റിട്ടയർ ആകുന്ന 24 കുട്ടികളുണ്ട്. എപ്പോഴും 30 അങ്ങനെ
1: കവറിലേക്ക് വരും. നാടകത്തിലേക്ക് എങ്ങനെയാ വന്നത്? ബാബുവേട്ടൻ ക്ഷണിച്ചിട്ടാണോ?
0: അല്ല, എന്റെ അച്ഛനൊക്കെ നാടകത്തിൽ അഭിനയിക്കുന്ന
1: ആളായിരുന്നു.
0: എന്റെ പി പി കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരാണ്. അച്ഛനെ പറഞ്ഞാൽ വേഗം പറഞ്ഞാൽ മട്ടന്നൂർ അമ്പലത്തിന്റെ സെക്രട്ടറി ആയിരുന്നു അച്ഛൻ. അച്ഛന്റെ കൂടെ തന്നെയാണ്, അച്ഛൻ പണ്ട് നാടകത്തിൽ അഭിനയിക്കും, ഞാൻ ഡാൻസ് കളിക്കും. അങ്ങനെയുള്ള ഒരു കലാകുടുംബം തന്നെയാണ് നമ്മളത്. എന്താ പറയാ, ആധികാരികമായിട്ട് അങ്ങനെ പോയിട്ടില്ല. ബാബുവേട്ടന്റെ കൂട്ടത്തിലായാലും അവര് നാടകം അവതരിപ്പിക്കുമ്പോൾ കാണാനും അങ്ങനെ, പിന്നെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് അവരെ കൂട്ടത്തിൽ പോകില്ല. പക്ഷെ എല്ലാം ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഡയലോഗെല്ലാം പണ്ട് അച്ഛന് ഞാൻ ടേപ്പ് റെക്കോർഡറിൽ
1: കൊടുക്കാറുണ്ട്,
0: അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. നൃത്ത നാടകത്തില്?
1: നൃത്ത നാടകത്തിൽ
0: അല്ലാണ്ട്
1: സാധാരണ നൃത്ത നാടകത്തിലാണ്
0: ഡാൻസ് ഒക്കെ.
1: ഡാൻസ് അത്രമാത്രം ഇഷ്ടമാണ്. പക്ഷെ അഭിനയം
0: ഇഷ്ടമാണ്.
1: ഇപ്പൊ അഥവാ നാടകത്തിലേക്ക് ഒരു ഓഫർ കിട്ടുവാണെങ്കിൽ ചേച്ചി പോവോ? ഇപ്പൊ റിട്ടയർഡ് അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ.
0: നാടകത്തിൽ എന്ന് വെച്ചാല് ഇവരിപ്പൊ നമ്മളെ കാളിദാസ കലാകേന്ദ്രം പോലെയുള്ളതില് നമുക്ക് എന്താ ഫ്രീ ആയിട്ട് പോവാ, നല്ലൊരു ഇഷ്ടം എല്ലാരും ഉള്ളത്. അങ്ങനെ
1: അവരെ നല്ല
0: പരിചയമുള്ളതുകൊണ്ട് അല്ലാണ്ട് വേറെ രീതിയിൽ അങ്ങനെ നാടകത്തിലൊന്നും പോകുന്നത്. അവരെ കൂട്ടത്തില് എന്താ പറയാ, സഹകരിച്ചിട്ട് പോകാൻ
1: ഇഷ്ടമാണ്. ഇപ്പോഴും ആ നാടക കേന്ദ്രം നാടകമായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ?
0: മുന്നോട്ട് പോകുന്നില്ല. ഇപ്പം അതിന്റെ അകത്ത് കൃഷ്ണകുമാർ അവരൊക്കെയാണ്. അപ്പൊ അവര് ഈ രീതിയിൽ തിരക്കിലായതുകൊണ്ട്
1: കുറച്ച് പിന്നോക്കാണല്ലേ.
0: അതെ അതെ. അത് ഒന്ന് പുതുതായിട്ട് എടുക്കണം എന്നെല്ലാരും പറയും,
1: പക്ഷെ അവിടെ നിന്നുപോയി. ഓക്കെ. അപ്പൊ ഗിരിജേച്ചിലൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ആ നാടകകേന്ദ്രത്തെ ഒന്നും കൂടി ഉയർത്തി പിടിക്കാം. ഒരുപാട് പേര് ഇപ്പൊ അഭിനയത്തിലേക്ക് വരുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ കുട്ടികളുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ വെച്ചൊരു നാടകം ചെയ്യാവുന്നതാണ്.
0: അതെ അതെ.
1: അപ്പൊ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയണമെങ്കിൽ നമ്മൾ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: എനിക്ക് കടലോളം വാത്സല്യം എന്നുള്ള ഒരു പാട്ടില്ലേ, അതിനെ കുറിച്ച് പാടാൻ. ഒരു
1: രണ്ടുപേരും പാടുന്നോ?
0: ശരിക്കും അറിയില്ല, എന്നാലും കടലോളം വാത്സല്യം താരാട്ടായി തരുമച്ചൻ, ആ പാട്ടാണ് എനിക്ക് ഇഷ്ടം.
1: ഇഷ്ടം. അപ്പൊ ചേച്ചി ഇപ്പൊ വീട്ടിലേക്കൊക്കെ പോവാറില്ലേ?
0: വീട്ടില് എന്റെ ആങ്ങളൊക്കെയാണ് വീട്. അപ്പൊ അവര് ബാംഗ്ലൂരാണ്.
1: ഓക്കെ. അപ്പൊ വീട് അടച്ചിട്ടായിരിക്കും.
0: എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോകൂ.
1: അപ്പോ അമ്മ? അപ്പോ
0: അമ്മയും ഇല്ല.
1: ഓക്കെ. അപ്പൊ അച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അല്ലെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം.
0: അച്ഛന് മാത്രല്ല അമ്മയ്ക്കും ഉള്ള പാട്ടെന്ന് ഞാനൊരു പാട്ട് സെലക്ട് ചെയ്ത് ഒരു പാട്ടല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ്.
1: അച്ഛന്റെ ഓർമ്മകൾ എന്തായാലും ഇപ്പോഴും ഉണ്ടാവുമല്ലോ കൂടെ. അതായത് അച്ഛനായിരിക്കുമല്ലോ കൂടെ കൊണ്ടുപോകുന്നതും നൃത്തത്തിനും ഒക്കെ.
0: അതെ.
1: അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: നമസ്കാരം ചേച്ചി.
1: നമസ്കാരം.
0: എന്താ പേര്?
1: എന്റെ പേര് വത്സല.
0: വത്സല. വീട്?
1: വീട് പുന്നാട്.
0: പുന്നാടാണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടിൽ ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ.
0: എന്താ ചെയ്യുന്നത് ഹസ്ബൻഡ്?
1: ഹസ്ബൻഡ് ഒരു പാചക തൊഴിലാളിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ഓപ്പറേഷൻ, ഒരു മൂത്രസംബന്ധമായ ഓപ്പറേഷൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ജോലിക്ക് പോകുന്നില്ല.
0: പോകുന്നില്ല. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്?
1: ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്.
0: എന്താ ചെയ്യുന്നത്?
1: ഞാൻ പാർട്ടി മാറ്റി ഇറ്റി മുനിസിപ്പാലിറ്റി ശേഷം വന്നിടത്തിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: വർക്ക് ചെയ്യുന്നുണ്ട്. റിട്ടയർഡ് ആയില്ല?
1: ഇല്ല. 70 വയസ്സ്.
0: 70 വയസ്സ്. 70 വയസ്സിലാണ് റിട്ടയർഡ് ആവേണ്ടത്.
1: 70 വയസ്സ്.
0: അപ്പൊ ചേച്ചിക്ക് 56. ആഹാ. ആയമാർക്ക് 70 വയസ്സല്ലേ? ഓക്കെ. അപ്പൊ ഇനിയും കുറച്ചും കൂടി കാലങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനെക്കാട്ടോ കുട്ടികൾക്ക് കൂടുതൽ നിങ്ങളെ
1: ആയിരിക്കും
0: കൂടുതൽ ഇഷ്ടമുണ്ട്.
1: അങ്ങനെ
0: പോകുന്നു.
1: പറ്റി പറയാൻ അസുഖമാണ്. വിഷമിച്ചു പോയതാ.
0: അപ്പൊ അന്നേരം ജോലിക്ക് പോകാൻ
1: 2-3 മാസം
0: ലീവായിരുന്നു.
1: ഇപ്പൊ
0: കുഴപ്പമില്ല, നോർമലായില്ലേ?
1: നോർമലായി.
0: ഇപ്പൊ ട്രീറ്റ്മെന്റ് ഉണ്ടോ?
1: കണ്ണൂർ ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ.
0: ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ. ഇപ്പൊ നോർമലായിട്ട് അങ്ങനെ
1: പോകുന്നല്ലേ? മക്കളെ കൂടുതൽ ഇച്ചു കളിച്ച് അങ്ങനെ പോകുന്നു.
0: അതന്നെ ഒരു രസം. അറിയില്ല, മക്കള് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോള് കൊറേ
1: കുട്ടികളുണ്ടാകും.
0: ഇതൊക്കെയാണ് നമ്മുടെ മക്കളെന്ന് വിചാരിച്ചോളൂ.
1: അങ്ങനെയാണ്
0: ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. ഈ പാചക തൊഴിലാളിയാണെന്ന് പറഞ്ഞു ഹസ്ബൻഡ്. ചേച്ചിക്ക് എന്തെങ്കിലും നല്ല ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത്?

0: വരാറുണ്ടോ?
1: അതെ, എപ്പെങ്കിലും. അങ്ങനെയുള്ളു.
0: സൂപ്പർ കുക്കാണോ?
1: ആ, ഭക്ഷണം പാകം ചെയ്യും. ട്രിപ്പിങ്ങിന് അസുഖമെല്ലാം ഉണ്ട്. അങ്ങനെ കല്യാണ പരിപാടി അതെല്ലാം ഉണ്ടായാല് ഭക്ഷണത്തിന് അങ്ങനെ
0: പോവാറുണ്ട്. ചേച്ചിക്ക് വയ്യാതായാലും ഇപ്പൊ ഹസ്ബൻഡ് ആയിരിക്കും
1: ചെയ്ത മാസം ഞാൻ കടത്തതിലായിരുന്നു, എല്ലാം
0: ചെയ്തു. അപ്പൊ എല്ലാ പാചകമൊക്കെ ചേട്ടനായിരിക്കല്ലോ. ചേട്ടന്റെ പേരെന്താണ്?
1: ഹരീന്ദ്ര.
0: ഹരീന്ദ്ര,
1: മാവില ഹരീന്ദ്രൻ എന്ന് പറയും.
0: മാവില ഹരീന്ദ്ര അപ്പൊ അറിയപ്പെടുന്ന ഒരു പാചക തൊഴിലാളിയാണ്.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ സിനിമയൊക്കെ കാണാറുണ്ടോ? കുറവാണോ?
1: എപ്പെങ്കിലും. എപ്പം പിന്നെ പോവാറില്ല, വീട്ടിൽ ടി വി എല്ലാം ഉള്ളതുകൊണ്ട്
0: ഇപ്പൊ സമയം കിട്ടാറുണ്ടാവില്ല. എപ്പോഴാണ്
1: ഞായറാഴ്ച മാത്രമേ
0: സമയം? രാവിലെ എത്ര മണിക്ക് പോകും?
1: രാവിലെ ഒരു 9:20 വീട്ടിൽ നിന്ന് ഇറങ്ങും.
0: വീട്ടിൽ നിന്ന് ഇറങ്ങും 10 മണിക്കല്ലേ അവിടെ എത്തുന്നത്?
1: 10 മണി.
0: തിരിച്ച്
1: 9:30 അവിടെ എത്തും.
0: അവിടെ എത്തും. തിരിച്ചോ?
1: തിരിച്ച് വീട്ടിലേക്ക് 3:30 ശേഷം വീട്ടിലേക്ക് പോകും.
0: 3:30 ശേഷം. അപ്പൊ വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും രാവിലെ ചേച്ചിയുടെ എല്ലാം ആവണം അല്ലേ?
1: വാഹന സൗകര്യമില്ല, ഞാൻ കുറച്ച് നടന്നിട്ട് തന്നെ.
0: പുന്നാടുന്ന അത്രയല്ലേ ഉള്ളൂ അല്ലേ?
1: എന്റെ വീട്ടിൽ നിന്ന് ഇത്തിരി പിന്നാട്
0: നീത്തലെ പിന്നാട്
1: സ്കൂളിലെടുത്താ വരുവാ.
0: വീട്ടിൽ നിന്ന് നടന്നിട്ട് പോകും.
1: വീട്ടിൽ നടന്നിട്ട് പോകും. ഏകദേശം 1 കിലോമീറ്റർ അങ്ങോട്ട് ഇങ്ങോട്ട് വൈകുന്നേരം രാവിലെ അങ്ങനെ നടത്തുന്നത് തന്നെ.
0: രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും?
1: രാവിലെ എഴുന്നേൽക്കൊരു 5:30.
0: അപ്പോഴൊക്കെ ചോറും കറിയെല്ലാം ഒക്കെ ആവണല്ലോ.
1: ചോറും കറിയും.
0: അവിടെ നിങ്ങൾ കൊണ്ടുപോകില്ലല്ലോ?
1: ഇല്ല, കൊണ്ടുപോകും.
0: അവിടെ നിന്നല്ലേ കഴിക്കാം?
1: കൊണ്ടുപോകില്ല, ഇപ്പം കൊണ്ടുപോകില്ല.
0: കൊണ്ടുപോകില്ല, അവിടെ നിന്ന് കഴിക്കും. കുട്ടിക്ക് കൊടുക്കുന്ന രോഗിനി
1: ഉണ്ട്, വെള്ളച്ചോറൊന്നും അങ്ങനെ കഴിക്കില്ല.
0: രാത്രി അപ്പൊ ചോറുണ്ടാവില്ല?
1: രാത്രിയില്ല, ചോറ് വയ്ക്കില്ല.
0: എന്താണ് രാത്രി ഒക്കെ പാചകം ചെയ്യുന്നത്? ചപ്പാത്തിയാണോ?
1: ചപ്പാത്തിയാ, ചില സമയം ചാമീരി ഉണ്ടോ? ചാമീരി, ഉപ്പുമാവ് അങ്ങനെ ആയിട്ട് മാറ്റി അരി ഭക്ഷണം കഴിക്കൂല.
0: അരി ഭക്ഷണം ഹസ്ബൻഡും കഴിക്കാറില്ല?
1: ഇല്ല, അവർക്കുള്ള ഷുഗർ ഉണ്ട്.
0: ഓ, അത് ശരി. അപ്പൊ രണ്ടുപേരും ഷുഗർ പേഷ്യന്റ് ആണ്.
1: ഷുഗറാണ്.
0: അപ്പൊ കൺട്രോൾ ആണ്
1: ഷുഗറിന്റെ പ്രശ്നവും. ഇപ്പൊ എല്ലാ ഇതുണ്ട്.
0: ഓക്കെ, അപ്പൊ ഇത് നാട്ടിലെ പാട്ട് എന്ന പരിപാടിയാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: സ്വാമി അയ്യപ്പൻ്റെ അകത്ത് ശബരിമലയിൽ
0: തങ്ക സൂര്യോദയം. ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന പാട്ടാണ് കേൾക്കുന്നത്. സ്വാമി അയ്യപ്പൻ സിനിമ കണ്ടിട്ടില്ലേ? ആ കാലത്തൊക്കെ
1: സിനിമ കണ്ടിരുന്നു. നല്ല സിനിമ.
0: പഴയ സിനിമകളോടാണോ താല്പര്യം ഇപ്പോഴും?
1: പഴയത്.
0: പഴയ പാട്ടുകൾ കേൾക്കാൻ?
1: പാട്ടുകളും.
0: പുതിയ സിനിമകളും പാട്ടുകളും കേൾക്കാതെ
1: ഇപ്പൊ അങ്ങനെ കേൾക്കാനും സൗമ്യവുമില്ല.
0: സമയം കിട്ടുന്നില്ല അല്ലേ?
1: സമയം കിട്ടുന്നില്ല.
0: ഓക്കെ, ടി വി
1: അങ്ങനെ പോലെ ഇല്ല,
0: കുറവാണ്. ഇപ്പൊ ഉത്സവങ്ങളിലൊക്കെ പോവാറുണ്ടോ?
1: ആ, ഉത്സവത്തിനും പോകും. സമയം കിട്ടും, പോകും.
0: സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഹസ്ബൻഡും കൂടെ വരാറില്ലേ?
1: ഇല്ല, അവര് അങ്ങനെ പോകുന്നില്ല.
0: ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ ചേച്ചിക്ക്?
1: എങ്ങനെ
0: ഫ്രണ്ട്സ് കൂടുതലുണ്ടോ?
1: ആ, ഫ്രണ്ട്സ്
0: അത്യാവശ്യം.
1: ഇപ്പൊ ഈ കുട്ടികളെ രക്ഷിതാക്കളെല്ലാം ഉണ്ടല്ലോ.
0: ഓ, അത് ശരി. അപ്പൊ അവരുമായിട്ടല്ലേ ഞാൻ മിംഗിൾ ചെയ്ത് അങ്ങനെ പോകുന്നു.
1: വീട്ടിന്റെ ചുറ്റുവട്ടമൊന്നും അങ്ങനെ പോവാൻ നമുക്ക് സമയം കിട്ടൂല. അങ്ങനെ ഒരു ഞായറാഴ്ച മാത്രമല്ല വീട്ടിൽ അങ്ങനെ പകല് നിൽക്കൂ.
0: അപ്പൊ വത്സലിച്ച് പറഞ്ഞ ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന പാട്ട് കേൾക്കാം. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഇല്ല,
0: ഒന്നുമില്ല. അനക്കന്നെ. ഓക്കെ, അപ്പൊ വത്സലിച്ച് കേൾക്കാൻ വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു തരാം. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: നമസ്കാരം ചേച്ചി.
1: നമുക്ക്
0: പരിചയപ്പെടാം. ചേച്ചിയുടെ പേരെന്താണ്?
1: എന്റെ പേര് ജാനകി.
0: ജാനകി, എവിടെയാ വീട്?
1: വീട് തില്ലങ്കേരി.
0: തില്ലങ്കേരി
1: ശിവപുരം കാക്കയങ്ങാട് റൂട്ടിലെ ഇടക്കുള്ള ഒരു സ്ഥലം.
0: ഇടക്കുള്ള സ്ഥലമാണ് തില്ലങ്കേരി. ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒരുപാട് പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് പിന്നെ രണ്ട് മക്കള്. ഭർത്താവ് മരണപ്പെട്ടുപോയി, ഭയങ്കര ഉദ്യോഗസ്ഥനായിരുന്നു, സെക്രട്ടറി രാജു, ടി രാജു.
0: മക്കളെന്താ ചെയ്യുന്നത്?
1: മൂത്ത മോൻ രജീഷ് ടി ആറ്, വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന. മകന്റെ ഭാര്യ പി എസ് സി ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു,
0: പഠിക്കുന്നുണ്ടല്ലേ. പേര്?
1: പേര് ധന്യ ടി.
0: ധന്യട്ടി. ഓക്കെ, മറ്റേ പേര്? മറ്റേ
1: രണ്ടാമത്തെ മകൻ റിജേഷ്.
0: മൂന്ന് മക്കളാണോ?
1: രണ്ടാം കുട്ടികൾ.
0: രണ്ടാം കുട്ടികൾ.
1: മൂത്തത് മകനും മകന്റെ ഭാര്യയും, അവർക്ക് രണ്ട് മക്കള്, റിദിൻ അവിനി.
0: അവന്
1: രണ്ട് മക്കള്.
0: പഠിക്കുകയാണ് രണ്ടുപേരും?
1: ഒരാള് പ്ലസ് ടു, മൂത്ത മോൻ പ്ലസ് ടു കഴിഞ്ഞു. മൂത്ത മോന്റെ മോൻ പ്ലസ് ടു കഴിഞ്ഞു. അപ്പോ മോള് രണ്ടാം ക്ലാസ് പഠിക്കുന്നത് കേന്ദ്രീയ വിദ്യാലയം കണ്ണൂര്.
0: കണ്ണൂര്. ഓ, അപ്പൊ എങ്ങനെയാണ് പോകുന്നത്?
1: അവര് പിന്നെ വാട്ടർ അതോറിറ്റിയിലാണ് മോ വർക്ക് ചെയ്യുന്നത്.
0: അതുകൊണ്ട്
1: കണ്ണൂര്
0: ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്.
1: ചെറിയ മോളായത് കാരണം ഇങ്ങനെ എടുത്തു പോകാൻ വിഷമല്ലേ. പിന്നെ സ്കൂൾ വണ്ടിങ്ങോളം
0: വരുവേല്ല കേന്ദ്രീയ വിദ്യാലയത്തിലല്ലേ. ഓക്കെ,
1: അപ്പൊ അത് അങ്ങനെ അവരിങ്ങനെ തുടർന്നു പോകുന്നു.
0: രണ്ടാമത്തെ മകൻ?
1: രണ്ടാമത്തെ മകൻ റിജേഷ്.
0: റിജേഷ്
1: ഐ ടി മേഖല. മകന്റെ ഭാര്യ ഒരു സ്കൂള് പഠിപ്പിക്കുന്നു, വട്ടിപ്പുറം.
0: വട്ടിപ്പുറം സ്കൂളില്,
1: യു പി സ്കൂൾ.
0: യു പി സ്കൂൾ. ഓക്കെ, എന്താ പേര്?
1: രാജിഷ.
0: രാജിഷ. ഓക്കെ, മകന്റെ
1: പേരുണ്ട് നദാങ്ക് തനുവൽ.
0: നദാങ്ക്.
1: എല്ലാരും ആറ് തുടങ്ങുന്ന
0: തുടർച്ചയായിട്ട്.
1: രാജുവേട്ടന ഇപ്പൊ സ്മരണ മാത്രാണ്, ഭാഗ്യം വേണ്ടേ എല്ലാ സമയത്തും.
0: അതെ. അപ്പൊ ചേച്ചി എന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഞാൻ ഇരിട്ടി നഗരസഭ ഓഫീസിലെ ലൈബ്രറിയെ ജോലി ചെയ്യുന്നത്.
0: അങ്ങനെയാണ് ഇവരെ പരിചയപ്പെട്ടത് അല്ലേ.
1: നമ്മൾ മൂന്നാളും ഒരേ ഓഫീസിലാണ്.
0: ഓഫീസിലാണ്
1: ശമ്പളവും അറ്റൻഡൻസ് എല്ലാം ഇവർക്ക്. നമ്മൾ ഇരിട്ടി നഗരസഭ ഓഫീസിലിനെ അങ്ങനെയാണ്.
0: അങ്ങനെയാണ്. ഓക്കെ,
1: ഒരു 26 വർഷത്തിലധികമായി ലൈബ്രറിയെ ജോലി
0: ചെയ്യുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയില്ല?
1: ഇല്ല. 2027 നവംബർ വരെ ഉണ്ട് കാലാവധി.
0: നവംബർ വരെ കാലാവധി. ഓക്കെ, അപ്പൊ റിട്ടയർഡിന് ശേഷം എന്താണ് ചെയ്യാൻ ഉദ്ദേശം?
1: ഇപ്പൊ വയസ്സെല്ലാം ഇങ്ങനെ കണക്ക് കൂട്ടുക,
0: അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അല്ലേ. ഇന്ന് കണ്ടവരെ നാളെ നമ്മൾ കാണുന്നില്ല.
1: മുൻകൂട്ടി ധാരണയില്ലാത്ത ജീവിതമാണ് ഇപ്പോ എനിക്ക് മാത്രല്ല
0: മൊത്തത്തില്. അത് ശരിയാണ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് കണ്ടവരെ നമ്മൾ നാളെ കാണണമെന്നില്ല.
1: നേരത്തെ ആണെങ്കിലും ഉണ്ടല്ലോ, ചെറിയ മക്കളല്ലോ. ഞാൻ വലിയതായിട്ടാകുമ്പോ ഇന്നേതാളാവുന്നെല്ലാം പറയൂ. പക്ഷെ നമ്മള് എല്ലാം അങ്ങനെ തന്നെ, ഒരു ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ, ഭക്ഷണം, അങ്ങനത്തെ എല്ലാം ഒരു എന്തെല്ലോ
0: പ്രശ്നങ്ങൾ. അപ്പൊ ഈ തില്ലങ്കേരി വീട്ടിൽ ഇപ്പൊ
1: രണ്ട് മക്കളും വരൂ. പിന്നെ
0: ചേച്ചി ഒറ്റ
1: സമയത്ത് നമുക്ക് തൊട്ട് തൊട്ട് വീടുണ്ട്. ഉണ്ട് ബന്ധുക്കളുണ്ട്. തൊട്ട് തൊട്ട് ഏട്ടന്റെ മക്കളുണ്ട്. ഏട്ടനുണ്ട്, ഏട്ടൻ ടി കൃഷ്ണാട്ടെ അറിയായിരിക്കും. പിന്നെ അനിയെ, അനിയനും
0: ഇവരൊക്കെ തില്ലങ്കേരി തന്നെയാണ്.
1: ഭർത്താവിന്റെ മരണശേഷം അനിയനും ചെറിയൊരു അസുഖം വന്ന് ഓനും മരണപ്പെട്ടുപോയി.
0: ഓ, അത് ശരി.
1: ചുറ്റുവട്ട ആളുണ്ട് പേടിക്കാൻ.
0: ഒറ്റക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവരിപ്പോ അങ്ങനെ വെക്കേഷന്റെ ടൈമിലിരിക്കില്ലേ ഇവര്?
1: ശനി ഞായർ അങ്ങനത്തെ ദിവസങ്ങളിലൂടെ സമയത്ത്.
0: അപ്പൊ രണ്ടാമത്തെ മക്കൾ എവിടെയാ നിൽക്കുന്നത്?
1: രണ്ടാമത്തെ മകൻ ബാംഗ്ലൂർ ഐ ടി മേഖല. അപ്പൊ മകന്റെ ഭാര്യ ചെറിയ മോനുള്ളത് കാരണം അവരുടെ വീട്ടിൽ തന്നെ സ്കൂൾ പോകും.
0: ഓ, അത് ശരി. അവരുടെ വീട് എവിടെയാണ്?
1: അവരുടെ വീട് തോലമ്പ്ര എന്ന് പറയുന്ന
0: തോലമ്പ്ര, നമ്മള് മാലൂര് തോലമ്പ്ര. ഓക്കെ,
1: അങ്ങനെ പോകുന്നുണ്ട്.
0: എത്രാം ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്?
1: മോൻ രണ്ടാം ക്ലാസ്സിൽ.
0: എവിടെയാണ് പഠിക്കുന്നത്?
1: അതിനടുത്ത് തന്നെ ഒരു സ്കൂളിൽ
0: പഠിക്കുന്നുണ്ട്.
1: അപ്പൊ അവിടെ അമ്മയും അമ്മമ്മയൊക്കെ കൊണ്ടാക്കാനുണ്ട്. മോന്റെ ഭാര്യന്റെ അമ്മയുണ്ട്, പിന്നെ അവരെ അമ്മമ്മയും ഉണ്ട്. അങ്ങനെയല്ലോ സ്കൂളിലും പറഞ്ഞേക്കാം. ഇപ്പൊ കുട്ടിക്ക് ഒരാൾ
0: വേണ്ട
1: പ്രശ്നമില്ല. പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നു.
0: ഓക്കെ,
1: പഴയകാല ഓർമ്മകൾ ഉണ്ടെങ്കിലും പുതിയതായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു.
0: മാത്രം ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു?
1: എന്റെ വീട് മട്ടന്നൂർ മരുതായി എന്ന് പറഞ്ഞ
0: മരുതായി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ നിന്നാണ് തില്ലങ്കേരിയിലേക്ക് വന്നു.
1: കല്യാണം കഴിച്ചുകൊണ്ട് 1980
0: 80
1: വർഷങ്ങളായി.
0: വർഷങ്ങളായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് മരുതായി ഇപ്പം പോവാറില്ലേ?
1: ഉണ്ട് നാലാവിടെ.
0: അവരൊക്കെ അവിടെ മരുതായി തന്നെ.
1: അച്ഛനമ്മ മരണപ്പെട്ടു, മൂത്ത ആങ്ങളുണ്ട്, അവറും മരണപ്പെട്ടു. ഇനി മൂന്ന് പേരുണ്ട്, മൂത്ത ഒരാങ്ങളെയും എളിയത് രണ്ടാളും. രക്തബന്ധം എപ്പോഴും രക്തബന്ധം
0: തന്നെയാണ്.
1: അതാണ്,
0: അവരെയൊക്കെ നമുക്കൊന്ന് പോയി കാണാം. എല്ലാം ഒരു രസല്ലേ. ഓക്കെ, അവര് ഫാമിലി ആയിട്ട് മരുതായി തന്നെ.
1: എല്ലാരും ഓരോരാള് ഓരോ വീടുകളില്, പക്ഷെ എന്നാലും എല്ലാരും നല്ല സൗഹാർദ്ദമായ രീതിയിൽ പോകുന്നുണ്ട്. ഭർത്താവിന്റെ ആൾക്കാരാകട്ടെ, എന്റെ വീട്ടുകാരാകട്ടെ, എല്ലാരും ഒന്നും ഒരു തെറ്റില്ലാതെ
0: പോകുന്നുണ്ട്. ചേച്ചി സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടോ?
1: കാണാൻ മുമ്പേ, പണ്ട് മറ്റൊരു സൈന ടാക്കീസ് ഉണ്ടായി, അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മള് പണ്ട് മട്ടന്നൂർ അമ്പലത്തിൽ ഉത്സവം ഉണ്ടാവുമല്ലോ.
0: അത് ഞാൻ ഇതിനിടക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മട്ടന്നൂർ അമ്പലത്തിൽ ഉത്സവ സമയത്താണ് ഞങ്ങളൊക്കെ സിനിമ കാണുന്നത്.
1: പിന്നെ ഇപ്പൊ അങ്ങനെ പോകുന്നില്ല,
0: ഇപ്പൊ ടിവിയില്
1: വരുന്നുണ്ട്. ഫോണ് പിന്നെ അങ്ങനെ കൈകാര്യം ചെയ്യില്ല, ഓഫീസായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ എങ്ങനെയെല്ലാം ചെയ്യും.
0: ഓക്കെ, അപ്പൊ ഇത് നാട്ടിലെ പാട്ട് എന്ന പരിപാടിയാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ കേൾപ്പിച്ചു തരാം.
1: ഇഷ്ടപ്പെട്ട പാട്ടാ?
0: പാട്ട് പാടാറില്ല.
1: പാടണ്ട. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങളാണ് എന്റെ ഭാര്യ, അത് എന്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടൊരു കാര്യം.
0: രാക്കുയിലിന്റെ ആകസദസ്സിൽ എന്ന ചിത്രത്തിലെ പാട്ട്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന ഭാര്യ തന്നെയല്ലേ?
1: അതെ അതെ, 100%. 99% അല്ല,
0: 100%.
1: അതുകൊണ്ടാണ് ഇപ്പം വേർവിട്ടാലും ഒരു സങ്കടം പോകാത്ത മോളെ.
0: ഓക്കെ, ഇപ്പൊ നമുക്ക് രാക്കുയിലിന്റെ ആകസദസ്സിൽ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഒന്നുമില്ല, നമ്മളെ സുഹൃത്തുക്കളും കേട്ടോട്ടെ.
0: അതെ, അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി എന്ന് പറയാം അല്ലേ. അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഇരിക്കട്ടെ പാട്ട്. ഇത്രയും സമയം സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം.
1: അതെ അതെ,
0: താങ്ക് യു.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് നാട്ടിലെ പാട്ടിന്റെ സമയമാണ്. നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: എന്റെ പേര് ജയേന്ദ്രൻ. ഞാൻ പെരുന്തച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നതാണ്.
0: ജോലി എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ കാർപ്പന്ററാണ്.
0: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: ഞാനും എന്റെ ഭാര്യയും രണ്ട് മക്കളാണ്.
0: മക്കളെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുമോ?
1: മൂത്ത അൻവിക, ട്വിൻസാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മറ്റേത് അൻവിൻ. പിന്നെ അമ്മ തറവാട്ടിലാണ്, അത് തൊട്ടടുത്ത് തന്നെയാണ്.
0: പേര്?
1: അമ്മേന്റെ പേര് രോഹിണി, ഭാര്യന്റെ പേര് ഷാൻഷ.
0: എത്രാം ക്ലാസ്സിലാണ് മക്കൾ പഠിക്കുന്നത്?
1: മക്കൾ നാലാം ക്ലാസ്സിൽ വെളിയമ്പറ സ്കൂളിലാണ് പഠിക്കുന്നത്.
0: വർക്കൊക്കെ എങ്ങനെയായിട്ട് പോകുന്നു?
1: വർക്ക് കുറവാണ്. എന്നാലും കുറെ കാലം ഞാൻ പുറത്തായിരുന്നു. പുറത്ത് ബാംഗ്ലൂരായിരുന്നു. ഇപ്പൊ നാട്ടിൽ തന്നെയാണ്. ഇപ്പൊ നാട്ടിൽ അത്യാവശ്യമുള്ള വർക്കെല്ലാം എടുത്തിട്ട് അങ്ങനെ മുമ്പോട്ട് പോകും.
0: എങ്ങനെയാണ്? ഫർണിച്ചർ വർക്കാണോ ചെയ്യുന്നത്?
1: എഞ്ചിനീയറാണ് ചെയ്യുന്നത്. ഫർണിച്ചറും ചെയ്യലുണ്ട്. ഒരു വീടിന്റെ ടോട്ടൽ വർക്ക് ചെയ്യലുണ്ട്.
0: അപ്പോ കൂടെ കൂട്ടത്തിൽ ജോലി ചെയ്യാൻ മറ്റ് സഹായങ്ങളുണ്ട്?
1: നമ്മളെ വീട്ടിലുള്ള എല്ലാരും കാർപ്പന്റർ ഫാമിലിയാണ്. അതില് അത്യാവശ്യം അപ്പുറം ഇപ്പുറം എല്ലാരും സഹായിക്കലുണ്ട്. പണി കൂടുതലുണ്ടെങ്കിൽ മറ്റുള്ളവരെ വിളിക്കും. അങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ പണി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അപ്പൊ അവരെ എയർഓഫിലു എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയും
0: പോകും.
1: അതുകൊണ്ട് പണിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല.
0: ഇതുവരെ
1: ഉണ്ടായിട്ടില്ല.
0: അങ്ങനെ തന്നെ പോകട്ടെ. അധികം ആൾക്കാരും പറയും ഇപ്പൊ പണി കുറവാണ്, പണിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പണിയില്ല എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്.
1: പണിയില്ലാണ്ടെന്നില്ല, പണിയില്ലെങ്കിലും അവര് വിളിക്കും. എന്തെങ്കിലും കാണിച്ചു തരാനും വർക്കിനെ പറ്റി അഭിപ്രായം ചോദിക്കാനും അങ്ങനെ എന്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരെല്ലാരും ചോദിക്കും. അതിനനുസരിച്ചിട്ട് പോകും.
0: ഈ ഒരു ജോലി തിരക്കിനിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വായന അല്ലെങ്കിൽ പുസ്തക വായന അല്ലെ കവിത അല്ലെ കഥ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
1: വായന എല്ലാം ആദ്യം ഉണ്ട്. ഇനി ഇപ്പൊ അങ്ങനെ വായിക്കാനുള്ള പ്രത്യേക സമയമൊന്നുമില്ല. എന്നാലും അത്യാവശ്യം വായിക്കും. പാട്ട് കൂടുതലൊന്നും അറിയില്ല.
0: എന്നാലും കേൾക്കാറുണ്ട്?
1: കേൾക്കാറുണ്ട്, ആസ്വദിക്കലുണ്ട്.
0: ഓക്കെ, എങ്ങനെയുള്ള പാട്ടുകളാണ് കേൾക്കാറ്?
1: എല്ലാ പാട്ടും കേൾക്കും. ഇന്നേ പാട്ടൊന്നുമില്ല, എല്ലാം ഇതായിട്ട് കേൾക്കും.

0: ജഗതിയാണ്മാരെ കൂടുതൽ ഇഷ്ടമാണ്. ജഗതി എന്റെ മെയിൻ ആളാണ്,
1: ഫേവറേറ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ വന്നാൽ വിടാറില്ല,
0: എല്ലാരും കാണാറുണ്ട്.
1: അപ്പൊ ഇപ്പം സിനിമയൊക്കെ കാണുന്നത് വീട്ടിലെ ടി വിയിലാണോ?
0: ടിവിയിലും മൊബൈലിൽ കൂടി കാണുന്നത് അത്യാവശ്യം അത്രേ കാണല്ലോ.
1: ഇപ്പൊ OTTയിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, അതുവഴിയാണ്
0: കാണാറ്.
1: ഓക്കെ, ഈ പാട്ടൊക്കെ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു, എങ്ങനെയുള്ള പഴയ കാല പാട്ടുകളോടാണോ ഇഷ്ടം? ഇപ്പം കേൾക്കുന്ന അടിച്ചുപൊളി ഗാനങ്ങളോടാണോ?
0: പഴയ പാട്ടിനോടാണ് ഇഷ്ടം കൂടുതൽ.
1: പണ്ടത്തെ 80കളിലെ പാട്ടുകൾ അല്ലെ, എങ്ങനെയുള്ള പാട്ടുകൾ?
0: ഹിന്ദി ഗാനങ്ങളാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം.
1: ഹിന്ദി ഗാനങ്ങളോട് ഇഷ്ടമാണ്. എങ്ങനെ, പ്രത്യേകിച്ച്
0: ഗായകനോട് നല്ല താല്പര്യമാണ്?
1: ഗസല് പാടാറുണ്ടോ?
0: ഇല്ല, പാടല് വളരെ കുറവ്.
1: എന്നാലും നമ്മളൊരു വീട്ടിലൊക്കെ ഉണ്ടാവുമ്പോ ഒരു മൂളിപ്പാട്ടൊക്കെ പാടുന്ന ഒരു ശീലൊക്കെ ഉണ്ടാവല്ലോ, അങ്ങനെ എന്തെങ്കിലും?
0: അതിനോട് തീരെ താല്പര്യമില്ല.
1: അപ്പൊ ഇത് ചേട്ടാ നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന ഒരു പ്രോഗ്രാമാണ്. ഈ നാട്ടിലെ പാട്ടിലൂടെ ചേട്ടന് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയുകയാണെങ്കിൽ അത് നമ്മൾ റേഡിയോയിലൂടെ വെച്ചിരുന്നായിരിക്കും. അപ്പൊ ചേട്ടന് ഇപ്പൊ കേൾക്കാൻ ആഗ്രഹം തോന്നുന്ന ഒരു പാട്ട്?
0: മണിന്റെ നാടൻ പാട്ട്.
1: മണിന്റെ നാടൻ പാട്ട് ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പൊ മണിന്റെ ഏതെങ്കിലും ഒരു നാടൻ പാട്ട് മതിയോ? അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഉണ്ടോ മനസ്സിലുണ്ടോ?
0: മനസ്സിലുള്ള മിന്നമിനുങ്ങ എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടമാണ്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ,
1: ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കലാഭമണിയുടെ കബഡി കബഡി എന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണിത്. ഈ ഒരു പാട്ടാണ് നാട്ടിലെ പാട്ടിലൂടെ ചേട്ടൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ചേട്ടന്റെ വിശേഷങ്ങളും അനുഭവങ്ങളും ഒക്കെ പങ്കുവച്ചതിൽ വളരെ സന്തോഷം. അപ്പോ ചേട്ടന്റെ അടുത്ത് തന്നെ ചേട്ടന്റെ പ്രിയതമയായിട്ടുള്ള ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഷാനിഷ. അപ്പോ അവരുടെ വിശേഷങ്ങൾ ഈ ഒരു പാട്ട് കേട്ട ശേഷം നമുക്ക് ചോദിച്ചറിയാം. വളരെ സന്തോഷം.
0: ശരി.

0: നമ്മുടെ ജയചന്ദ്രേട്ടന്റെ വിശേഷങ്ങളാണ് നാട്ടിലെ പാട്ടിലൂടെ ഇപ്പൊ കേട്ടത്. അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഇവിടെ നമ്മളോടൊപ്പമുണ്ട്. അവരുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തോ.
1: എന്റെ പേര് ഷാനിഷ, ഞാനിവിടെ പെരിന്തൽച്ചാലാണ്. പിന്നെ ഞാനിവിടെ ജയചന്ദ്രന്റെ ഭാര്യയാണ്. ഇവിടെ മാതാനികേതനിലെ ഓഫീസ് സ്റ്റാഫാണ്.
0: ഇതിനു മുന്നേ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ?
1: ടാക്സ് ഓഫീസിൽ പോയിട്ടുണ്ട്.
0: എവിടെയായിരുന്നു?
1: മട്ടന്നൂര്. പിന്നെ പോപ്പുലറിന്റെ മെഗാ മോട്ടോഴ്സിൽ, അവിടെ സെയിൽസ് ഗേൾ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു.
0: അപ്പോ വിവിധ മേഖലകളിൽ കൈവച്ചിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ്, രാവിലെ എത്ര മണി മുതലാണ് ഇവിടുത്തെ ഡ്യൂട്ടി ആരംഭിക്കുന്നത്?
1: 10 മണി മുതൽ 5 മണി വരെ.
0: ഈ ഒരു തിരക്കിനിടയ്ക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നു പോകുന്നത്?
1: കുഴപ്പമില്ല, ഹസ്ബൻഡ് സഹായിക്കും. പിന്നെ മക്കളെ രാവിലെ 8:30 ആകുമ്പോഴേക്കും പോവും. പിന്നെ ഇവിടുന്ന് എനിക്ക് നടന്നു വരേണ്ട ദൂരേ ഉള്ളൂ. കുഴപ്പമില്ല.
0: ഓക്കെ. ജോലി തിരക്ക് അതുപോലെ തന്നെ വീട്ടിലെ തിരക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോ ഒരു ഫ്രീ ടൈം എന്തെങ്കിലും കിട്ടാറുണ്ടോ?
1: ഫ്രീ ടൈം എന്ന് പറഞ്ഞാല് ഇതന്നെ, രാവിലെ
0: തിരക്ക്
1: കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വൈകുന്നേരം വീട്ടിൽ ചെന്നാലുള്ള ഒരു ചെറിയൊരു ടൈം ഉണ്ടായുള്ളു.
0: ഈ സമയത്തൊക്കെ എന്തൊക്കെയാണ് ഒരു ഹോബി എന്ന് പറയാം, നമ്മളെ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ ജീവിതത്തിൽ? എല്ലാം വർക്കിന്റെ തിരക്ക്, അതിന്റെ എന്താ പറയാ, അതിന്റെ സമ്മർദ്ദം ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊരു അല്പനേരം ആസ്വദിക്കാൻ എന്താണ്, പാട്ട് കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക, പുസ്തക വായന, അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബി ആയിട്ടുണ്ടോ?
1: മെയിൻ ആയിട്ട് എനിക്ക് പാട്ട് കേൾക്കാനാണ് വളരെ ഇഷ്ടം. രാവിലെ എഴുന്നേറ്റാല് ഭക്തിഗാനം ഒരു 8 മണി വരെ വെക്കും. പിന്നെ മക്കൾക്ക് പോകേണ്ട തിരക്കായി, അത് കഴിഞ്ഞ് ഏത് സമയം പാട്ടാണ് എനിക്ക് വായനേക്കാളും പിന്നെ കൂടുതൽ ഇഷ്ടം പാട്ടാണ്. പാട്ട് കേൾക്കാനാണ്.
0: എങ്ങനെയുള്ള പാട്ടുകളാണ് കേൾക്കാറ്? മെലഡി അല്ലെങ്കിൽ ശോകമായിട്ടുള്ള ഗാനങ്ങൾ ഉണ്ടാവാം, അടിച്ചുപൊളി ഗാനങ്ങൾ ഉണ്ടാവാം. ഇപ്പം കൂടുതലും അടിച്ചുപൊളി ഗാനങ്ങളാണ് വന്നോണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ പഴയകാല പാട്ടുകളാണോ കൂടുതൽ താല്പര്യം?
1: മെലഡിയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. പിന്നെ ഭക്തിഗാനത്തില് യേശുദാസിന്റെ ഭക്തിഗാനങ്ങളാണ്
0: കൂടുതൽ.
1: ഓക്കെ.
0: ഈ സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ ഈ തിരക്കിനിടക്കൊക്കെ?
1: സിനിമ ഇപ്പൊ കാണല് വളരെ കുറവാണ്.
0: എന്നാലും ടിവിയിലൊക്കെ വരുമ്പോ കാണാറുണ്ടോ?
1: അതെല്ലാം കണ്ടില്ല, ഇപ്പൊ മക്കളായാലും സമയമില്ല സിനിമയൊന്നും
0: കാണാൻ. എന്നാലും മക്കള് ആവശ്യപ്പെടാറില്ലേ, അമ്മ നമുക്ക് ഇങ്ങനെ സിനിമക്ക് പോകണം അല്ലെ, ഇന്ന് സിനിമ കാണണം എന്നൊക്കെ അവർ വാശി പിടിക്കാറുണ്ടോ?
1: ഇല്ല, മക്കള് ഇതുവരെ ടാക്കീസ് പോയി സിനിമ
0: കണ്ടിട്ടില്ല. എന്തായാലും അവരൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി കാണിക്കണം, കാരണം ഈ തിയേറ്റർ എന്താണെന്നോ ഒന്നും അവർക്ക് ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. അപ്പൊ അതൊരു അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരു സിനിമ, നല്ലൊരു സിനിമ വരുമ്പോൾ കുടുംബസമേതം പോയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോ ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന ഒരു പ്രോഗ്രാമാണ് ചേച്ചി. നാട്ടിലെ പാട്ടിലൂടെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏത് ഗാനം കേൾക്കാനാണ് ആഗ്രഹം?
1: എനിക്ക് ദാസേട്ടന്റെ പാട്ടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ, അപ്പോ അതില് ദാസേട്ടന്റെ പിന്നെ രാഗങ്ങളെ മോഹങ്ങളെ എന്നുള്ള പാട്ടിലെ
0: നല്ലൊരു പാട്ടാണ്.
1: ദാസേട്ടനും ജാനകിയമ്മയും പാടിയ ഒരു പാട്ട്.
0: ചേച്ചി പാടാറുണ്ടോ?
1: ചെറുങ്ങനെ.
0: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു 4 വരി ഒന്ന് മൂളിത്തരാവോ?
1: ഒരു ഭക്തിയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും ഒന്നറിയില്ല, ഞാൻ ശ്രമിച്ചു. ഗുരുവാ

0: ഓ
1: നന്നായിട്ട് പാടി. ഏതായാലും ചേച്ചിയുടെ വിശേഷങ്ങളും കുടുംബവിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, വളരെ സന്തോഷം. ചേച്ചി ആവശ്യപ്പെട്ട മനോഹരമായിട്ടുള്ള ആ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഇപ്പോൾ ആസ്വദിക്കാം. നന്ദി, നമസ്കാരം.
0: നന്ദി, ഒരുപാട് നന്ദി.

0: നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ മറ്റൊരു അതിഥി കൂടി നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം. ഒന്ന് പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുമോ?
1: എന്റെ പേര് ലീല. ഞാൻ

0: കരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
1: കരക്കാട് എന്ന് പറയുമ്പോ എവിടെയായിട്ട് വരും?
0: ശാവശ്ശേരി പോകുന്ന വഴിയാണ്. എന്റെ അടുത്ത്.
1: അതിന്റെ അടുത്തായിട്ടാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
0: വീട്ടിൽ ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല.
1: മക്കള്?
0: മക്കള് ഒരു മോനുണ്ടേനും, മോൻ ഒരു അപകടത്തിൽ മരണപ്പെട്ടു, മോന് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്.
1: അവര് ഇപ്പം അമ്മയുടെ കൂടെയാണുള്ളത്?
0: അമ്മയുടെ കൂടെയാണുള്ളത്.
1: ഇവിടെ എത്ര വർഷമായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിൽ?
0: ഈ സ്ഥാപനം എടുക്കുന്ന മാതിരി ഞാൻ അടിയുണ്ട്.
1: സ്റ്റാർട്ടിംഗിലേ ഉണ്ട്?
0: സ്റ്റാർട്ടിംഗിലേ ഉണ്ട്.
1: അപ്പൊ ഇതിന്റെ എല്ലാ എന്താ പറയാ ഓരോ തുടിപ്പും ഈ ഇതിന്റെ ഉയർച്ചയുടെ എല്ലാ എന്താ പറയാ സ്പന്ദനവും ചേച്ചിക്ക് അറിയാം അല്ലേ?
0: അറിയാം.
1: ഇപ്പം ഇവിടെ എത്ര പേരാണ് ഇവിടെ ഒരു അതിഥികളായിട്ട് ഇവിടെ ഉള്ളത് ഈ ഒരു വീട്ടില്?
0: അഞ്ചാളുണ്ട്, നമ്മൾ രണ്ട് സ്റ്റാഫും, പിന്നെ മാഷും അടുക്കളയിൽ വരും. അധിക ദിവസവും വരും, എന്നാലും ചില സമയം കുട്ടികളുടെ സ്ഥാപനത്തിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റൂല. അങ്ങനെ എല്ലാരും ഉണ്ടാവും.
1: എല്ലാരും ഉണ്ട്. ഈ ഒരു ജോലി തിരക്കിനോടൊക്കെ ഇവരുടെ എന്റർടൈൻമെന്റ് ആയിട്ട് എന്തെങ്കിലും ഇവിടെ ഏർപ്പെടുത്താറുണ്ടോ? അവർക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും കലാപരിപാടികളോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ?
0: അങ്ങനെ എല്ലാ സമയം ഒന്നും ഇല്ല, ഇങ്ങനെ എന്തെങ്കിലും വിശേഷമുള്ള ദിവസം മാത്രം, ഇത്രയേ ഉള്ളൂ.
1: അങ്ങനെ ആരെങ്കിലും ഒക്കെ വരാറുണ്ടല്ലേ?
0: ആ വരാറുണ്ട്, നമ്മൾ അധികം പരിപാടി ഉണ്ടാകാറുണ്ട് ഇവിടെ. അങ്ങനെ ഇടക്കടി ഉണ്ട്, രാമായണം വായിക്കല്, നാരായണിയും വായിക്കല്, അങ്ങനെയെല്ലാം കുറെ പരിപാടി ഉണ്ട്.
1: അപ്പൊ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് വീട്ടിലേക്ക് പോകാനുള്ളത്?
0: വീട്ടിലേക്ക് നമ്മളൊരു മൂന്നര ആകുമ്പോൾ പോകും, 8 മണി മുതൽ 5 മണി വരെയാണ്. പക്ഷെ ഞാൻ 8 മണി ആകുന്ന ഇടക്ക് ഇവിടെ എത്താറുണ്ട്, 7:30
1: വരും.
0: എന്നിട്ട് ഞാൻ വന്നിട്ട് ആകുമ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കും.
1: ഭക്ഷണം കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ കൈകളിലൂടെയാണ് തയ്യാറാവുന്നത് അല്ലേ? കാരണം ഭക്ഷണം വിളമ്പുക അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കുക എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക ഈശ്വരാനുഗ്രഹം ഉള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു
0: വീട്ടിലെ കാര്യമെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഞാനിവിടെ വരിക. ചോറും കറിയും ഭർത്താവിന്, പിന്നെ കുട്ടികൾ വന്നാലേ അവരും ഉണ്ടാവും. ഇടക്കടെ വരും അവര്, ഇനിയിപ്പോ സ്കൂൾ കൂട്ടിയിട്ടാകുമ്പം വരും. നേരെ ഓള് എയർപോർട്ടിൽ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാത്തത്. കുട്ടികളെ നോക്കാൻ ആളില്ല, അതുകൊണ്ട് ഞാൻ രാവിലെ വന്നാ പിന്നെ കുട്ടികളെ നോക്കാൻ ആളില്ലല്ലോ. അതുകൊണ്ട്
1: ഭർത്താവിന്റെ പേര്
0: ലക്ഷ്മണാന്ന്.
1: എന്താ ചെയ്യുന്നേ?
0: ഒന്നും ചെയ്യുന്നില്ല, ഒരു രോഗിയാണ്, ശ്വാസം മുട്ടലുണ്ട്, അങ്ങനെല്ലാം രോഗിയാണ്. അതുകൊണ്ട് പണിയെടുക്കാനൊന്നും കഴിയില്ല.
1: അപ്പൊ ചേച്ചിയുടെ വരുമാനം ആണ് കുടുംബത്തിന്റെ വരുമാനമാണ്. ഇപ്പൊ മക്കള് വെക്കേഷൻ ഒക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു?
0: വരാറുണ്ട്. രണ്ട് പെണ്ണും ഒരാണും ആണ്. മോൻ മരിക്കുമ്പോ മോന് 1.5 വയസ്സേ ഉള്ളൂ. ഇപ്പൊ മോള് മൂത്ത മോള് 10ാം ക്ലാസ്സില്, 2ാമത്തെ മോള് 8ല്, മോന് 7ാം ക്ലാസ്സിലാണ്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തോ.
0: മൂത്ത മോള്, മോന്റെ ഭാര്യന്റെ പേര് രജിത.
1: രജിത.
0: പിന്നെ മൂത്ത മോളെ പേര് അനാമിക, 2ാമത്തെ അരിത, മോന്റെ പേര് ആദിദേവ്.
1: എല്ലാരും നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലാണോ?
0: മോശമില്ല. ഇപ്പൊ
1: സ്കൂൾ പൂട്ടിട്ടാകുമ്പോ എന്തായാലും ചുമയെ കാണാൻ വരും
0: അല്ല? ഇവിടെ നിക്കാൻ വരും.
1: നിക്കാൻ വരും. എങ്ങനെ 2 മാസമായിട്ട് നിക്കുവോ? അല്ലെങ്കിൽ
0: 2 മാസമായിട്ട് നിക്കൂല, അന്നേരം ഓക്ക് പോകേണ്ടതുണ്ട്,
1: ജോലിക്ക് പോകേണ്ടത്,
0: ജോലിക്ക് പോകേണ്ടതുണ്ട്, അങ്ങനെ നിക്കല്ല.
1: എയർപോർട്ടിൽ അവര് കയറിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും ജോലിക്ക്?
0: 4 വർഷം കഴിഞ്ഞു.
1: 4 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോ അവർക്കും ഇതുപോലെ തന്നെ തിരക്കുകളും ഞാനും മക്കളെ ഒരുക്കിയിട്ട് സ്കൂളിലേക്ക് അയക്കണം അല്ലേ?
0: ഓളെ അമ്മയാന്ന് നോക്കല്, ഓക്കോ സമയമില്ല. രാവിലെയും ഒന്നിക്കല്, രാവിലെയും ഉച്ചക്കത്തും 2 എണ്ണം എടുക്കും, പിന്നെ രാവിലെ അല്ലേ വരാൻ പറ്റും. മക്കളുടെ അടുത്ത് അമ്മയാന്ന്, ഓളെ അച്ഛനും അമ്മയാന്ന് നോക്കുന്നു.
1: അതെല്ലേ? ഓക്കെ.
0: ഇവിടെ വരുത്തണ്ട അവരെ അടുക്കടുക്ക്, കുട്ടികൾ വന്നാല്
1: ഏതായാലും ഒരു സന്തോഷത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ. ചേച്ചിക്ക് സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല, എന്നാലും വെറുതെ ഒന്ന് ചോദിക്കുകയാണ്. സിനിമയൊക്കെ കാണാറുണ്ടോ? പണ്ടൊക്കെ
0: രാത്രി കുറച്ചു നേരം കാണും, അത്രയേ ഉള്ളൂ, അധികം ഒന്നും കാണലില്ല.
1: പഴയ സിനിമകളോടാണോ താല്പര്യം?
0: പഴയ സിനിമ,
1: സത്യൻ നസീർ അവരുടെ കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയ സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്.
1: ഓക്കെ. പാട്ട് കേൾക്കാറുണ്ടോ?
0: പാട്ട് കേൾക്കാറുണ്ട്.
1: ആരുടെ പാട്ടാണ് കേൾക്കാൻ?
0: കലാമണിന്റെ പാട്ടാണ്.
1: ഓ, മണിന്റെ പാട്ടാണ് കൂടുതൽ ഇഷ്ടം. നാടൻ പാട്ടുകളോട് വളരെ ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്.
1: പാട്ട് പാടാറുണ്ടോ?
0: ഇല്ല ഇല്ല.
1: എന്നാലും ചെറുതായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് ഒരു 2 പേര് ഇല്ല. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന പ്രോഗ്രാമാണ്. ഈ പരിപാടിയിലൂടെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് റേഡിയോയിലൂടെ കേൾപ്പിക്കും.
0: പിന്നെ കലാമണിന്റെ ഉമ്പാണ്ടി കൊച്ചാണ്ടിന്റെ പാട്ടാണ് ഇഷ്ടം.
1: ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമ എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം. അപ്പൊ ഇന്ന് 2 പാട്ടാണ് മണിച്ചേട്ടന്റെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ശ്രോതാക്കൾക്കും ഏറെ ഇഷ്ടമാകും മണിച്ചേട്ടന്റെ പാട്ട്. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
0: നന്ദി, നമസ്കാരം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ഗാന തരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഗാനതരംഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓരോ സിനിമയ്ക്കും പറയാനൊരു കഥയുണ്ട്. ചില കഥകൾ നമ്മെ ചിരിപ്പിക്കും, ചിലത് കണ്ണു നനയിക്കും, ചില കഥകൾ ജീവിതത്തെ പുതിയ കണ്ണിലൂടെ കാണാൻ പഠിപ്പിക്കും. അത്തരത്തിലൊരു ഹൃദയസ്പർശിയായ ചിത്രമാണ് കഥ. കുടുംബ ബന്ധങ്ങളെയും സ്നേഹത്തിന്റെയും സ്വപ്നങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും മനോഹരമായ ആവിഷ്കാരമാണ് ഈ ചിത്രം. ഔസേപ്പച്ചന്റെ സംഗീതവും ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും ചേർന്നപ്പോൾ ഗാനങ്ങളും സിനിമയുടെ ആത്മാവായി മാറി. ഇന്നത്തെ ഗാനതരംഗത്തിൽ ഈ ചിത്രത്തിന്റെ കഥയിലൂടെ സഞ്ചരിക്കാം, അതോടൊപ്പം ഓരോ ഗാനത്തിന്റെയും ഭാവവും ആസ്വദിക്കാം. ആദ്യ ഗാനം സുജാത ആലപിച്ച മഴയുള്ള രാത്രിയിൽ. മഴ എന്നത് മലയാള സിനിമയിൽ എന്നും പ്രണയത്തിന്റെ പ്രതീകമാണ്. ഈ ഗാനത്തിലും മഴ വെറും പ്രകൃതി മാത്രമല്ല, ഒരു മനസ്സിന്റെ നനവാണ്. ഔസേപ്പച്ചന്റെ മൃദുലമായ സംഗീതവും സുജാതയുടെ ഭാവസമ്പന്നമായ ആലാപനവും ഈ ഗാനത്തെ ഇന്നും പ്രിയപ്പെട്ടതാണ്.

ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം സംഭവിക്കുന്നില്ല. പക്ഷെ ചില കൂടിക്കാഴ്ചകൾ മനസ്സിലൊരു മൃദുസ്പർശം അവശേഷിപ്പിക്കും. പരസ്പരം മനസ്സിലാക്കാനും അടുക്കാനും തുടങ്ങുന്ന ആ നിമിഷങ്ങളെയാണ് ഈ ഗാനം മനോഹരമാക്കുന്നത്. മഴ ഇവിടെ ഒരു കാലാവസ്ഥയല്ല, രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറയുന്ന നിശബ്ദ സാക്ഷിയാണ്. ചിത്രത്തിന്റെ കഥയിലേക്ക് പോവുകയാണെങ്കിൽ, മാധവ മേനോനും സേതുലക്ഷ്മിക്കും വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ ഒരു മകനെ ലഭിക്കുന്നു. ആ മകനാണ് നന്ദു. എല്ലാ മാതാപിതാക്കളെയും പോലെ അവനെ ഒരു ഡോക്ടറാക്കണമെന്നാണ് അവരുടെ സ്വപ്നം. പക്ഷേ നന്ദുവിന്റെ മനസ്സ് മറ്റൊരു ലോകത്താണ്. ജീവിതം ആസ്വദിക്കുന്ന സ്വതന്ത്ര ചിന്തയുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പോഴാണ് അവന്റെ ജീവിതത്തിലേക്ക് മീര കടന്നു വരുന്നത്. ആ കൂടിക്കാഴ്ചയാണ് സിനിമയുടെ കഥയെ മുന്നോട്ട് നയിക്കുന്നത്. അടുത്ത ഗാനം ഗിരീഷ് പതഞ്ചേരിയുടെ ലളിതവും ഹൃദയസ്പർശിയുമായ വരികൾ ഔസേപ്പച്ചന്റെ ഈണത്തിൽ കൂടുതൽ മനോഹരമാകുന്നു. മഴ മാറിയാലും ചില ഓർമ്മകൾ മനസ്സിൽ നനവായി തുടരും. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ചില കൂടിക്കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറ്റും. ചില വാക്കുകൾ നമ്മെ കൂടുതൽ പക്വരാക്കും. സ്നേഹം ഒരാളെ സ്വന്തമാക്കുന്നതിലല്ല, അയാളെ മനസ്സിലാക്കുന്നതിലാണെന്ന തിരിച്ചറിവിലേക്കാണ് ഈ സിനിമ പതുക്കെ നമ്മെ നയിക്കുന്നത്. എന്നാൽ പ്രണയം വിരിയുമ്പോൾ തന്നെ ജീവിതം മറ്റു ചില ചോദ്യങ്ങളും മുന്നിൽ വയ്ക്കുന്നു. കുടുംബത്തിന്റെ പ്രതീക്ഷകൾ, ഉത്തരവാദിത്തങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, അവിടെയാണ് കഥ പുതിയൊരു വഴിയിലേക്ക് തിരിയുന്നത്. പ്രകൃതിയുടെ മനോഹാരിതയും ക്യാമറയുടെ ദൃശ്യഭംഗിയും ഈ ഗാനത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഫ്രാങ്കോ സൈമൺ നീലങ്കാവിലാണ് ഗാനം ആലപിച്ചത്.

2002 ഓണത്തിനാണ് ഈ ചിത്രം നേരിട്ട് ടെലിവിഷനിലൂടെ പ്രദർശിപ്പിച്ചത്. അന്നത്തെ കാലത്ത് നേരിട്ട് ടെലിവിഷൻ റിലീസ് ചെയ്യപ്പെട്ട ശ്രദ്ധേയമായ മലയാള ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ പറയപ്പെടാതെ പോകുന്ന ചില കഥകളുണ്ട്. അത്തരമൊരു ഹൃദയസ്പർശിയായ കഥയാണ് കഥ എന്ന സിനിമ പറയുന്നത്. സ്നേഹവും വിശ്വാസവും കുടുംബ ബന്ധങ്ങളും ജീവിതത്തിലെ അപ്രതീക്ഷിത വഴിത്തിരിവുകളും ചേർന്നതാണ് കഥ. നായകനും നായികയും യാദൃശികമായി കണ്ടുമുട്ടുന്നു. ആ സൗഹൃദം പതിയെ പ്രണയമായി മാറുന്നു. എന്നാൽ ജീവിതം അവർ ആഗ്രഹിച്ച വഴിയിലൂടെ മുന്നോട്ട് പോകുന്നില്ല. കുടുംബത്തിന്റെ പ്രതീക്ഷകൾ, സാമൂഹിക സാഹചര്യങ്ങൾ, വ്യക്തിപരമായ തീരുമാനങ്ങൾ എന്നിവ അവരുടെ ജീവിതത്തെ പല വഴികളിലേക്ക് തിരിക്കുന്നു. പ്രണയം എന്നത് ഒരുമിച്ച് ജീവിക്കുക മാത്രമല്ല, പരസ്പരം മനസ്സിലാക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് സിനിമ കാണിച്ചു തരുന്നു. ഓരോ കഥാപാത്രത്തിനും അവരുടേതായ ശരിയും തെറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വ്യക്തമായ നായകനോ വില്ലനോ ഇല്ല. ജീവിതം പോലെ തന്നെ ഓരോ സാഹചര്യത്തിനും പല വശങ്ങളുണ്ടെന്ന് ചിത്രം ഓർമ്മിപ്പിക്കുന്നു. കഥ മുന്നോട്ട് പോകുമ്പോൾ സന്തോഷവും സങ്കടവും പ്രതീക്ഷയും നിരാശയും മാറി മാറി എത്തുന്നു. ഒടുവിൽ ജീവിതം മുന്നോട്ട് പോകണമെന്ന തിരിച്ചറിവിലാണ് സിനിമ അവസാനിക്കുന്നത്. ഇതാണ് കഥ എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ നാടകീയതകളില്ലാതെ നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കാവുന്ന ഒരു ജീവിത കഥ വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ചിരിക്കുന്നു. ആശാ ജി മേനോൻ, ഫ്രാങ്കോ സൈമൺ നീലങ്കാവിൽ, ജി വേണുഗോപാൽ, ചിത്ര, ഔസേപ്പച്ചൻ, സന്തോഷ് കേശവ്, സുജാത മോഹൻ, വിധു പ്രതാപ് എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചത്. അടുത്ത ഗാനത്തിലേക്ക് പോകാം. ചിത്രയെ ആലപിച്ച ഗാനമാണ്. ഈ സിനിമയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഗാനങ്ങളിൽ ഒന്നാണ് ഇത്. സന്ധ്യാസമയത്തിന്റെ ഏകാന്തതയും ഓർമ്മകളും പ്രണയത്തിന്റെ നിശബ്ദതയും എല്ലാം ചേർന്നൊരു മനോഹര അനുഭവം. ഗാനത്തിന്റെ വിവിധ പതിപ്പുകൾ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതും ശ്രദ്ധേയമാണ്.

0: ചിത്രത്തിൻ്റെ ഏറ്റവും വൈകാരികമായ ഭാഗങ്ങളിലൊന്നിലാണ് ഒടുവിലെ സന്ധ്യയും ഞാനും വിമൂഗമി തൊടിയിലെ തുമ്പികൾ പോലെ വിടപറഞ്ഞെങ്ങോ പിരിയുന്ന വേളയിൽ പടിയിറങ്ങുന്നുവോ സൂര്യൻ പ്രണയപരാകില സൂര്യൻ. ജീവിതം പ്രതീക്ഷ വഴിയിലൂടെ പോകാതെ വരുമ്പോൾ ഓർമ്മകളും നഷ്ടബോധവും മനസ്സിനെ കീഴടക്കുന്ന നിമിഷങ്ങളാണ് ഈ ഗാനരംഗം. സിനിമയുടെ വികാര തീവ്രതയെ ഏറ്റവും ശക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഗാനമാണ് ഇത്. കഥ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ജീവിതത്തിൽ സ്വപ്നങ്ങളും കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും സ്നേഹവും ഉത്തരവാദിത്വങ്ങളും ഇവയ്ക്കിടയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു യുവാവിൻ്റെ ജീവിതമാണ് കഥ പറയുന്നത്. പ്രണയം വെറും വികാരമല്ല, പക്വതയാണെന്നും ഉത്തരവാദിത്തമാണെന്നും സിനിമ പതുക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അടുത്ത ഗാനം യാത്രയാവും ഈ ഹേമന്തം. നിലാവിൽ മുങ്ങി നിൽക്കുമ്പോൾ യാത്രയാവും ഈ ഹേമന്തം, നിലാവിൽ മുങ്ങി നിൽക്കുമ്പോൾ ദേവദൂതരോ പാടുന്നു വിലോല ലോല സംഗീതം. സിനിമയുടെ അവസാന ഘട്ടത്തിലെത്തുന്ന ഈ ഗാനം കഥയുടെ സാരാംശം തന്നെയാണ്. ജീവിതമൊരു യാത്രയാണ്. ആ യാത്രയിൽ സ്നേഹവും വേർപാടും പ്രതീക്ഷയും തിരിച്ചറിവുകളും ഒപ്പം നടക്കുന്നു എന്ന സന്ദേശം ഈ ഗാനത്തിലൂടെ സിനിമ പങ്കുവയ്ക്കുന്നു. കഥ അവസാനിക്കുമ്പോഴും പ്രേക്ഷകന്റെ മനസ്സിലെ ഏറെ നേരം തങ്ങി നിൽക്കുന്ന അനുഭവം സമ്മാനിക്കുന്ന ഗാനമാണിത്.
1: യാത്രയാവും ഈ ഹേമന്തം, നിലാവിൽ മുങ്ങി നിൽക്കുമ്പോൾ. 1 2 3

ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ ചിലർ കൂടെയുണ്ടാകും, ചിലർ ഓർമ്മകളായി മാറും. ആ അനുഭൂതി മനോഹരമായി പകർത്തിയ ഗാനമാണിത്. സന്തോഷ് കേശവാണ് ഗാനം ആലപിച്ചത്. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകണമെന്നില്ല. പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ അവരുടെ ജീവിതത്തെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നാണ് സിനിമ കൂടുതൽ വൈകാരികമാകുന്നത്. ജീവിതത്തിൽ ചിലപ്പോൾ സ്നേഹിക്കുന്നവരെ വിട്ടുകൊടുക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും. അത് തോൽവിയല്ല, സ്നേഹത്തിന്റെ മറ്റൊരു മുഖമാണെന്ന് ഈ സിനിമ പറയാതെ പറയുന്നു. ഓരോ മനുഷ്യ ജീവിതവും ഒരു കഥയാണ്. ചില കഥകൾ സന്തോഷത്തിൽ തുടങ്ങും, ചിലത് കാത്തിരിപ്പിൽ, ചിലതൊരു കണ്ടുമുട്ടലിൽ. ഈ സിനിമയും അങ്ങനെയൊരു കണ്ടുമുട്ടലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പരസ്പരം അപരിചിതരായ രണ്ട് മനുഷ്യർ ജീവിതത്തിന്റെ വഴിത്തിരിവുകളിൽ ഒരുമിച്ച് നടക്കാൻ തുടങ്ങുന്നു. ആദ്യം സൗഹൃദം, പിന്നീട് മനസ്സിലാക്കൽ, അതിനുശേഷം പറയാതെ പറയുന്ന ഒരു സ്നേഹം. പക്ഷെ ജീവിതം എപ്പോഴും നമ്മൾ എഴുതുന്ന തിരക്കഥ അനുസരിച്ച് മുന്നോട്ട് പോകാറില്ല. ഓരോ സന്തോഷത്തിനും മുന്നിൽ പുതിയൊരു പരീക്ഷണം, കാത്തിരിപ്പുണ്ടാകും. അടുത്ത ഗാനം ആശാജി മേനോൻ ആലപിച്ച തത്വം എന്നാരംഭിക്കുന്നത്. കഥയുടെ ഗൗരവത്തിനിടയിൽ ചെറിയൊരു ആശ്വാസം പകരുന്ന ലളിതമായ ഗാനമാണിത്. കുടുംബാന്തരീക്ഷവും സന്തോഷത്തിന്റെ കുഞ്ഞു നിമിഷങ്ങളും കോർത്തിണക്കിയാണ് ഈ ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമയുടെ വൈകാരികതയ്ക്ക് ഒരു ചെറിയ ഇടവേള നൽകുന്ന ഗാനമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. തത്തും തത്തകൾ മുത്തിൻ മൈനകൾ തിത്തിത്താരം പാടുന്നു, ആറ്റിൻ നീറ്റിലെ അമ്മിണി മീനുകൾ അങ്ങനെ നൃത്തം വയ്ക്കുന്നു,

0: ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാലും അതിലെ ചില രംഗങ്ങളും സംഭാഷണങ്ങളും ഗാനങ്ങളും വർഷങ്ങൾ കഴിഞ്ഞാലും മനസ്സിൽ തങ്ങി നിൽക്കും. അത്തരമൊരു ഹൃദയസ്പർശിയായ ചിത്രമാണ് കഥ. സുന്ദർദാസിന്റെ സംവിധാനത്തിൽ 2005 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പൃഥ്വിരാജും കാവ്യമാധവനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഔസേപ്പച്ചന്റെ സംഗീതവും ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഹൃദയത്തിൽ തൊടുന്ന വരികളും ചിത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. പ്രണയം, കുടുംബ ബന്ധങ്ങൾ, കാത്തിരിപ്പ്, വേർപാട്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, ഇതെല്ലാം മനോഹരമായി കോർത്തിണക്കിയ ചിത്രമാണ് കഥ. ഒരു വലിയ ആക്ഷൻ സിനിമയല്ല, വമ്പൻ ട്വിസ്റ്റുകളുള്ള സിനിമയുമല്ല, പക്ഷേ ജീവിതത്തിന്റെ നന്മയും സ്നേഹവും കുടുംബ ബന്ധങ്ങളുടെ മൂല്യവും പറയുന്ന ലളിതമായ ഒരു സിനിമയാണ് കഥ. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു സിനിമയുടെ ഗാനങ്ങളുമായി വീണ്ടും കേൾക്കാം. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ജനറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗരന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

0: റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.
1: ഞാൻ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകം 13, ഹിജ്റ വർഷം 1447, സഫർ 14, ശകവർഷം 1948, ശ്രാവണം 7, 2026 ജൂലൈ 29, ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.